0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദാ

0: vai, vai, vai, vai.
1: You're listening to Home 92.2 FM. Home is a feeling.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. ആദ്യത്തെ ഷോ ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. എല്ലാ ദിവസവും നല്ലൊരു ആശയത്തോടു കൂടി തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് ചിരിയെ കുറിച്ചാണ്. ഒരു ചിരിയോടുകൂടി അല്ലാതെ അത് പറയാൻ സാധിക്കില്ല. കാര്യം ചിരിപ്പിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പല കോമഡി ഷോസ് കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടം പോലെ ആഞ്ഞാഞ്ഞ് ചിരിക്കാറുണ്ട്. പക്ഷേ അത് ആക്ട് ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വളരെ ബുദ്ധിമുട്ടിയാണ്. ഏറ്റവും നവരസങ്ങളിൽ തന്നെ ഏറ്റവും പ്രയാസമായിട്ട് അഭിനയിച്ച് പ്രലഭിക്കാൻ പറ്റാത്തത് ഹാസ്യമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് വിചാരിക്കും, ഓ, ഹാസ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാന്ന്, പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല നമ്മുടെ പ്രിയ താരങ്ങളെ ശ്രദ്ധിക്കുമ്പം അവരുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ ഹാസ്യം കണ്ടു ചിരിക്കാത്ത നർമ്മരസം തുളുമ്പുന്ന സീനുകൾ ഇപ്പോഴും നാം ആസ്വദിക്കാറുണ്ട്. ഈവൻ മോഹൻലാൽ, എല്ലാവരും തന്നെ വളരെ കോമഡി സീൻസ് എത്ര അനായാസം കൈകാര്യം ചെയ്യുന്നു, പക്ഷെ അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഇത് പറഞ്ഞു വന്നത്, ചിരിപ്പിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ബിഗ് തിങ്. എന്നാൽ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് അതിലും വലിയ കാര്യം. ഓരോ ചിരിയിലും ഒളിഞ്ഞിരിക്കുന്ന ചില അർത്ഥ സന്ദേശങ്ങൾ, അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഒരു വലിയൊരു ആശയം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം സ്ഥലങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മോട് തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് നമ്മോട് തന്നെ ഉള്ള ഇഷ്ടവും തൃപ്തിയും വളർത്തിയെടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ തോന്നാത്തിടത്തോളം കാലം പുറത്തുനിന്ന് എത്ര സന്തോഷം കിട്ടിയാലും ഉള്ളിലേക്കത് ഫീൽ ചെയ്യപ്പെടാറില്ല എന്നാണ് പറയാറ്. എനിവേ, ലെറ്റ്സ് സീ, ഹാസ്യം എന്നത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നാം സന്തോഷപ്പെട്ട് ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിപ്പോ കോമഡി സീൻ കണ്ടാലും ഏറ്റവും നർമ്മരസം തുളുമ്പുന്ന കാര്യങ്ങൾ കണ്ടാലും സന്തോഷവാനായിരിക്കുക, സന്തോഷവതിയായിരിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ട ഒരു പ്രതിജ്ഞയാണ്. എവറി സ്റ്റെപ്പ് ഈസ് വൺ സ്റ്റെപ്പ് ക്ലോസർ, നോ മാറ്റർ ഹൗ സ്ലോ ഇറ്റ് ഇസ്. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake
0: Up Call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഏതെങ്കിലും ഒരു സുഹൃത്ത് തർക്കിസ്റ്റുകളാണോ? തർക്കിസ്റ്റ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷും മലയാളം കൂടെ ചേർത്താണ് കേട്ടോ. അതായത് തർക്കിച്ച് ജയിക്കുന്നവരെയാണ് നമ്മളങ്ങനെ കളിയാക്കി പറയാറ്. ഓ, അവനൊരു വല്ലാത്ത തർക്കിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. അതായത് എന്ത് കാര്യം പറഞ്ഞാലും തർക്കം, മിണ്ടിപ്പോയാൽ തർക്കം, തർക്കിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന തർക്കം കൊണ്ട് ജയിക്കുന്ന ചിലരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടാവാം, സുഹൃത്ത് വലയത്തിലുണ്ടാവാം. ഓ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇവൻ തർക്കിക്കാൻ വരും എന്നെങ്കിലും തോന്നുന്ന ചില പേഴ്സൺസ് നമുക്ക് പരിചയത്തിലുണ്ടാവാം അല്ലേ. എന്നാൽ തർക്കിക്കാതെ തന്നെ ജയിക്കാൻ പറ്റുന്ന ചില വിദ്യകളുമായിട്ടാണ് ഇന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ്. അതായത് എങ്ങനെ നമുക്കൊരു ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സംസാരം അവിടെ തർക്കമില്ലാതെ നാം പറയുന്ന കാര്യങ്ങൾ പോയിന്റ്സിൽ വിജയിക്കാൻ പറ്റും എന്ന് നോക്കി വന്നപ്പോഴാണ് ഈ ചില പോയിന്റ്സുകൾ മനസ്സിലുടക്കിയത്. അതായത് മറ്റൊരാൾ നമ്മളെ ഒന്ന് ഇകഴ്ത്താൻ അല്ലെങ്കിൽ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അപമാനിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പാലിക്കേണ്ട കാര്യം എന്താണ്? ശാന്തമായ മുഖം. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, കോപം വന്നേക്കാം, മുഖഭാവമൊക്കെ മാറിയേക്കാം, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആ ശാന്തത മനസ്സിൽ അല്ലെങ്കിൽ മുഖത്തിൽ തെളിയിപ്പിച്ചു നിർത്താൻ കഴിയുക. ഒരു പുഞ്ചിരിയും കൂടെ ആവാം, ഒരു ആഡ് ഓൺ, ഒരു വാല്യൂ അഡീഷൻ ആണ് ഒരു കൊച്ചു പുഞ്ചിരിയോട് എന്നുള്ളൊരു റേഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആക്ച്വലി ഞാൻ ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ശാന്ത മുഖവും ഒരു ചെറിയൊരു സ്മൈലും വെക്കാമെങ്കിൽ തർക്കിക്കാൻ ഇങ്ങോട്ട് ആക്രാന്ത മൂത്ത് വരുന്ന ഒരാൾ ഒന്ന് ഡിമ്മാവാൻ ആ ഒരു ചിരിക്ക് സാധിപ്പിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോ അവിടെ പറയാൻ വരുന്നൊരു കാര്യത്തിന് ഒരു ചെറിയൊരു പോസ് വരും. പിന്നെ അവർ കള്ളം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സത്യം പുറത്തു വരുന്നത് വരെ ഒരു ചെറിയ സമയം കൊടുക്കുക എന്നാണ് പറയാറ്. അവിടെയും തർക്കിക്കാൻ നിൽക്കരുത്. നമ്മൾ അവിടെ നമ്മുടെ കോർട്ടിലാണ് ബോൾ വീഴുന്നത്. അതായത് നീ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കാലം തെളിയിക്കട്ടെ എന്നൊരു വിശ്വാസം, എന്നൊരു സെന്റൻസ് അവിടെ കൊടുക്കുക. അങ്ങനെ റെഡിയാക്കാം. അതുപോലെ ബഹളം വെച്ച് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയുമല്ലോ, വളരെ ഡ്രമാറ്റിക് ആകുക, വളരെ നാടകീയമായിട്ട് ഒരു ആർഗ്യുമെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. വീടിനുള്ളിലാവാം, സുഹൃത്ത് ബന്ധങ്ങളിലാവാം, അങ്ങനെ ഒരു ബഹളം വെക്കുന്ന ഒരു നാടകീയത വരുമ്പോൾ ആണെങ്കിൽ എങ്ങനെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നിശബ്ദത പാലിക്കുക, വളരെ സൈലന്റ് ആകുക. നമ്മുടെ നാവിൻ തുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എതിർക്കാൻ വന്നേക്കാം, വിഴുങ്ങിക്കളയുക. ഒരു ഗ്ലാസ് വെള്ളം സിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ സംസാരത്തിൻ്റെ ടോണും കുറയും, നമ്മുടെ വോളിയം കുറയണം, പിച്ച് കുറയ്ക്കണം, ശബ്ദം കുറയ്ക്കുക. അപ്പോൾ ഈ നാടകീയത കാണിക്കുന്ന ആൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടില്ല, കൂടുതൽ സംസാരിക്കാനുള്ളൊരു അവസരം താനേ അത് സ്റ്റോപ്പായി പോവും. നമ്മുടെ സൈഡിൽ നിന്ന് ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടല്ലോ, നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ആ നീ നീ നീ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഡിഫെൻഡിന് നിൽക്കാതെ, ഡിഫെൻഡിങ് അല്ല അവിടെ വേണ്ടത്. കാര്യങ്ങളെ വളരെ ക്ലീനായിട്ട് ക്ലിയർ കട്ടായിട്ട് പറയാം, അതങ്ങനെയല്ല, ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് മാത്രം സിമ്പിളായിട്ട്. നേരത്തെ പറഞ്ഞ ആ ശാന്തതയും പുഞ്ചിരിയും കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. അങ്ങനെ വളരെ ശാന്തമായിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു മാറുന്ന ഒരു സ്ഥിതി വിശേഷം വരികയാണെങ്കിൽ ജയിച്ചു, നിങ്ങൾ ജയിച്ചു അവിടെ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കൂ. ഒരു അല്പം കുറച്ച് പ്രയാസമായിരിക്കും തുടക്കത്തിൽ, പക്ഷെ പിന്നീടുണ്ടല്ലോ വളരെ സമാധാനം നമുക്ക് തോന്നും, വളരെ ശാന്തത തോന്നും. ഓക്കെ, ഐ ഹാവ് ഡൺ എ ഗുഡ് ജോബ്, ഞാൻ എൻ്റെ പ്രായത്തിനനുസരിച്ച് മെച്ചൂറിറ്റി കൈവരിച്ചിരിക്കുന്നു എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാകും. യഥാർത്ഥ ശക്തി എന്നത് അതാണ്, അത് തെളിയിച്ച് കാണിക്കുന്നതിലല്ല, പകരം അത് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഉണ്ടാവുക.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നല്ല പ്രാസം ഒപ്പിച്ച് ഒരു സെന്റൻസ് കൈ കിട്ടി, അത് വെച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കിയതാ. എന്താണെന്നോ അത് പറയാൻ തന്നെ നല്ല രസമുണ്ട്. കെട്ടിയത് കെട്ടിയിടാനാകരുത്, കൂട്ടാകാനും കൂട്ടിനിരിക്കാനും കൂട്ടിരിക്കാനും ആകണം. ഓ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ, പക്ഷെ സിമ്പിളാണ്. അതായത് വിവാഹബന്ധത്തെ കുറിച്ച് ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കല്യാണം കഴിക്കുക, കെട്ടുക എന്ന് നമ്മൾ പറയും. കല്യാണം കഴിക്കുന്ന നമ്മുടെ ചിറകുകൾ മുറിച്ച് പറക്കാൻ അനുവദിക്കാത്തൊരു ബന്ധത്തിലായി പോകരുത്. അത് പകരം എന്താവണം, അത് കൂട്ടായിരിക്കണം, കൂട്ടിനിരിക്കണം, കൂട്ടാവാനും ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നാം തന്നെ മുൻകരുതലെടുത്ത് നമുക്ക് വേണ്ടി പ്രയത്നിക്കുക. അതായത് നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. അതായത് ഞാൻ ഇദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയനെ, അങ്ങനെയല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പരിശ്രമിച്ചു നോക്കൂ. അത് രണ്ടു കൂട്ടരും ഒരുപോലെ പോവുകയാണെങ്കിൽ ലൈഫ് വിൽ ബി ഈസിയർ, മച്ച് ഈസിയർ. അതായത് മറ്റൊരാൾ വന്ന് നമ്മുടെ ജീവിതം സന്തോഷിപ്പിക്കും എന്ന് മാറ്റി കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ യഥാർത്ഥമായൊരു മാറ്റം ആരംഭിക്കുന്നത് അവിടെയായിരിക്കും. അത് സ്വന്തം തീരുമാനങ്ങളിലും നമ്മുടെ ഫ്യൂച്ചർ പോയിന്റ്സിലേക്കും അത് വഴിതെളിക്കുകയും ചെയ്യും. പിന്നെ കുറേയൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടല്ലോ, ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈവൻ കഴിവുകളെ പോലും അത് കടത്തിവെട്ടുമെന്നാണ് പറയുന്നത്. കഴിവ് നന്നായി ടാലന്റ് ഉണ്ട്, പക്ഷെ ഡിസിപ്ലിൻഡ് അല്ലാത്തവർക്ക് ഉയരങ്ങളിൽ എത്താൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ വിജയത്തിന്റെ അടിത്തറ അവിടെ തുടങ്ങും എന്ന് നിസ്സംശയം പറയാം. അത് പിന്നെ പ്രചോദനമായി മാറാം, പക്ഷേ അച്ചടക്കത്തിന്റെ ഒരു ഡിസിപ്ലിൻ വേയിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു, രാവിലെ അറിയാലോ അലാം അടിക്കുന്ന സമയം തൊട്ട് നമ്മൾ പിടിച്ചു വലിക്കുന്ന ഒരു കാര്യമാണ് ഈ കംഫർട്ട് സോണിലേക്ക് പോകാൻ, സ്വന്തമായിട്ട് ആ ഒരു സുഖലോലുപതയിൽ മുങ്ങാൻ മനുഷ്യന് എല്ലാവർക്കും അതെ, കുട്ടികൾക്കും ആയതും അതെ, മുതിർന്നവർക്കായാലും അതെ, ആ ഒരു സുഖ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടകലാൻ, ഒരു ഹാർഡ്ഷിപ്പിലേക്ക് പോകാൻ പലർക്കും മടിയാണ്. അവിടെ നമുക്കൊന്ന് വിജയിക്കാൻ ശ്രമിച്ചു നോക്കും. ഒരു പക്ഷേ ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആ സുഖ സൗകര്യങ്ങളിൽ മാത്രം ഒരു വളർച്ച നമുക്ക് സാധ്യമാകില്ല. ഏതെങ്കിലും ഒരു കാര്യം ഡെയർ ഡെബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഈ അസൗകര്യത്തെ നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ് നമുക്ക് ഏറ്റവും അധികം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു അസാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. പിന്നെ ടൈം, വെരി പ്രഷ്യസ് ആൻഡ് ഇറ്റ് നെവർ വെയിറ്റ്സ് ഫോർ എനി വൺ. പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. എല്ലാവർക്കും, പാവപ്പെട്ടവനും പണക്കാരനും ആർക്കും എല്ലാവർക്കും 24 hours മാത്രമേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ. നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്ന നമ്മുടെ ആ ചിന്തയുണ്ടല്ലോ, അതിന് ഒരു കട്ട് പറയാം. അതേത് സ്വപ്നങ്ങൾ അവസാനിക്കുന്നത് അവിടെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് നാളത്തെ വൻ വിജയമായി മാറുന്ന ഒരു ഒരു വിശ്വാസം. അത് ആ ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് വെച്ച് നോക്കൂ. എ ലൈഫ് വിത്തൌട്ട് എ ഗോൾ ഈസ് എ ലൈഫ് വിത്തൌട്ട് ഡിറക്ഷൻ. ഒരു നദി പോലെ പോകണം അത്. അത് ഒബ്സ്റ്റക്കിൾസ് വരികയാണെങ്കിൽ അത് വളഞ്ഞ് അതിന്റെ ദിശ മാറ്റി ഒഴുകും. അത്രയും പെർഫെക്റ്റ്ലി അത് കൊണ്ടുപോകാൻ ഈ ഡിസിപ്ലിൻ ആക്ഷൻ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിന് നമ്മെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിക്കുമെന്നത് നിസ്സംശയം പറയാം. എന്തൊക്കെയായാലും ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, നോ ബഡി ഈസ് പെർഫെക്റ്റ്. ഒരു തെറ്റ് വരാതെ ആരും ജീവിച്ചിട്ടില്ല. നടക്കാൻ പഠിച്ചപ്പോൾ നമ്മൾ വീണിട്ടുണ്ട്, വീണപ്പോൾ എണീറ്റ് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വടക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന്, ഹോർമസ് തുറക്കാൻ വഴിയൊരുങ്ങുന്നു, ചർച്ച ഫലം കണ്ടെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുകയാണ്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ടിവിക്ക് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ കേരളം പ്രതിഷേധം അറിയിക്കാനും തീരുമാനമായിട്ടുണ്ട്. മണ്ഡല പുനർനിർണയ ബില്ലടക്കം കൊണ്ടുവരാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനോ വർഷകാല സമ്മേളനത്തിന്റെ ദിനം വർദ്ധിപ്പിക്കാനോ പദ്ധതിയില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അതേസമയം FCRA നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇളവിന് തയ്യാറായ കേന്ദ്ര സർക്കാർ. വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ. ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാൻ നീക്കം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തുടർ സമരപരിപാടികൾ എന്തെന്ന് ഇന്ന് വ്യക്തമാകും. രണ്ട് ദിവസത്തെ നേതൃയോഗത്തിന് ശേഷം ഇന്നുച്ചയോടെ CJP വക്താക്കൾ മാധ്യമങ്ങളെ കാണും. മഹാരാഷ്ട്രയിൽ ഛത്രപതി സംഭാജി നഗറിലെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ വീട്ടിലാണ് നേതൃയോഗം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പായില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അടുത്തഘട്ടം സമരപരിപാടികൾ എന്നിവയിൽ തീരുമാനം ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടി ആകില്ലെന്നും സമൃദ്ധി ഗ്രൂപ്പായി തുടരാനാണ് തീരുമാനമെന്നും ഇന്നലെ അഭിജിത് ദീപ്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നടപ്പായില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അടുത്തഘട്ടം സമരപരിപാടികൾ എന്നിവയിൽ തീരുമാനം ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടി ആകില്ലെന്നും സമൃദ്ധി ഗ്രൂപ്പായി തുടരാനാണ് തീരുമാനമെന്നും ഇന്നലെ അഭിജിത് ദീപ്കെ

0: കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റു ചില ഭാഗങ്ങൾ ഒമാനി ജലപാതയിലൂടെയും കടന്നുപോകും. ഇറാനിലെ ലാറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലുള്ള താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ബംഗ്ലാദേശ് സർക്കാർ. വാർത്താ സമ്മേളനം തടയാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്യം പരിപാടിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യൻ സർക്കാർ അത് തടഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശ് വിട്ട് 2 വർഷത്തിനുശേഷം ഇതാദ്യമായാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അതിനിടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന നിലപാടിൽ ഉറച്ച് മുൻ പ്രധാനമന്ത്രി ഈ വർഷം ഡിസംബറിൽ തിരികെ പോകുമെന്നാണ് പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല മറിച്ച് ആസൂത്രിത ആക്രമണമാണെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് പ്രത്യേകിച്ച് തത്കാൽ വിഭാഗത്തിൽ നിലവിലുള്ള അപേക്ഷകളുടെ കെട്ടിക്കിടപ്പ് പൂർണ്ണമായും തീർപ്പാക്കാനും പ്രോസസിംഗ് സമയം വേഗത്തിലാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. കഴിഞ്ഞ ദിവസം ദുബായിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തത്കാൽ അപേക്ഷകൾ, നവജാത ശിശുക്കളുടെ അപേക്ഷകൾ, എമർജൻസി സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നേരിട്ടെത്താനുള്ള സൌകര്യം ലഭ്യമാണ്. പാസ്പോർട്ട് സേവനങ്ങൾക്കായി തട്ടിപ്പ് നടത്തുന്ന മൂന്നാം കക്ഷി ഏജൻസികളെയും വ്യാജ വെബ്സൈറ്റുകളെയും ആശ്രയിക്കരുതെന്നും അപ്പോയിന്റ്മെന്റുകൾക്കായി ഔദ്യോഗിക പോർട്ടലായ കോൺസുലർ സർവീസ് ഇൻ UAE.com മാത്രം ഉപയോഗിക്കണമെന്നും പുതിയ കോൺസൽ ജനറൽ അഭ്യർത്ഥിച്ചു. സേവനങ്ങൾക്കായി 19 ദിർഹം മാത്രമാണ് സ്റ്റാൻഡേർഡ് സർവീസ് ഫീസായി ഈടാക്കുന്നത്. ഇതിൽ കൂടുതൽ തുക നൽകേണ്ടതില്ല. നിലവിൽ യുഎയിലെ അൽ ഹിന്ദ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ കേന്ദ്രങ്ങളിലാണ് താൽക്കാലികമായി ഈ സേവനങ്ങൾ നൽകി വരുന്നത്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 7:05.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ചൂട് കൂടുന്ന ദിവസമാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 55%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: What a beautiful song! Hridayame ennu parayunna beautiful song aanu nammal ravale kettathu. Good morning, welcome back. Home 92.2 FM ilekku swagatham. Nakshiyana ningalude odayalla very good morning Mini Padma.
1: Yes, very good morning. Nallaru prabhadam thonnu alle choodu niranja oru chuttu pollunna prabhadam.
0: Yaan vicharichu mazha kittu vannu verunna vazhikku onnu aashichu
1: oru cheriya oru meekokke edakke kaananalle
0: nalla karanalle
1: undalle ee oru parisarathu njan nadannittanalle varunnu just road cross cheyyunna samayathu oru car meekulla oru rasamundu kaanam pakshe idu oru varunna varani മഞ്ഞുമലയുടെ ഒരു അറ്റമാണോ സംശയമുണ്ട്, അതായത് ചൂടാണോ?
0: ഈ നമ്മുടെ നാട്ടിൽ ഒരു ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് വണ്ടി ഓടിച്ചു ഒരു 2-3 മണി ആകുമ്പോൾ ഒരു കാർമേഘം വന്നിട്ട് ഒരു മഴ കിട്ടും. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചു, ഒരു ചായയോടെ കിട്ടി മഴ പെയ്ത ഒരു ചായ.
1: ചായയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബൈ മി എ കോഫി, അങ്ങനെ ഒരു ചൊല്ലും ഒരു പ്രയോഗം ഒക്കെ ഉണ്ട്. ഈ ബൈ മി എ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ രംഗത്ത് അത് പ്രധാനമായിട്ടും പറയുന്നത് ഒരു ചെറിയ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കുക, ഒരു കാഷ്വൽ ജസ്റ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ബൈ സംവണ്ണ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്കിനെ ഒന്ന് ബഹുമാനിക്കുക ഓൺലൈൻ സമയത്തൊക്കെ, അതാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളുണ്ട്, വലിയ രീതിയിൽ ട്രോളാക്കപ്പെട്ടു. അത് മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു ഷോപ്പ് ഉണ്ട്, അതിന്റെ പേര് ബൈ മി എ കോഫി എന്നാണ്. അത് കണ്ടിട്ട് ആളുകൾ വിചാരിച്ചു ഇദ്ദേഹം ചായക്കട ഉദ്ഘാടനം ചെയ്യാനാണ് പോയത് എന്ന്. വെറുമൊരു കാപ്പിക്കട എന്ന് വിശേഷിപ്പിച്ചാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. എന്നാൽ ബൈ മി എ കോഫി സംരംഭം കാപ്പിക്കടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കോഴിക്കോട് കക്കോടി സ്വദേശികളായിട്ടുള്ള ജിജോ ജോസഫ് എന്നീ ചെറുപ്പക്കാർ ചേർന്ന് തുടക്കമിട്ട ക്രൗഡ് ഫണ്ടിങ് സ്റ്റാർട്ടപ്പാണ് അത്. യു എസിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആഗോള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് 400 കോടിയുടെ ബിസിനസ് നടക്കുന്ന സ്ഥാപനത്തെയാണ്, സ്റ്റാർട്ടപ്പിനെയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പലരും അത് ഏറ്റുപിടിച്ചിട്ട് ചില ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ അടക്കമുള്ളവർ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനാണോ ഈ ഒരു പെരുമഴക്കാലത്ത് പോയത്. പെരുമഴക്കാലത്ത് അത് ഏത് ആയാലും ഉദ്ഘാടനം ചെയ്യണോ എന്ന് വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഒരു വിവേചന ബുദ്ധിയാണ്, അത് ആദ്യം തീരുമാനിച്ചിട്ട്. പക്ഷെ അതിലപ്പുറത്ത് കാപ്പിക്കട എന്താണ്, സ്റ്റാർട്ടപ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ടായി. ഇനി കാപ്പിക്കട അത്ര മോശം സംഭവമാണോ? നമ്മളെയൊക്കെ നമ്മളാക്കിയതും നമ്മുടെ പ്രഭാതങ്ങൾ ഇപ്പൊ അക്ഷയ പറഞ്ഞാൽ രാവിലെ വരുമ്പോ ഒരു മഴ പെയ്താൽ ഏതെങ്കിലും ഒരു പെട്ടിക്കട ഒരു ചായക്കടയിലെടുത്ത് നിന്ന് ഒരു ചായ കുടിക്കുന്ന കാപ്പി കുടിക്കുന്ന ഒരു ഫീല് നമ്മുടെ ലൈഫിൽ വേറെ എത്ര ലക്ഷരിക്കും തരാൻ വേണ്ടി
0: പറ്റും.
1: അതാണ് പ്രത്യേകിച്ച് സൈഡിലൂടെ എനിക്കൊന്നും അവിടെ എവിടെയെങ്കിലും നടന്നുകൊണ്ട് ഒരു ചായക്ക് കാപ്പി കുടിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്.
0: എന്തൊരു കാര്യത്തിന് നമുക്ക് അത് തരുന്ന ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വർക്കിന് തരുന്ന ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകതരമാണ്. നമുക്കത് ഇത്ര വലിയ സ്ട്രെസ്സിലായിരിക്കുന്ന സമയത്തും നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കോഫി എന്ന് പറയുന്നത്.
1: യെസ്, അപ്പൊ ഈ എഴുത്തുകാർ, കലാകാരന്മാരെ, ഡെവലപ്പർമാർ, പോഡ്കാസ്റ്റ് ചെയ്യുന്നവർ, വീഡിയോകൾ ചെയ്യുന്നവർ തുടങ്ങിയവരുമായി, അതായത് അവർക്ക് അവരുടെ ഫാൻസുമായിട്ട് ആരാധകരുമായിട്ട് കണക്ട് ചെയ്യാനും അതുവഴി വരുമാനം നേടാനും അവസരം ഒരുക്കുന്ന പ്ലാറ്റ്ഫോമാണ് ബൈ മി എ കോഫി. അതായത് അത് ബൈ മി എ കോഫി എന്ന് ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്ന വർക്കിനെ ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഒരു ചെറിയ ഒരു സംഭാവനയാണെങ്കിലും അതിനെ മാനിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്. ശരിക്കും കോഴിക്കോട്ട് ആസ്ഥാനമാക്കിയിട്ട് ആഗോള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് 400 കോടിയുടെ ഒരു വലിയ സംരംഭത്തിനെയാണ്, ഒരു വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഒരു സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷെ എപ്പോഴും പ്രയോഗങ്ങൾ നടത്തുമ്പോഴും ചില പേരുകൾ കാണുമ്പോഴും ഈ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും നടന്നത്. പേര് കണ്ട ഉടനെ വിചാരിച്ചത് കാപ്പിക്കട, അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി.
0: മഴ തുടങ്ങിയ സമയത്ത് ആദ്യം മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലായിരുന്നല്ലോ, അദ്ദേഹം സജീവമായിട്ട് വന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, അതായത് ഒരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്. ആ ഒരു ഇൻവെസ്റ്റർ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് മുഖ്യമന്ത്രിമാരായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് പോകും. നഷ്ടപ്പെട്ടാൽ കേരളത്തിന് നഷ്ടപ്പെടാവുന്ന വലിയൊരു ഇൻവെസ്റ്റ് അതായത് കമ്പനിയാന്ന് കൂടെ ഞാനിപ്പോ മിനിപ്പൊ
1: പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആളിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത് വേറൊന്നായിരുന്നു. അപ്പൊ അത് കാണാനാണ് ഹെലികോപ്റ്റർ പോയത്. ഒരു വിവാദം അത് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴുള്ള വിവാദം പത്ര മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നലെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആദ്യം താങ്കൾ പറഞ്ഞു എറണാകുളത്തേക്ക് പോയ വഴിയിൽ അവരെ കണ്ടു, പിന്നെ പറയുന്നത് അവരെ കാണാനായിട്ട് പോയി. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ദിവസങ്ങളിലായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് നാക്കുപിഴ സംഭവിച്ചതാണോ അതോ അദ്ദേഹം ഇതിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇതാണ് പ്രധാനമായിട്ട് ഉയരുന്നൊരു ചോദ്യം. പക്ഷേ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഒരു നിക്ഷേപകരെ കാണുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ വളർച്ചയ്ക്കാണ്. ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രളയം നടക്കുന്ന സമയത്ത് ഒരു നിക്ഷേപകൻ എന്തായാലും മുഖ്യമന്ത്രിയല്ലേ വന്ന് കാണേണ്ടത്. കേരളത്തിന്റെ ഏറ്റവും വലിയ ഇതിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, സി എം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വന്ന് കാണുകയല്ലേ നിക്ഷേപകർ, അങ്ങോട്ടേക്ക് പോയി കാണണം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില നിക്ഷേപകരെ അങ്ങോട്ടേക്ക് പോയി കാണേണ്ടി വരും, ചിലത് രഹസ്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനെ ചൊല്ലിയിട്ട് ഒരു വാഗ് വാഗ്വാദങ്ങൾ രഹസ്യങ്ങൾ അത് അവരുടെ വഴിക്ക് പോട്ടെ. നമ്മളിപ്പോ സംസാരിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലെ ലോക പ്രശസ്തമായിട്ടുള്ള ടെക് ആക്സിലറേറ്ററായിട്ടുള്ള വൈ കോമ്പിനേറ്ററിലേക്ക് 10,000 ആപ്ലിക്കേഷനുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സംരംഭമായിട്ടുള്ള ലോകമറിയുന്ന ഒരു മലയാളി സംരംഭം ബൈ മി എ കോഫിനെ വെറും ഒരു കാപ്പിക്കട എന്ന് വിളിച്ചിട്ട് നിങ്ങൾ വിമർശിക്കരുത് അല്ലെങ്കിൽ ചെറുതാക്കി കാണരുത്. അപ്പോഴും നമ്മൾ പറയുന്നു കാപ്പിക്കട ഒട്ടും മോശം സംഭവമല്ല. കാപ്പിക്കട എന്ന് തുടങ്ങി തുടങ്ങി വന്നവരാണ് ഇന്ന് ലോകത്തിന്റെ അമരക്കാരായിട്ട് മാറിയിട്ടുള്ള പലരും.
0: തീർച്ചയായിട്ടും എത്രയോ കമ്പനികൾക്ക് നമുക്കറിയാം ചെറിയ രീതിയിൽ ഇന്ന് പണ്ട് നമുക്ക് ഒരു എന്താ പറയണേ നമുക്ക് വേണ്ട ടെക്നീഷ്യൻസ് ഇപ്പൊ ഒരു വീടിന് വേണ്ടി ഒരു പെയിന്റർ ആയിക്കോട്ടെ പ്ലംബർ ആയിക്കോട്ടെ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ ആരെ വേണം അവരെ കണക്ട് ചെയ്യുന്ന അതെല്ലാം ഇന്നത്തെ വലിയ വലിയ ആപ്പുകളായി മാറിയിട്ടുള്ളത്.
1: പിന്നെ ഈ ഐഡിയകൾ ഒക്കെ വരുന്നത് ഇവിടുന്നാണ് ഓവർ കപ്പ് ഓഫ് ടീ കപ്പ് ഓഫ് കോഫി ഇതെല്ലാം നമ്മളൊക്കെ ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഒരു ചായയിലോ കാപ്പിയിലോ തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഈ ലോകത്തുണ്ട്. കല്യാണത്തിന് ഒരു സ്ത്രീയോ പുരുഷനെ കാണാൻ പറ്റുന്ന ഒരു കാപ്പിയും ചായയിലും ആദ്യം വരുന്നത് ഒരടി തീർക്കാൻ രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ പൊരിഞ്ഞടി അടക്കുമ്പോ മൂന്നാമൻ വന്നിട്ടുണ്ടെന്ന് വന്നേ നമുക്ക് ഒരു ചായ കുടിക്കാം. അപ്പൊ ഈ ചായക്കും കാപ്പിക്കും തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല അതൊരു സംഭവമാണ്.
0: ചില മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ചായ ചായ
1: ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുമ്പോഴേ ഇന്നത്തെ ദിവസത്തിനെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പശ്ചിമേഷ്യയിലൊക്കെ വലിയ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ആണവ യുദ്ധത്തിനെ കുറിച്ചായിരുന്നു വലിയൊരു ആകാംക്ഷയുണ്ടായിരുന്നത് ഒരു വേദന ഉണ്ടായിരുന്നത്. ഇന്ന് ഹിരോഷിമ ദിനമാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജാപ്പനീസ് നഗരമായിട്ടുള്ള ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ ദിനമാണിത്. 1945 ഓഗസ്റ്റ് 6 മനുഷ്യന്റെ മനസാക്ഷി ഞെട്ടിച്ച ആ സംഭവം അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 45 ഓഗസ്റ്റ് 6 രാവിലെ 8:45 ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായിട്ടുള്ള ഹിരോഷിമയിൽ അണുബോംബ് പതിച്ചത് എനോളാഗെ എന്ന പേരുള്ള B-29 അമേരിക്കൻ ബോംബർ വിമാനത്തിൽ നിന്നാണ്. യുറേനിയൻ ബോംബ് ലിറ്റിൽ ബോയ് ഹാഫ് മാൻ ആ പേരൊക്കെ നമ്മൾ അന്ന് അല്ലേ ഫാറ്റ് മാൻ എന്നൊക്കെ നമ്മൾ അന്ന് കേട്ട ലിറ്റിൽ ബോയും ഫാറ്റ് മാനും എപ്പോഴും നമ്മുടെ ഒരു ചരിത്രത്തിലും നമ്മുടെ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴും നമ്മളോട് ചോദിക്കുന്ന പേരുകളാണ്. അതുകൊണ്ട് തന്നെ ആ പേരുകളൊന്നും ഒരുപാട് വർഷം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ തലയിലുണ്ട്. ലിറ്റിൽ ബോയ് താഴത്തേക്ക് വരുന്നതും അത് കഴിഞ്ഞിട്ട് ഫാറ്റ് മാൻ താഴത്തേക്ക് ഇടുന്നതും അതിന്റെ ഫലമായിട്ട് നിരവധി ആൾ 10,000 മനുഷ്യര് കൊല്ലപ്പെടുകയും പിന്നീട് ഇപ്പോഴും അതിന്റെ അർബുദ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായിട്ട് കഴിയുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു നാടാണ്. എനിക്ക് ജപ്പാൻകാരെ വലിയ ഇഷ്ടമാണ്. കാരണം അവരുടെ ഒരു റെസിസ്റ്റൻസ് അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ഒരു സൈലൻസ് എന്നൊക്കെ പറഞ്ഞാല് കണ്ടുപഠിക്കേണ്ട പോകാൻ ഇഷ്ടമുള്ള ഒരു രാജ്യം ചോദിച്ചു ഞാൻ എന്റെ മുന്നിൽ ബക്കറ്റ് ലിസ്റ്റ് ആദ്യത്തെ ഒന്ന് ജപ്പാൻ തന്നെയാണ്. കാരണം ആ രാജ്യം ഉയർത്തെഴുന്നേറ്റതുപോലെ ആ രാജ്യം ലോകത്തിന് കാണിച്ചതുപോലത്തെ മാതൃകകള് മറ്റ് ലോക രാജ്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിലും പ്രകൃതി ക്ഷോഭം വരും അവിടെ അതിന്റെ മേലെ അണുബോംബ് ഇട്ടിട്ട് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും അവർ സൈലന്റായിട്ട് പണിയെടുത്ത് ഇരട്ടി സമയം ജോലി ചെയ്ത് ആ രാജ്യം ഒരു മാതൃക കാണിക്കുന്നുണ്ട്. എന്തായാലും ആ രാജ്യത്തിന്റെ ഒരു ഓർമ്മ ദിവസമാണ്.
0: ഇതൊക്കെ നമ്മള് കൊച്ചിലേ മുതലേ എന്താണെന്നൊന്നും അന്നറിയത്തില്ല. ഇപ്പോഴാണ് ഇത് എന്താണെന്ന്
1: ഉള്ളറകളിലേക്ക് നമ്മൾ പോകുന്നത്.
0: തീർച്ചയായിട്ടും ഇനി നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല നെയ്ക്രമക്കയുടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകുമെന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ ചിലപ്പോൾ നാട്ടുകാർ നെയ്പ്രസാദ് എന്ന് വിളിക്കുമായിരിക്കും.
1: ശരിയാ മണ്ണ് അങ്ങനെയല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കള്ളം വിജയന്റെ കാര്യം നാടകത്തിൽ അഭിനയിച്ചിട്ട് കള്ളം കഥാപാത്രത്തിൽ അദ്ദേഹം ഇപ്പൊ അനുഭവിക്കാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ നെയ്പ്രസാദ് ആയിരിക്കും പ്രശാന്ത്.
0: ഈ കള്ളം വിജയന്റെ ഒരു വേറൊരു വിജയമുണ്ട്. വിജയൻ എന്നുള്ള പേരുള്ള
1: എല്ലാവരും അതാണിപ്പോ പ്രശ്നം. ഇത് അന്ന് ഒഴിവാക്കി വിടാവുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പൊ എന്തായാലും വിജയൻ എന്ന് പേരുള്ളവരെല്ലാവരും പ്രശ്നക്കാരാണ്. ഏതായാലും മഴ വാർത്തയെ കുറിച്ച് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ദിവസം മധ്യകേരളത്തിലാണ് കുറച്ചുകൂടെ അലേർട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയിട്ട് കോഴിക്കോട് വരെയുള്ള സ്ഥലങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ അതിശക്തമായിട്ടുള്ള ഒരു മഴ ഇനി വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയൊക്കെയായിട്ട് പെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ആ രക്ഷാപ്രവർത്തനത്തിൽ മരിച്ച രാജേഷിനെ കുറിച്ച് ആ മകന്റെ ഒരു കരച്ചിലും അവസാനമായിട്ട് ഒരു വിട നൽകുന്ന ഒരു ആ ദൃശ്യം ആർക്കും കാണാൻ വേണ്ടി പറ്റില്ല. അച്ഛന്റെ മുഖം ഒന്ന് കാണിച്ചിട്ട് VD സതീശിനെ കെട്ടിപ്പിടിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആ സങ്കടം പറയുന്നത് ഒരു 9-ാം ക്ലാസ്സുകാരൻ അർശൻ, 2-ാമത്തെ മകൻ 8-ാം ക്ലാസ്സുകാരൻ അഭിഷേകും കണ്ടു നിന്ന് ഇവിടെ എപ്പോഴോ എത്രയോ ദൂരെയുള്ള നമ്മൾ വിഷ്വലിലൂടെ കാണുമ്പോൾ നമുക്ക് പോലും ആ സങ്കടം വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ശ്രമിച്ചെന്തിനാണ് വയനാട് ദുരന്തത്തിൽ പെട്ടവരെ രക്ഷിച്ചു. ആദ്യ പ്രളയം ഉണ്ടല്ലോ 2018 അതിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇതെല്ലാം ചെയ്തിട്ടും അടുത്ത വ്യക്തിയെ ബെന്നിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കയറ് കെട്ടിയിട്ട് ആ കൊണ്ടുപോകുന്നൊരു വിവരണം അവരുടെ കൂടെ ഉണ്ടാവരുന്നവർ പറയുന്നുണ്ട്. ഈ ബെന്നി കഴുത്തറ്റം വെള്ളത്തിൽ തെങ്ങിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ബെന്നിന്റെ അടുത്തേക്ക് ഇവർ എത്തുകയാണ്, ശബ്ദം കേട്ടിട്ട് എത്തുകയാണ്. കഴിഞ്ഞിട്ട് ഒരു വടം കെട്ടി അറ്റം വരെ കയറ് കെട്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പിന്നെ ഇങ്ങനെ മൂന്ന് പേര് ഈ വടം വെച്ചിട്ട് അങ്ങ് കയറി കയറി അറ്റത്തേക്ക് പോവാണ്. കര അതിനിടയിൽ ഇദ്ദേഹത്തിന് തോന്നി, രാജേഷിന് തോന്നി, 61 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ ഒരുപക്ഷെ പെട്ടെന്ന് വീഴുക എന്തും ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിയിട്ട് ഈ ബെന്നിക്ക് പിന്നെ അണിയിച്ചു കൊടുക്കാണ്. ബെന്നി അതുകൊണ്ട് തന്നെ കയറിൽ പിടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് വെള്ളത്തിന്റെ ഒരു ഏക്കൽ വന്നപ്പം ഇദ്ദേഹത്തിന് പിടിവിട്ടു പോയി. പിടിവിട്ടു പോയപ്പോൾ ഈ നല്ല തണുത്ത വെള്ളമാണല്ലോ വരുന്നത്, ആഴത്തേക്ക് വന്ന് കാലുകളൊക്കെ കോച്ചി പിടിച്ച് പിന്നെ താഴത്തേക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഈ സംഭവം നടന്ന ദിവസം തന്നെ നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു, ഒരാൾക്ക് ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ടും ഒരാൾ പോയിട്ടുണ്ട്, ആ വ്യക്തിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം 61 വയസ്സുകാരനായിട്ട് ബെന്നി പറയുന്നുണ്ടായിരുന്നു, എന്നെ എന്തിനാണ് രക്ഷിച്ച, ഞാനങ്ങ് പോകട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം സങ്കടം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ദുരന്തമുഖത്ത് നമുക്കൊരാളുടെ പ്രായം 90 വയസ്സായി എന്നാൽ ഇദ്ദേഹത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ ആരെങ്കിലും വിചാരിക്കുകയോ? ഓരോ ജീവനാണ്, എത്ര വയസ്സായാലും നമ്മൾ എന്തിനാണ് ഒരു പട്ടിക്കുട്ടീനെ പൂച്ചക്കുട്ടീനെ കണ്ടുപോലും അതിനൊരു കവറിലിട്ടിട്ട് രക്ഷപ്പെടുത്തുന്നത്? എല്ലാം ജീവനാണ്, അതുകൊണ്ടാണ്. എന്നാൽ അതൊരു സങ്കട കാഴ്ചയാണ്, ഈ ദുരിതപ്പേത്തിൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയ കാഴ്ചയാണ് ആ രണ്ട് ആൺകുട്ടികളുടെ കരച്ചിൽ.
0: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ കണ്ണൊക്കെ നിറഞ്ഞു.
1: അതെ, എങ്ങനെയാ പിടിച്ചതെന്നോ ഞാനിങ്ങനെ നോക്കായിരുന്നു,
0: ഞാനും അതിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. അത്രയും വികാരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. കാരണം നമുക്കൊന്നും പറയാനില്ല, ഞാൻ വിചാരിച്ച എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞ ആശ്വാസം, ഒന്നും പറയാനില്ല, ഞാൻ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിയത്.
1: കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ എത്തുന്നതിന് അവർക്ക് വലിയ ആശ്വാസമാണ്. മാത്രമല്ല സംസ്ഥാനത്തിന്റെ പൂർണ്ണ ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന് സംസ്കരിക്കുന്നത്. പൂർത്തിയാകാത്ത വീട് അത് പൂർത്തിയാക്കി കൊടുക്കും, കുട്ടികളുടെ പഠനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാരും സന്നദ്ധ സംഘടനകളൊക്കെ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യം, ഒരു പ്രതീക്ഷയാണ്. ആ രണ്ട് കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നിൽ നീണ്ടു കിടക്കുക, രണ്ട് ആൺകുട്ടികൾ രണ്ടുപേർക്കും പഠിക്കാനുണ്ട്, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തണം. പക്ഷെ അച്ഛനോടുള്ള അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ആ നഷ്ടപ്പെടും മുഖം ഒന്ന് കാണിച്ചിരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി കരയുന്നത്. വലിയ സങ്കടം. അടുത്ത വാർത്ത വരുന്നത് ഒരു സങ്കട വാർത്തയാണ്. പ്രസവം എടുത്തപ്പോൾ ഉരുൾഭയത്തിൽ ഇടുക്കി വിട്ടു. ഇടുക്കി സ്വദേശിയാണ് കേട്ടോ ഈ പെൺകുട്ടി. കുട്ടനാട്ടിലേക്ക് എത്തിയപ്പോൾ വെള്ളം ക്യാമ്പിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്നാണ്. കുട്ടനാട്ടുകാരി സ്നേഹയെ കല്യാണം കഴിച്ച് അയച്ചത് ഇടുക്കിയിലാണ്. ഇടുക്കിയാണെങ്കിൽ മഴക്കാലത്ത് ഇടുക്കിയുടെ സ്വഭാവം മാറുമെന്ന് ഭയന്നു ആ കുട്ടി. 7 മാസം ഗർഭിണിയാണ്. സ്വദേശമായിട്ടുള്ള കുട്ടനാട്ടിലെ രാമങ്കരിയിലെത്തി. അങ്ങനെ ഇടുക്കിയിലെ മഴയെ പേടിച്ച് ഉരുൾപൊട്ടുന്ന പേടിച്ചിട്ടാണ് കുട്ടനാട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തുമ്പോഴെന്താ പടം പേടിച്ച് പന്തത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊടുത്ത് പടാന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഉരുൾപൊട്ടൽ പേടിച്ച് ഇവിടെ എത്തിയപ്പോൾ അപ്പർക്കുട്ടനാട്ടിലടക്കം നമുക്കറിയാം വലിയ രീതിയിൽ വെള്ളം ഉയർന്നു. ഇപ്പോൾ ആ കുട്ടി പിന്നെ 1.5 മാസവും 2 വയസ്സും പ്രായമുള്ള 2 കുട്ടികളുമായിട്ട് ആലപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. അതൊരു വാർത്ത.
0: അല്ലെ, ഇടുക്കിയിലെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അറിയാം, ഒരു സ്ഥലം കഴിഞ്ഞ് ഒരു 10-15-20 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അവിടെ ഒരു ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം ഈ മലയോര പ്രദേശക്കാർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മലയോര പ്രദേശത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ശരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി അതിന് പരിശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ എപ്പോഴും അവരുടെ ഒരു വിഷയമാണ് ഹോസ്പിറ്റൽ
1: ആക്സിഡന്റ് നടന്നാലും പ്രശ്നമാണ്. രാത്രിയിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ അവരെ സംബന്ധിച്ച് നമ്മളെക്കാളും റിസ്ക് ആണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഇപ്പം നോക്കി, അവര് ഇവിടെ കുട്ടനാട്ടിൽ വന്നു, അവിടെയും വിട്ടു, ക്യാമ്പിൽ പോയി, എന്ത് ചെയ്യും?
1: അടുത്ത വാർത്ത കാണാം. രാവിലെ തന്നെ ഇങ്ങനെ സങ്കട വാർത്തകൾ പറയുന്നു നോക്കരുത്. പക്ഷേ മഴക്കാലാണ്, ഞങ്ങൾക്കിത് പറയാതെ പോകാൻ പറ്റില്ല. കുഞ്ഞു പറഞ്ഞിട്ട് 1 മാസം 19 ദിവസം മുൻപ് ഭർത്താവിന്റെ വിയോഗം. ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീരോടെ സൂര്യ എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. കുഞ്ഞു ജനിച്ച 1 മാസം തികയും മുൻപേ ഭർത്താവ് മരിച്ചുപോയി. പിന്നാലെ മഴക്കെടുതിയിൽ കിടപ്പാടവും നഷ്ടമായി. 31 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു സ്ത്രീയുണ്ട്, റാന്നി സ്വദേശി സൂര്യ. ഒന്ന് ആലോചിച്ച്, 1 മാസം പ്രായമായ കുഞ്ഞുമായിട്ട് ഇത്രയും ആളുകളൊക്കെ ഉള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ. ആംബുലൻസ് ഡ്രൈവറായിരുന്നു ഭർത്താവ്. അവർ 19 ദിവസം മുമ്പാണ് മരിച്ചത്. പന്തളത്തുണ്ടായ ഒരു അപകടത്തിലായിരുന്നു അദ്ദേഹം. ആ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുമ്പാണ് ഈ പ്രളയം വന്നത്. ഉള്ള കിടപ്പാടും ഒക്കെ ആയിട്ട് ഉള്ള കുഞ്ഞ് കൈക്കുഞ്ഞുമായിട്ട് പോയി. ഇപ്പൊ ആ കുഞ്ഞ് ഇവിടെ ക്യാമ്പിലെത്തിയപ്പോൾ അതിന് അസുഖവും വന്നു 31 ദിവസമുള്ള. എന്നാലും ആശാവർക്കർമാരും മറ്റൊക്കെ അമ്മയും കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്കുകൾ മാത്രമാണ് സൂര്യ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മുന്നിലുള്ളത്. കയ്യിലൊരു കുഞ്ഞ്, ഭർത്താവില്ല, എല്ലാം നഷ്ടമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന. പക്ഷെ നമ്മൾ പറയാറുണ്ട് ഇത് കേരളമാണ്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വാർത്തകളിലൂടെ തെളിയുമ്പോൾ പ്രവാസ ലോകത്തു നിന്നടക്കം അവർക്കായിട്ട് സഹായങ്ങൾ എത്താറുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
0: തീർച്ചയായിട്ടും. എന്തായാലും നാട്ടിൽ നിന്ന് വരുന്ന നമുക്ക് ഒരുപാട് വാർത്തകൾ, നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമിപ്പിക്കുന്ന വാർത്തകളുണ്ട്. പ്രളയം വന്നിട്ട് വീട് നഷ്ടപ്പെട്ട് ഒരുപാട് പേര് പോയുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് 2018 ഞങ്ങൾ ഒരു വിധമാണ് കരകയറിയത്. റാന്നി സ്വദേശി കഴിഞ്ഞ ദിവസം ഒരു ലേഡിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇങ്ങനെ കേൾക്കായിരുന്നു. അത് ഇനി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ ഡൗൺ ആണ്, അത്രയും ഡൗൺ ആണ്, ഇനി ഇത് എങ്ങനെ വീണ്ടും റീബിൽഡ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പലരും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടില് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിരുന്ന മോഡിഫൈ വാഹനം ഇതടിച്ചു,
1: അത് ഇന്റർനാഷണൽ തലത്തിൽ വരെ അത് പോയല്ലേ. ഉണ്ടല്ലോ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ അത് കൈകാര്യം ചെയ്തത്. കേരളത്തിലെ ഒരു ഫ്ലഡില് നോക്കൂ, ഒരു മോഡിഫൈഡ് വാഹനം ഈ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി, സ്റ്റിയറിംഗ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് അദ്ദേഹം. പക്ഷെ ആ വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയോ മരുന്നാണോ ഭക്ഷണമാണോ ആ മേലെ ജീപ്പിന്റെ മേലെ കെട്ടിയിരിക്കുന്നത്. എവിടേക്കോ ഭക്ഷണമായിട്ടല്ലേ പോകുന്നത്, അല്ലെങ്കിൽ അടിയന്തര മരുന്നല്ലേ കൊണ്ടുപോകുന്നത്.
0: പി സി വിഷ്ണു പറഞ്ഞ രാഷ്ട്രീയം നമുക്ക് പിന്നെ സംസാരിക്കുന്നവരെ സാറേ, ഇതൊക്കെ നമുക്ക് പിന്നെ സാറ് ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് പൊക്കൂ, എന്നിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് ആ ചെയ്യുന്നവരെ കൊണ്ട്
1: ജയിക്കുമ്പോൾ ഇതൊരു സങ്കടം
0: പോവോ ഇതിനകത്തോടെ അല്ല പോവില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ വെറുതെ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കായിരിക്കും, അല്ലെ? ഇനി അതിന്റെ മറുവശം എന്താണോ നമുക്ക് അറിയില്ല. അപ്പൊ
1: പക്ഷേ അതിന്റെ മറുവശം ഇതാണ്, അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനങ്ങളെ നിങ്ങൾക്ക് പിന്നെ വാഹന മോഡിഫിക്കേഷനുമായിട്ട് കേന്ദ്രം എന്താണോ പറഞ്ഞത് അത് മാത്രം നടപ്പാക്കാൻ പറ്റും. ഇനി ഇപ്പൊ എനിക്ക് എന്റെ കാർ മോഡിഫൈ ചെയ്യണം, ജീപ്പ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സംസ്ഥാനം പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ, അവർ പറഞ്ഞിരിക്കുന്ന അംഗീകൃത വർക്ക്ഷോപ്പുകളിൽ, അത് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ മുന്നിൽ അതായിരിക്കും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ജൻസികൾക്കോ അല്ലെങ്കിൽ വാഹന പ്രേമികൾക്കോ ഒരു വലിയ ഇതായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ. പക്ഷെ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ വളരെ കൃത്യമുള്ള വാഗ്ദാനങ്ങളായിരിക്കണം. കുട്ടികൾക്ക് ജൻസികളുടെ കയ്യടി നേടാൻ നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇതൊക്കെ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ളതാണ്. കേരളത്തിന് എത്രത്തോളം ചെയ്യാനുള്ള ബോധം നമുക്കും സംസ്ഥാനങ്ങൾക്കും വേണം. എല്ലാം നമ്മൾ സംസ്ഥാനങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതല്ല, നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം വാഹന മോഡിഫിക്കേഷൻ. വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്തുന്നതിനോട് ഒരു പരിധി വരെ യോജിക്കുന്ന വ്യക്തിയാണ് വാഹന പ്രേമി എന്നുള്ളതല്ല ഞാനും. അക്ഷയ അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ അതാവട്ടെ.
0: ഈ കേരളത്തിലെ ഈ വാർത്തയൊക്കെ കേന്ദ്രം എങ്ങനെയാന്ന് അറിയാം, നമ്മുടെ തെങ്കാശി പട്ടം സിനിമയ്ക്കകത്ത് ഈ ആദ്യം ലാലും സുരേഷ് കുമാർ ഒന്ന് പൂരം അടിപൊളിയാക്കും, അന്നേരം കൊച്ചു മച്ചമ്പി പൂരം
1: അടിപൊളിയാക്കും. നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും പിന്നെ പ്രളയ വാർത്തകളും കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമൊക്കെയാണ് ശ്രദ്ധേയമായത്. വെള്ളംകാരിയെ കടയ്ക്കും വീടുകൾക്കൊക്കെ 10,000 രൂപ, ദുരന്ത പ്രതിരോധത്തിൽ മാതൃകയാകും, ഫ്ലഡ് മാപ്പിംഗും AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റും ഒക്കെ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹെലികോപ്റ്റർ മുതൽ വിരുന്ന് വരെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കാതെ പാർട്ടിയെന്ന്. ഈ വിവാദങ്ങളിലൊന്നും പാർട്ടിയുടെ ഒരു പ്രതിരോധമോ പാർട്ടിയുടെ ഒരു സംരക്ഷണമോ വി ഡി സതീശന് ലഭിക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം തമിഴ്നാടിന്റെ ബജറ്റ് ആയിരുന്നു കേട്ടോ, തമിഴ്നാട് ബജറ്റ് അവതരിപ്പിച്ചോട്ടായിരുന്നു. നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാര്യമുണ്ട്, മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തും ബജറ്റിൽ പ്രഖ്യാപിച്ച് തമിഴ്നാട്. ആശങ്ക ഉയരത്തിൽ 142 അടി വരെ മാത്രം ജലനിരപ്പ് ഉയർത്താൻ അനുമതിയുള്ള അണക്കെട്ടിൽ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കം വിജയ് സർക്കാർ, ജോസഫ് വിജയ് സർക്കാർ നടത്തുന്നു. അപ്പം നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു അത് നടക്കൂല, നമ്മൾ അതിനെതിരെ കേന്ദ്രത്തിനെയും സുപ്രീംകോടതിയെയും സമീപിക്കും, രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ സമവായം ഉണ്ടാകട്ടെ. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലബോംബ് പോലെ നമ്മളെ എപ്പോഴും പേടിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അവിടെ എങ്ങനെ ജലനിരപ്പ് കൂട്ടാ ഏകപക്ഷീയമായിട്ട് പോകും തമിഴ്നാട് എന്ന് പറയുന്നത് ശരിയല്ല.
0: തീർച്ചയായിട്ടും നമ്മുടെ കാസർഗോഡ് ഒരു പോലീസുകാരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് അവസാനം അദ്ദേഹത്തിന്റെ സിഗ്നൽ വന്നേക്കുന്നത് മൈസൂരിലാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു.
1: ഇത് പറയുമ്പോൾ പണ്ടൊരു മാധ്യമ പ്രവർത്തകൻ സോണിയം ഭട്ടതിരിപ്പാട് കാണാതായത് വർഷങ്ങളായിട്ട് മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു, മനോരമയിലൊക്കെ ന്യൂസ് റീഡർ ആയിരുന്നു സോണിയം ഭട്ടതിരിപ്പാട്. മനോരമ പത്രത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്, വളരെ മനോഹരമായിട്ട് ക്യാപ്ഷനുകളൊക്കെ എഴുതിയിട്ട് സമ്മാനങ്ങൾ വാങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഗോവയിലേക്കുള്ള യാത്രക്കിടെ അദ്ദേഹത്തിനെ കാണുന്നില്ല. എത്ര എത്ര അന്വേഷിച്ചിട്ടും അത് ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല, ജീവനോടെ ഉണ്ടോ ഏതെങ്കിലും. കുറച്ചുകൂടെ ഒരു സ്പിരിച്വാലിറ്റിയോടൊക്കെ പിന്നെ താല്പര്യമുള്ള ഒരു വ്യക്തിയായി കൂടി എനിക്ക് വടക്കുനാഥൻ സിനിമയിലെ ആ ക്യാരക്ടറായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, സാമ്യമുള്ളത് പോലെ ഈ ലോകത്തിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് വേറൊരു തലത്തിലേക്ക് പോയോ, കാരണം ഒപ്പം സഞ്ചരിച്ച് ഒപ്പം ജോലി ചെയ്ത് പരിചയമുള്ളതുകൊണ്ട്. അതുപോലെ ഇപ്പൊ ഇത് കേട്ടപ്പോ, ഈ പോലീസുകാരനെ കേട്ടപ്പോ ഒന്നും ആപത്തൊന്നും കൂടാതെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന വിചാരിക്കാം, പെട്ടെന്ന് തിരിച്ചു വരട്ടെ.
0: തീർച്ചയായിട്ടും ഈ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്ത് കോടതി 5 ദിവസമായി തഹസീൽദാർ യാത്ര ടിപ്പർ ലോറിയിൽ
1: എല്ലാ വാർത്തയും തിരുവല്ല കേന്ദ്രീകരിച്ച് അങ്ങോട്ടാണല്ലോ പോകുന്നത്.
0: ഒരു പ്രശ്നം നടക്കുമ്പോ എല്ലാം അതിനെ ചുറ്റിപ്പറ്റിട്ടാണ് തോന്നുന്നു വാർത്തകൾ കൂടുതൽ വരുന്നത്.
1: അയ്യോ അത് കഷ്ടമുണ്ടല്ലോ, പിന്നെ അതിന് ടിപ്പർ ലോറിയിലാണ് പോകുന്നത്.
0: എന്താണ് എനിക്ക് മുഴുവൻ ഹെഡ്ലൈറ്റാണ് ഇത്, ഒരു മഞ്ഞ ലോറിയുടെ അയ്യോ ഫ്രണ്ട് ബോർഡ് കണ്ടോ തഹസീൽദാർ.
1: അയ്യോ
0: ചെകുത്താരെ തഹസീൽദാർ ആരുടെ ഒരു ജീവിതം
1: കേരളത്തിൽ എവിടെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവുന്നുണ്ട്. തമാശക്കുന്നതാണ്, അത് ഒറിജിനലാണ്. അയ്യോ, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്. കേരളത്തിന്റെ ഒരു തഹസിൽദാര് അദ്ദേഹത്തിന്റെ വാഹനം, ഒഫീഷ്യൽ വാഹനം ജപ്തി ചെയ്തതിനെ തുടർന്ന് പോവാൻ വാഹനമില്ല, കാര്യം നടത്തിയല്ലോ. കിട്ടിയത് ഒരു ടിപ്പർ ലോറിയാണ്, അതിൽ തഹസിൽദാറുടെ ബോർഡും വെച്ച് ആ വാഹനം പോകുന്നത്. എന്തൊരു കാഴ്ചയാണല്ലേ.
0: എന്നാലും ചെങ്ങന്നൂർ ചിങ്ങമരം റെയിൽവേ പാതയുടെ ഇരട്ടിപ്പിലേക്കുള്ള ഭൂമിയുടെ എന്തോ സംഭവമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ടിപ്പർ യാത്ര എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്.
1: ഓ, അത് ശരിയാവും. അങ്ങോട്ടേക്ക് പോവാൻ എനിക്ക് തന്നെ ചിലപ്പോൾ ടിപ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. ചിലപ്പോൾ അങ്ങനെയാവും, മറ്റു വാഹനങ്ങൾ കടക്കാത്തതും കൂടിയാവാം, റോഡിന്റെയോ മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം.
0: 5 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ വാഹനം ഇത് തന്നെയാണ്. കുഴപ്പമില്ല,
1: അത് എനിക്ക് ചെകുത്താനല്ലേ, ആട് പോലെ ചെകുത്താൻ പോണ പോലെ.
0: എന്താണല്ലോ ഒരു കൗതുകരമായിട്ടുള്ള വാർത്ത. നമ്മൾ ചില സങ്കട വാർത്തയുടെ ഇടയ്ക്ക് ചിരിക്കും.
1: ശരിക്കും രാവിലെ നമ്മൾ പലരും ചോദിക്കുന്ന നിങ്ങളിങ്ങനെ സങ്കടം മാത്രം പറയരുത്, കുറച്ച് പിന്നെ ചിരിപ്പിക്കുന്ന വാർത്ത. ഇതെങ്ങനെയാണ് ചിരിപ്പിക്കുന്ന വാർത്തയാവും. അടുത്ത് പറയാൻ പോണത് അൽമിർസം നക്ഷത്രം തെളിഞ്ഞു, ചുട്ടുപൊള്ളി പോയി, 51 ഡിഗ്രിയിൽ വെന്തുരുങ്ങി പ്രവാസ ലോകം എന്നുള്ള വാർത്ത എങ്ങനെയാണ് സന്തോഷത്തോടെ പറയാ. ചൂടാണ്, ഈ ചൂടിനപ്പുറത്ത് കത്തിയെരിയുന്ന വേനലിനപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു പൂക്കാലം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു 2-3 മാസം കൂടി ഇങ്ങനെ ക്ഷമിച്ചാൽ നല്ല ചൂട് 2 മാസം എന്തായാലും ഉണ്ടാവും. അതായത് ഇത് ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബർ വരെ. ശരിക്കും ഓഗസ്റ്റ് ആയല്ലേ, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓണക്കാലം ഓണമാസമൊക്കെ ആയി. അതെ അതെ, ഏകദേശം 8-ആമത്തെ മാസം 2026 പറഞ്ഞു. ആദ്യത്തെ 6-7 മാസം അങ്ങനെ പോയി, യുദ്ധം കാരണം പോയി. ഇനിയാണ് നമുക്ക് കുറച്ചൊരു പ്രതീക്ഷയില്ല. ഹോർമസ് ഇതാ ഇപ്പോ ഇറാനുമായിട്ട് നടന്ന ചർച്ചയിൽ ഒമാൻ പറയുന്ന നല്ല പുരോഗതിയുണ്ട്. ഹോർമസ് അങ്ങനെ ആ കടലെടുക്ക് ഒമാൻ ഇറാനും കൂടി ഭരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള നല്ല വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് നല്ല വാർത്തയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ചൂടിന്റെ വാർത്ത എല്ലാവരും ശ്രദ്ധിക്കണം. 50 ഡിഗ്രിക്ക് മുകളിൽ കടന്നിട്ടുണ്ട്. ഈ യുഎയിലെ താപനില 51.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതായിട്ട് യുഎയിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം തന്നെ അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിലെ അൽദഫ്രയിലെ ബുദുദാബ്സിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:45 രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഈ മാസം 1 അബുദാബി അൽ ഷബാമയ്ക്കിൽ താപനില 50 ഡിഗ്രി തൊട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ 51 കൂടി ആയത്. വേനലിന്റെ അവസാന ഘട്ടമായിട്ടുള്ള ജമറത്ത് അൽ ഖൈദ് സീസൺ 10 വരെ തുടരുമെന്നാണ് പറയുന്നത്.
0: ഈ 51.2 എന്നൊക്കെ പറയുന്നത് റിയൽ ടെമ്പറേച്ചർ ആണ്, ഫീൽസ് ലൈക്ക് എന്ന് പറയുന്നത് അതിലും മേലെയാണ്.
1: കാരണത്തൊക്കെ
0: 60 മേലെയായിരിക്കും കാരണത്തെ ടെമ്പറേച്ചർ. കാരണത്തൊക്കെ കേറുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മള് ഒരു രക്ഷയില്ല. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വിൻഡോ തുറന്നിടുക, അത് അത് മൊത്തം വെളിയിൽ കളയേ, അത് മാത്രമേ ഉള്ളൂ.
1: ഇപ്പൊ കാണുന്ന കാഴ്ച, ഫോണൊക്കെ കയറി ഉടനെ ആൾക്കാർ എടുത്തിട്ട് എസിയുടെ വിൻഡിന്റെ അടുത്ത് കൊണ്ടുവരും വെക്കുക. കാരണം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ ഓഫായി പോകും, വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയിൽ പോകും, അത്ര ചൂടുണ്ട്. ഈ സമയത്ത് ഒരുവിധം സാധനങ്ങളൊന്നും, പെർഫ്യൂം അടക്കുമ്പോൾ ഒരു സാധനങ്ങളും ദയവ് ചെയ്ത് വെക്കരുത്. പ്രായമായവരെ കുട്ടികളെയൊന്നും ഒരു 2-3 മിനിറ്റേക്ക് പോലും അകത്ത് ഇരുത്തരുത്. ഈ പറഞ്ഞ പോലെ പുറത്ത് 50 കാണിക്കുന്ന സമയത്ത് എ സി ഇല്ലാത്ത വാഹനത്തിനകത്ത് 60 ചൂട് കാണിക്കുന്നത്.
0: അതുപോലെ തന്നെ നമ്മുടെ തലബാത്ത് റൈഡേഴ്സ് ഒക്കെ അവരുടെ ഫോണും ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അപ്പൊ അവർ ഈ കൂളിംഗ് പാഡിൽ വെച്ചിട്ടാണ്, ഐസ് പാഡിൽ വെച്ചിട്ടാണ് അവര് വർക്ക് ഇല്ലാത്ത സമയത്ത് ഫോൺ തണുപ്പിക്കേണ്ട. നല്ല ഫോൺ വർക്ക്.
1: ഞാനത് ആലോചിക്കാറുണ്ട്, ഇവരെങ്ങനെയാണ്, കാരണം ഇവര് നാവിഗേറ്റ് ചെയ്തിട്ടല്ലേ പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് ഈ ചൂടത്ത്.
0: ഞാൻ കഴിഞ്ഞ ദിവസം മംസാറിലാണെന്ന് തോന്നുന്നു, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് അടുത്ത സ്റ്റേഷൻസ്. ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ് അവർ ചെയ്ത് കൊടുത്തേക്ക്. നല്ല ഏസി ആയിട്ട് കുറെ അധികം ആളുകൾ അവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ദുബായ് അക്കാര്യത്തിൽ ഒന്നും പുറകിലായിട്ടല്ല എന്ന് നമുക്ക് പണ്ടേ തൊട്ട് നമുക്കറിയാം.
1: രാജ്യം എമിറേറ്റ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മളും എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ വീടിന്റെ മുന്നിൽ, ഫ്ലാറ്റിന്റെ മുന്നിൽ, നമ്മുടെ പിന്നെ അവർ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഒരു ബോട്ടിൽ വെള്ളം കൂടി വെക്കാനുള്ള ഒരു മര്യാദയും സ്നേഹവും നമ്മളും കാണിക്കും.
0: തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായിൽ ഈ ഷെയർഡ് അപ്പാർട്ട്മെന്റ്സിന് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ദുബായ് ഇപ്പൊ പുതിയ റെന്റൽ ഇൻഡെക്സ് കൂടെ അതിന് വേണ്ടിയിട്ട് ഇറക്കാൻ പോകുന്നു, അണ്ടർ ന്യൂ ലോ എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു.
1: കഴിഞ്ഞ കുറെ കാലമായിട്ട് ദുബായ് പറയുന്നതാണ് എങ്ങനെയാണ് ഈ ഷെയറിംഗ് ബാച്ചിലർ അക്കോമഡേഷന്റെ കാര്യം സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുൻകൂറായിട്ട് അനുമതി വാങ്ങിച്ചിട്ട് മെയിൻ ഓണർക്ക് മാത്രമേ അങ്ങനെ വളരെ ഹൈജീനിക് ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് കൊടുക്കാനുള്ള അനുമതിയുള്ളൂ. ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി പറയുന്നതാണ്, ദുബായ് ഭരണകൂടം പറയുന്നതാണ്. അത് എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുന്നു തുടർച്ചയായി, അങ്ങനെ കാണുമ്പോഴാണ് അവർ നിയമം കടുപ്പിക്കുകയും ആ സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലും ബസ്സിന്റെ കാര്യം പറയുമ്പോൾ ഓൺ ഡിമാൻഡ് ബസ് സർവീസ് കൂടുതൽ മേഖലകളിലേക്ക് നമ്മുടെ ആർടിഐ വ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു നല്ല വാർത്ത കൂടി വന്നിട്ടുണ്ട്. ആവശ്യാനുസരണം ലഭ്യമാകുന്ന ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ് ഓൺ ഡിമാൻഡ് ബസ് സർവീസ് കൂടുതൽ മേഖലകളിൽ അൽ സത്വ, അൽ കോസ, മിർഡിഫ് എന്നീ പുതിയ 3 മേഖലകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ 20 എണ്ണമായിട്ട് ഈ പദ്ധതിയുടെ സ്ഥലം മാറിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയകളെ പ്രധാന പൊതുഗതാഗത കേന്ദ്രങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന യാത്ര സുഗമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ചൂടുകാലത്ത് ഇത് വലിയ ആശ്വാസമാണ്, ഈ ബസ് ഓൺ ഡിമാൻഡ്. നേരത്തെ ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് പോകണ്ട, നമ്മൾ ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ആ ബസ് വരും, അത് നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും, ആ സമയത്ത് ഇറങ്ങിയിട്ട് കയറിയാൽ മതി.
0: റോഡിലൊക്കെ ഇപ്പൊ മിക്കവാറും നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ബസ് ഓൺ ഡിമാൻഡിന്റെ വണ്ടി നമുക്ക് അവിടെ കാണാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ ഇപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും പണ്ട് ഞങ്ങൾ ഒക്കെ വന്ന കാലത്ത് ആ കിലോമീറ്ററുകൾ നടന്ന് പോയി ഒരു മെട്രോയോ അല്ലെങ്കിൽ ഒരു ബസ്സോ പേരിണ്ട സമയത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും വാശിച്ചു അല്ലേ.
1: ശരിക്കും അതെ, കാലങ്ങൾ മാറുമ്പോൾ രാജ്യത്തിന് കുറെ പുരോഗതി വരുന്നു. ആ പുരോഗതിയിൽ ഏറ്റവും വേണ്ടുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതിലേറ്റവും പ്രധാനം റോഡുകളും ബസ് സർവീസുകളും പൊതുഗതാഗത സംവിധാനം. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളൊക്കെ അനുസരിച്ച് ദുബായ് മെട്രോ ഉപയോഗിക്കുന്നവരുടെ, ദുബായിലെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ, ദുബായിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ, ദുബായിയുടെ ജനസംഖ്യ അതായത് റെസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന 6 മാസം അതിൽ കൂടുതലും ജനിച്ചവരുടെ കണക്കെടുക്കുമ്പോൾ, താമസിച്ചവരുടെ കണക്കെടുക്കുമ്പോൾ അതിലും വലിയ പിന്നെ പുരോഗതി അല്ലെങ്കിൽ വലിയ അളവാണ്. അതായത് ഈ നാട് വിട്ടിട്ട് ആരും പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. എന്ത് യുദ്ധഭീഷണി വന്നാലും എന്ത് പശ്ചിമേഷ്യ അശാന്തമായാലും ദുബായ് അല്ലെങ്കിൽ UAE നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹബ്ബ്, ഒരു രാജ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനസംഖ്യ കൂടുകയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ വിസയുടെ ഇളവുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ കൊടുക്കുന്നു,
1: കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിസ ഫ്രീ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് സഹായകമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ ഇനി ICAC വഴി വ്യാജ ഏജൻസികൾക്കെതിരെ കോൺസുൽ ജനറലിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ് ബ്രീഫിംഗ് നല്ലൊരു കോൺസുൽ ജനറൽ ആയിരുന്നു CG. വളരെ കുറെ കൂടി നമ്മളോട് അടുത്ത് ഇടപഴകുന്ന ആ ഒരു CG-യുടേതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇത് പിന്നെ കാണിക്കാത്ത, സാധാരണഗതിയിൽ അവർ കൂടുതൽ ഇന്ററാക്ഷൻ നിൽക്കാറില്ല. ഇന്നലെ യഥാർത്ഥത്തിൽ പ്രസിനോട് വലിയൊരു ഇന്ററാക്ഷനോ ബ്രീഫിംഗോ ആയിരുന്നില്ല. കാണുക, പരിചയപ്പെടുക, ഒരു പുതിയ കോൺസുൽ ജനറൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്നേഹ അന്വേഷണം, ഒരു ചായ കൂടി സൽക്കാരം, അങ്ങനെ മാത്രമേ ഉദ്ദേശിച്ചു. പക്ഷെ അതിനിടയിലും അദ്ദേഹം പാസ്പോർട്ട് സേവനങ്ങളിൽ, ഇപ്പൊ സ്വാതന്ത്ര്യദിനം വരാൻ പോവാണല്ലോ, ആ സമയത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കെട്ടിക്കിടക്കുന്ന ഒരുപാട് പാസ്പോർട്ട് ആപ്ലിക്കേഷനുകൾ ഉണ്ട്, അതിൽ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് തീർപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് സഹായകമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് 19 ദിർഹം മാത്രമേ അൽഹിന്ദ് വാങ്ങുന്നുള്ളൂ മുഴുവൻ ആ കാര്യത്തിനും. പക്ഷെ പലർക്കും ഈ ബുക്കിംഗ് കിട്ടാത്തത് കാരണം പലരും പുറത്ത് ടൈപ്പിംഗ് സ്ഥലങ്ങളിൽ, വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ 50 ദിർഹവും 60 ദിർഹവും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് 19 മുഴുവനും ചെയ്ത് തീർക്കാവുന്നിടത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പക്ഷെ ബുക്കിംഗ് കിട്ടാത്തത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വെബാണുള്ളത്, ഇനി ഒരു ആപ്പിലേക്ക് അത് മാറുന്ന രീതിയിലേക്കും പെട്ടെന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം. കാരണം 3 മാസത്തിനുള്ളിൽ റീടെൻഡർ വരികയാണ്, ഒരുപക്ഷെ ഇനി അൽഹിന്ദ് എന്നതിൽ പങ്കെടുക്കുമോ, ഇവരുടെ സേവനങ്ങൾ കണ്ടിട്ട് ഇത് കൊടുക്കാൻ സാധ്യതയുണ്ടോ, നമുക്കറിയില്ല. നിയമങ്ങളൊക്കെ പിന്നെ ടെൻഡറിൽ പങ്കെടുത്തവർക്ക് കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ളൊരു സാധനക്ക്. എന്തായാലും അദ്ദേഹം നമ്മുടെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് നയങ്ങൾ പറഞ്ഞു. അതുപോലെ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. ഹർ ഘർ തിരംഗയും സൂര്യപദ് തിരംഗയും അടക്കം വിവിധ പരിപാടികളാണ് നമ്മുടെ ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റും ദുബായ് കോൺസുലേറ്റും സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെയുള്ള പ്രചരണത്തിൽ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫിയോ ചിത്രങ്ങളോ പങ്കുവച്ച് നമ്മൾ പ്രവാസികൾക്കും ഇതിൽ പങ്കാളിയാവാമെന്നാണ് പറയുന്നത്. അതുപോലെ സൂര്യപദ് തിരംഗ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ടൈം സോണുകളിലൂടെ സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള വിദേശങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും ദേശീയ പതാക ഉയർത്തുന്ന ആഗോള റിലേ പരിപാടി എന്നാണ് അതിന്റെ പേര്. പിന്നെ വന്ദേ മാതരത്തിന്റെ 150th വാർഷികമാണ്. ഭാരത് കോ ജാനിയ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പ്രവാസികളുണ്ട്, അതിൽ ഇന്ത്യൻ വംശജരുണ്ട്, വിദേശ പൗരന്മാരുണ്ട്. നമുക്കൊക്കെ ആയിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ ക്വിസ് മത്സരം UAE-യിൽ നിന്നുള്ള മികച്ച 5 വിജയികളെ സ്വാതന്ത്ര്യദിനത്തിൽ കോൺസുലേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. 1st വിജയിക്ക് പ്രത്യേക സമ്മാനമൊക്കെ കൊടുക്കുന്നതാണ് കോൺസുൽ ജനറൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു അദ്ദേഹമായിട്ട് നടത്തിയത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ച് അദ്ദേഹം പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ആ എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ എഴുതി വെച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളോട് തരികയും അതുപോലെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നമ്പറുകൾ പ്രസിദ്ധീകരിക്കും. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ് നടന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റു വാർത്തകളൊക്കെ എനിക്കൊന്നും എല്ലാം നമ്മൾ ഒരു
1: അന്തർദേശീയ വാർത്തയിൽ ഇന്നലെ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ മാധ്യമങ്ങളെ കണ്ടത്. അവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. പക്ഷെ അവരെ കാത്തിരിക്കുന്നത് വധശിക്ഷ, കഠിന തടവ്, ഹസീനയുടെ ഇത് നിർണായകമടക്കം ഇതൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ് അവർ. അതുപോലെ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് 1st നമ്പർ T20 ബാറ്ററായിരുന്ന IPL വരുമാനം മാത്രം കോടികളായിട്ടുള്ള നമ്മുടെ ഇഷൻ കിഷൻ ഇടവേളയിൽ ബാങ്ക് ജോലിക്ക് പോകാറുണ്ട് എന്ന് പറയുന്ന ഒരു രസമുള്ള കൗതുക വാർത്ത കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ കൂടിയാണ്. IPL നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും കോടികൾ കിട്ടുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമുക്ക് തോന്നൂലേ നമുക്കൊരു ജോലി ചെയ്ത് ഒരു സർക്കാർ ജോലി ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന്. സ്പോർട്സ് ക്വാട്ടയിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അങ്ങനെ അദ്ദേഹം ഇടയ്ക്ക് ആ ഒരു ടാഗൊക്കെ തൂക്കിയിട്ട് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ എന്ന് എഴുതിയ ഇഷൻ കിഷൻ എന്ന് എഴുതിയ ഇതുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്.
0: എപ്പോഴും പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്കൊരു 1 കോടി രൂപ കിട്ടി നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്ന ജോലി തുടരുമോ? അത് വിട്ടിട്ട് ആ 1 കോടി രൂപ പുറകില്
1: ആ ചെയ്യുന്ന ജോലി ഒരു പാഷനേറ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യില്ല, കണ്ടിന്യൂ ഇല്ലല്ലേ.
0: പുറത്ത് വരുന്നത് നമുക്ക് ബോണസുകൾ മാത്രമായിരിക്കും, നാളെ അത് വരാൻ പോകാൻ എന്ത് വേണ്ടില്ലേ. പക്ഷെ നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്യുക. ലൂസഫ് അലി പറഞ്ഞിട്ടില്ല, നിങ്ങൾ എത്ര പ്രായമായാലും ജോലി ചെയ്യുക, നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളെ അതൊന്ന് റിഫ്രഷ് ചെയ്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക.
1: പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുക.
0: തീർച്ചയായിട്ടും. അപ്പൊ പല രീതിയിൽ നമ്മൾ ഓരോ വാർത്തകൾ നമുക്ക് ചിന്തിക്കാനുണ്ടെന്നുള്ളതാണ് പറയുന്നത്.
1: യെസ്, അപ്പൊ നമ്മൾ ഒരുവിധം വാർത്തകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അല്ലെ, പത്രങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളിലും എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. ഇറാൻ ആൻഡ് ഒമാൻ അഗ്രി ഓൺ എ ന്യൂ ഹോർമോസ് റൂട്ട്, അത് ഏതാണ്ട് ശരിയായെന്നാണ് പറയുന്നത്. ഇന്ത്യൻ മിഷൻ ഇൻ ദുബായ് സേസ് വോക്ക് ഇൻ ഫെസിലിറ്റി ഫോർ ഓൺലി ഫോർ തത്കാൽ ആപ്ലിക്കൻസ്, തത്കാൽകാർക്ക് മാത്രമേ വോക്ക് ഇൻ ഉള്ളൂ എന്ന്
0: ഓർമ്മപ്പെടുത്തുന്നു. അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയ് മിനി പത്മയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഇൻ പ്രസ് ക്ലബ്. ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് സോങ്ങിലേക്ക് തന്നെ പോകുന്നു.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: 101.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Sand dunes. Sand dunes.
6: Sand Dunes with Akshay on Home 92.2 FM.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഹ്ര റോഡ്, കഴിഞ്ഞ ദിവസത്തെ അത്ര പ്രശ്നമില്ല, ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എന്തായാലും ചെറിയ ലൈറ്റ് സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള കഞ്ചഷൻ ചാർജിൽ വലിയ രീതിയിൽ കാണുന്നില്ല. സ്ലോ മൂവിങ്ങിൽ അങ്ങ് അലിഞ്ഞു പോയാൽ മതി എന്നായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എനിവേസ്, ദുബായിലേക്ക് വരുവാണെങ്കിൽ ദുബായ് റോഡ്സ്, ഷെയ്ഖ് സയ്യിദ് റോഡ് ആയിക്കോട്ടെ, അൽക്കൽ റോഡ് ആയിക്കോട്ടെ, അലിയൻ റോഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡ്, ദുബായ് ഭാഗങ്ങളിൽ ഒക്കെ പോകുന്ന കംപ്ലീറ്റ് ടുവേർഡ്സ് അബുദാബി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ കിടക്കാണ്. ഒരുപാട് ട്രാഫിക് കുറവായിട്ടുള്ളൊരു ഫീൽ എനിക്ക് പലപ്പോഴും രാവിലെ തോന്നുന്നുണ്ട്, പക്ഷേ വൈകിട്ട് ആ തോന്നൽ എനിക്ക് തോന്നാറില്ല. നല്ല രീതിയിൽ കട്ട ട്രാഫിക്കാണ് ഈ രാവിലെ. സമയം മാറി സ്ലോ പെയ്യെ പെയ്യെ ഇറങ്ങുന്നവരെല്ലാം വൈകിട്ട് ഒരുമിച്ച് കൂട്ടത്തോടെ തിരിച്ചു പോകുന്ന ഒരു ഫ്രീ. എന്നാ ട്രാഫിക് എന്നറിയ വൈകിട്ട് ഒരു രക്ഷയില്ല. എന്താണേലും രാവിലെ ഈ സമയം വളരെ ആശ്വാസകരമായിട്ട് എങ്ങാണോ ഒരു മഴയൊക്കെ കിട്ടി ചായയൊക്കെ കുടിച്ച് പോകാൻ നല്ല അടിപൊളി അവസ്ഥയാണ് കേട്ടോ. റോഡിലും ട്രാഫിക്കൊക്കെ കുറവാണ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഒരു ചെറിയ അപ്ഡേറ്റ് വണ്ടി ഓടിക്കാത്ത സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒന്ന് തന്നാൽ മതി കേട്ടോ. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് പാർലമെന്റിൽ നോട്ടീസ്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന്. ഹോർമസ് തുറക്കാൻ വഴിയൊരുങ്ങുന്നു, ചർച്ച ഫലം കണ്ടെന്ന് സൂചന. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമലയിലെ മിൽമ നെയ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും പ്രതി ചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കേസിൽ പ്രതി ചേർക്കും. ക്രമക്കേട് സംശയിക്കുന്ന ഇടപാടിന് നേതൃത്വം വഹിച്ചത് ഇവരെന്നാണ് വിലയിരുത്തൽ. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലും പ്രതികളാണ്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്ന് നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. ശക്തമായ മഴയിൽ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് കേരളത്തിൽ ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ കേരളത്തിലാകെ 58 വീടുകൾ പൂർണ്ണമായും 687 വീടുകൾ ഭാഗികമായും തകർന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യ കേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ, അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. 500 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25,000 ആളുകളാണ് വീടുകളിലേക്ക് മടങ്ങാനാകാതെ കഴിയുന്നത്. എസ് സി റോഡ്, എം സി റോഡ്, തിരുവല്ല അമ്പലപ്പുഴ റോഡ്, തിരുവല്ല കായംകുളം റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടെങ്കിലും ഗതാഗതം ഇപ്പോൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് തമിഴ്നാടിന്റെ ബജറ്റിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ടി വി കെ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതിഷേധമറിയിക്കാനും കേരളം തീരുമാനിച്ചു. മണ്ഡല പുനർനിർണയ ബില്ലടക്കം കൊണ്ടുവരാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനോ വർഷകാല സമ്മേളനത്തിന്റെ ദിനം വർദ്ധിപ്പിക്കാനോ പദ്ധതിയില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. എന്നാൽ എഫ് സി ആർ ഐ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇളവിന് തയ്യാറായി കേന്ദ്രം. വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ. ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാനാണ് നീക്കം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടിയായ സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാനാണ് നീക്കം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.

0: എതിർക്കണമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനത്തെ അദ്ദേഹം തള്ളി. അന്ധമായി ഒന്നിനെയും എതിർക്കേണ്ടതില്ലെന്ന് ഭാരതി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തുടർ സമരപരിപാടികൾ എന്തെന്ന് ഇന്ന് വ്യക്തമാകും. രണ്ട് ദിവസത്തെ നേതൃയോഗത്തിന് ശേഷം ഇന്ന് CJP വക്താക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ അഭിജിത് ദീപ്കയുടെ വസതിയിൽ നേതൃയോഗങ്ങൾ നടന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പായില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അടുത്തഘട്ട സമരപരിപാടികൾ എന്നിവയിൽ തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ പാർട്ടി ആകില്ലെന്നും സമ്മർദ്ദ ഗ്രൂപ്പായി തുടരാനാണ് തീരുമാനമെന്നും അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ പ്രകാരം ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെ സഞ്ചരിക്കും. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റു ചില ഭാഗങ്ങൾ ഒമാൻ ജലപാതയിലൂടെയും ആകും. ഇറാനിലെ ലറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലെ താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്ക് മൂല്യത്തിന്റെ 5-7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. US വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഇറാനെതിരെ US ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ കനത്ത മഴയിൽ പ്രത്യേക പാക്കേജ് നൽകണമെന്നും കേരളം ഇപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി രാജ്യം. വാർത്താസമ്മേളനം തടയാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ബംഗ്ലാദേശ് പരിപാടിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യ തടഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശ് വിട്ട് 2 ശേഷം ഇതാദ്യമായാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന നിലപാടിൽ ഉറച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറിൽ തിരികെ പോകുമെന്ന് പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, മറിച്ച് ആസൂത്രിത ആക്രമണമെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ ബംഗ്ലാദേശിലെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ബംഗ്ലാദേശ് അവാമി ലീഗ് മുൻ MP ഷാക്കിബ് അൽ ഹസന്റെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായി. കുടുംബ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. മെറ്റ പ്ലാറ്റ്ഫോമുകളിലെ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഉള്ളടക്കം, ഡീപ് ഫേക്ക് ഉള്ളടക്കം, പ്ലാറ്റ്ഫോമുകളിലെ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ എന്നിവയ്ക്ക് മെറ്റ മേധാവി ഇന്ത്യയിലെ പാർലമെന്റ് സമിതിയോട് ക്ഷമാപണം നടത്തി. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള മെറ്റ പരസ്യങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. സാങ്കേതിക തകരാർ മൂലം പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിൽ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് നേരത്തെ പാർലമെന്ററി സമിതി അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിനെക്കുറിച്ച് ഇതിൽ പ്രത്യേക പരാമർശം ഇല്ല. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രൂപമാറ്റം കേരള സർക്കാർ അംഗീകരിച്ച വർക്ക്ഷോപ്പുകളിലോ സർവീസ് സ്റ്റേഷനിലോ നടത്താം. രൂപമാറ്റം വരുത്തുന്നതിന് മുൻപ് ഫോം 22C വഴി രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. മാറ്റങ്ങൾ വരുത്തിയ ശേഷം 14 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നും വ്യവസ്ഥയുണ്ടെന്നും V. ശിവദാസൻ MP ചോദ്യത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി പ്രത്യേകിച്ച് തത്കാൽ വിഭാഗത്തിൽ നിലവിലുള്ള അപേക്ഷകളുടെ കെട്ടിക്കിടപ്പ് പൂർണ്ണമായി തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഡോക്ടർ E. വിഷ്ണുവർദ്ധൻ റെഡ്ഡി. പ്രോസസിംഗ് സമയം വേഗത്തിലാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും CG. തത്കാൽ അപേക്ഷകൾ, നവജാത ശിശുക്കളുടെ അപേക്ഷകൾ, എമർജൻസി സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്താനുള്ള സൌകര്യം ലഭ്യമാണ്. പാസ്പോർട്ട് സേവനങ്ങൾക്കായുള്ള തട്ടിപ്പ് നടത്തുന്ന മൂന്നാം കക്ഷി ഏജൻസികളെയും വ്യാജ വെബ്സൈറ്റുകളെയും ആശ്രയിക്കാൻ പാടില്ലെന്നും അപ്പോയിന്റ്മെന്റുകൾക്കായി ഔദ്യോഗിക പോർട്ടൽ consularservice.UAE.com മാത്രം ഉപയോഗിക്കണമെന്നും കോൺസൽ ജനറൽ അഭ്യർത്ഥിച്ചു. സേവനങ്ങൾക്കായി 19 സർവീസ് ചാർജായി ഈടാക്കുന്നത്. ഇതിൽ കൂടുതൽ തുക നൽകേണ്ടതില്ല. നിലവിൽ UAE അൽ ഹിന്ദ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ കേന്ദ്രങ്ങളിലാണ് താൽക്കാലിക സേവനങ്ങൾ നൽകിവരുന്നത്. ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും നടപ്പാക്കുന്ന വിവിധ പരിപാടികളെക്കുറിച്ചും കോൺസൽ ജനറൽ വിശദീകരിച്ചു.
1: Home FM News. was brought to you by Dunya Group of Companies.

0: Afternoons with Akshay on Home 92.2 FM.
1: ഹോം 92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. അങ്ങനെ മറ്റൊരു വ്യാഴാഴ്ച കൂടി ആയേക്കാണ്. ഈ തിങ്കളാഴ്ച തുടങ്ങുന്നത് പറയാം, നമുക്ക് വെള്ളിയാഴ്ച ആവുന്നത് പറയും. ഇടയിൽ എങ്ങനെയാണ് ദിവസം ഇങ്ങനെ ഫ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ തോന്നുന്നത്? ഇനി എൻ്റെ മാത്രം പ്രശ്നങ്ങളാണോ? എന്താണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ തേഴ്സ്ഡേ ഷാജക്കാരുടെ വീക്കെൻഡ് കൂടെയാണ്. ഞാൻ അബുദാബിയിൽ നടന്നിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു കോടതി വിധിയായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഒരു കുഞ്ഞുണ്ട്, അവർ വേർപിരിഞ്ഞു. വേർപിരിഞ്ഞിട്ട് കോടതി കൊടുത്തേക്കുന്ന ഒരു ഉത്തരവായിരുന്നു. ആക്ച്വലി ഈ കുഞ്ഞിൻ്റെ പേരിൽ ഇവർ എന്താ പറയുന്നത്, ഇവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുണ്ട് ഈ കൊച്ചു കുഞ്ഞിൻ്റെ പേരിൽ. അപ്പോൾ ഇവർ ഈ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മക്കളെയൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഒരു വിധി കൊടുത്തു. അപ്പോൾ ഈ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ പോയപ്പോഴാണ്. അതായത് ഈ അച്ഛനും പറയുന്നുണ്ട്, അമ്മയും പറയുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ കോടതി പറയുന്നത് വിന്നിങ് പാർട്ടി ആരാണോ ആ ആൾക്ക് പോലും ഈ കുട്ടിയുടെ ഫോട്ടോ ഇടാനോ ഒന്നിനും തന്നെ പാടില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇത് അമ്മയാണ് നിർത്തേണ്ടത്, അമ്മയാണ് ഈ കുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇത്ര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്, സോ അത് നിർത്താൻ ഇടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. അമ്മ പറയുന്നു അച്ഛനാണ് ഈ കൊച്ചിൻ്റെ ഫോട്ടോ ഇടുന്നത്, ബാക്കി പല പ്രൊമോഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് കൊച്ചു കുഞ്ഞിനെ വെച്ച് മോണിറ്റൈസ് ചെയ്യാനും മോണിറ്ററി ബെനിഫിറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കേട്ടോ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വന്നിട്ട് ഗവൺമെൻറ് പറയും ഇത് മോണിറ്റൈസിങ് പെർപ്പസിനാണോ എന്തായിക്കോട്ടെ, അത് കുഞ്ഞിൻ്റെ വെൽഫെയർ ആയിട്ടുള്ള ഒരു സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആ നിങ്ങൾക്ക് രണ്ട് പേർക്കും മ്യൂച്വലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് പോലും ഇനിയും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കാറ്റഗറി ആയാലും, അതിനിപ്പം കുഞ്ഞിൻ്റെ ഇതായിക്കോട്ടെ, എന്താ പറയുന്നത്, ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫ് ആയിക്കോട്ടെ, എന്ത് തരത്തിലാണെങ്കിലും ദേ ഹാവ് നോ റൈറ്റ്സ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇനി കുഞ്ഞു ആ കുഞ്ഞു വളർന്ന് വന്ന് ശേഷം അതിന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ചെയ്യാം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ കൺസേണോടെ മാത്രം പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പല പ്ലാറ്റ്ഫോംസിലൊക്കെ മോണിറ്റൈസ് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാവരും എല്ലാ ചെറുപ്പം തൊട്ടേ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് എല്ലാവരും. അപ്പോൾ ആ രീതിയിലും കൂടെ കണക്കാക്കി എല്ലാത്തിനും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പാരൻസിന് ഹെവി ഫൈൻ ആയിരിക്കും വരാൻ പോകുന്നത്, നിയമപരമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പ്രൊട്ടക്റ്റിംഗ് ചൈൽഡ് വെൽഫെയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് അത്രയും വലിയ ഒരു കാര്യം കോടതി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചില കേസുകൾ ഓരോ ഡിഫറെൻറ്റ് സ്റ്റോറീസും നമുക്ക് കേൾക്കാൻ പല രാജ്യത്തും പല രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും ഇത്തരത്തിലൊക്കെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് വളരെ നമുക്ക് രസമാണ് കേൾക്കുമ്പോൾ. പക്ഷേ അവരിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടാവാം, അതൊക്കെ വേറെ. പക്ഷേ എന്തായാലും ഈ സംഭവം, അതായത് കുഞ്ഞിന് ഇത്തരത്തിലൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ വീഡിയോ അച്ഛനും അമ്മയ്ക്കും സോഷ്യൽ മീഡിയയിൽ ഇടാൻ അവകാശമില്ല. രണ്ടു പേർക്കും ഒരുമിച്ചുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ആ കോടതി പറഞ്ഞത് കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു കാര്യം. ഈ ചില കോടതി കേസുകളൊക്കെ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പല രാജ്യത്ത് നടക്കുന്ന പല രീതിയിൽ നടക്കുന്ന, ഞാൻ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച മുന്നേ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കോടതിയിൽ ഇതുപോലെ ഒരാൾ ഹോൺ അടിച്ചതിനെ, ഞങ്ങളുടെ ഇവിടെ ഒരു ഇറക്കാണ്, ചെങ്ങന്നൂർ കോർട്ടും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനും എല്ലാം ഇങ്ങനെ ഒറ്റ സർക്കിളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ഇറക്കമാണ്, ഇറക്കം മിക്കവാറും അവിടെ കഞ്ചഷൻ ആയിരിക്കും. ഒരാൾ വന്ന് അങ്ങനെ അങ്ങോട്ട് ഹോൺ അടിച്ച് അങ്ങനെ തകർത്ത് ഹോൺ അടിച്ച് അവിടെ നിന്നു. മജിസ്ട്രേറ്റ് അവിടെ നിൽക്കുന്ന പോലീസിനോട് അവനെങ്കിൽ വിളിച്ചു ഇവിടെ നിന്നോട്ടെ, അവന് ധൃതിയില്ല ഇവിടെ നിന്നോട്ടെ, വൈകുന്നേരം വരെ കോടതി കഴിയുന്നിടം വരെ വരാന്തയിൽ നിർത്തി. ചില കോടതികളിലെ തീരുമാനങ്ങൾ, ചില കോടതികളിലെ ചെറുതായിട്ടുള്ള പണിഷ്മെൻസ് ഒക്കെ ഭയങ്കര രസമാണ് നമുക്ക് കേൾക്കാനും കാണാനും. സി പണിഷ്മെൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടല്ലോ, ഹാഷ് പണിഷ്മെൻസ് ഉണ്ട്, ഇതും ഇനി ജന്മത്തെ അദ്ദേഹം ഓണടിക്കുമോ, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഈ ഒരു കേസും എനിക്ക് തോന്നിയത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്രിജീസ് കരാമ യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ ഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: Sand Dunes with Akshay on Home 92.2 FM.
5: ഓൾറൈറ്റ്, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസകരമായിട്ടുള്ള കോടതി വിധികളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലുതല്ലാത്ത ചെറിയ പണിഷ്മെന്റ്സും ഒക്കെ തന്നെ കോടതി തന്ന് നമ്മളെ നല്ല നടപ്പിനായിട്ട് വേണ്ടിയിട്ട് നമ്മളെ നയിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ആ വില്ലേജ് ഓഫീസും ആ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സ്ഥലത്ത് കോടതി നടക്കുന്ന സമയത്ത് ഒരാൾ വണ്ടി നല്ല രീതിയിൽ ഹോൺ അടിച്ചു. ആ സമയത്ത് മജിസ്ട്രേറ്റ് പോലീസിനെ വിട്ട് അദ്ദേഹത്തിനോട് ഇവിടെ നിന്നോളാം പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ഒരാൾ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഇതുപോലൊരു കഥ പറയാനുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് മോർണിംഗ് സംജിത് ഭായ്, നമസ്കാരം.
6: ആ നമസ്കാരം ശിവഭായ്, നമസ്കാരം. നമസ്കാരം,
5: പറയൂ പറയൂ, എന്താണ്?
6: ഞാനാ നിങ്ങളെ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് വരുന്ന വഴിക്ക് നിങ്ങളെ റേഡിയോയിൽ കേട്ട് ഇങ്ങനെ കോടതി വളപ്പുണ്ടായ രസകരമായ അനുഭവം. അപ്പോ ഇന്ത്യ ഒരു രസകരമായ അനുഭവം 2010-2012 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് നമ്മളെ കോഴിക്കോട് ടൗണിൽ തന്നെ എന്റെ ഒരു എന്റെ അച്ഛന് ഒരു കോൺഗ്രസ് നേതാവാണ്, അച്ഛന്റെ ഫ്രണ്ട് ഒരു ബി ജെ പി നേതാവാണ്. അതെല്ലാം നല്ല ഒരു കൂട്ടായ്മയാണ്, അത് ഫ്രണ്ട്സാണ്. അപ്പൊ ഇതേമാതിരി തന്നെ കോടതി വളപ്പില് എന്താ നമ്മള് മിസ് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാമല്ലോ. എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മള് കൈ മുളക്കിയൊക്കെ വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ എത്താറുണ്ട്. അങ്ങനെ എന്റെ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്റെ അച്ഛന്റെ സുഹൃത്ത് തന്നെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹം വലിയൊരു ബി ജെ പി നേതാവാണ്. അങ്ങനെ അത് അദ്ദേഹം തന്നെ ഇങ്ങനെ കുറേ വളപ്പിൽ വെച്ചിട്ട് കൈ നമ്മളെ സാധാരണ മടക്ക് വെക്കല്ലോ, കൈന്റെ മടക്ക് അത് ഏറ്റവും മുട്ടുവല കേട്ടിട്ട് എന്തൊരു ഗുണ്ടാവാരി ഗുണ്ടാവാരി നിന്നു. അങ്ങനെ കോടതിയിലെ ജഡ്ജി കോടതിയിലെ ജഡ്ജി ഒരു കോഴിക്കോട് തന്നെയാണ് അദ്ദേഹം തമ്മിൽ തന്നെ വരെ. അങ്ങനെ ഉദ്ദേശം പറഞ്ഞു നിങ്ങൾ വൈകിട്ട് വരെ കോടതി ടൈം വൈകിട്ട് വരെ ഉള്ളു താത്തി വെച്ചിട്ട് നിന്നിട്ട് പോയാൽ മതി. അങ്ങനെ രസകരമായ അനുഭവം.
5: അല്ല ഇത് ഇപ്പോഴത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇത് എത്രമാത്രം അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആ കോടതി വരാന്ത സമയവും അവിടെ നിൽക്കാന്ന് പറയുന്നത് തന്നെ അതിലും വലിയൊരു പണിഷ്മെന്റ് ഇല്ല.
6: എനിക്ക് അനുഭവം ഉണ്ട്. ഞാന് ബന്ധപ്പെട്ടിട്ട് അച്ഛൻ കോൺഗ്രസ്കാരനായോണ്ട് തന്നെ നമ്മുടെ ചെറിയ നാട്ടില് കോൺഗ്രസിനെ ബന്ധപ്പെട്ടതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ കോടതി പോകാറാണെങ്കിൽ ഇത്രയും വലിയ വെറുപ്പിക്കൽ വേറെ ഇല്ല. അപ്പൊ രസകരമായ ഒരു അനുഭവം പുള്ളികളെ രാവിലെ മൂന്നിന് നിർത്തിയെങ്കിലും പക്ഷേ ഇന്നും പുള്ളികളെ ആദ്യം പറഞ്ഞാൽ കളിയാകാറുണ്ട്.
5: സംജിത്ത് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കോടതി കയറേണ്ട വന്നിട്ടുണ്ടോ?
6: എങ്ങനെ എനിക്കോ? ഇല്ല, ഞാന് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് നാട്ടില്, കെഎസ്സിയിലും പിന്നെ യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചില നമ്മുടെ നാട്ടിലുണ്ടാവുന്നതുമായി ബന്ധപ്പെട്ടതില് ഞാൻ കോടതിയിൽ കയറേണ്ടി വന്നിട്ടുണ്ട്.
5: എന്തായാലും ജീവിതത്തിൽ മറക്കത്തില്ല. ആ ഒരു ചെറിയ ശിക്ഷയാണെങ്കിൽ പോലും ആ വ്യക്തിയും നമ്മളും, അതായത് നിങ്ങളെ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതത്തിലും അത് മറക്കത്തില്ല.
6: അതല്ല, അത് അതാ പറഞ്ഞത്, ഈ ഇത്ര കാലമായിട്ടും അദ്ദേഹത്തിന് ഇപ്പൊ നല്ല ഏജ് ആയി, 70 ആയി, പക്ഷേ എങ്കിലും ഇന്നും പറഞ്ഞിട്ട് ആളുകള് തമാശ രൂപത്തില് അന്നെല്ലാം നിർത്തിച്ചില്ലേ, ഇനി എല്ലാവരും വർത്തമാനം പറഞ്ഞത് അവര് സൗഹൃദം കൂട്ടാൻ ഉണ്ടാവാറുണ്ട്. നമ്മളവിടെ ഈ കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് സൗഹൃദമാണ്. എസ്പെഷ്യലി അവരൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. വൈകിട്ട് സമയങ്ങളിൽ വന്ന് ചായ കുടിക്കാറ്, ഇതേമാതിരി തമാശ പറഞ്ഞു കൊടുത്തത് ഇത് ഞാൻ നിരന്തരമായി പറയാറുണ്ട്.
5: ഇപ്പോഴും അദ്ദേഹം മടക്കി വെക്കാറുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോ?
6: ഇപ്പൊ ഡീസലാണ് അതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ രസകരമായ ഒരു അനുഭവം എന്റെ ലൈഫിലുണ്ടായ സമയത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ
5: വിളിക്കണേ.
6: ഞാൻ ഷാർജ തന്നെയാണ്, ഓട്ടോ സ്പീഡ് കാർ സർവീസ് നടത്തുന്ന ഒരാളാണ്,
5: അപ്പം
6: അവിടെ തന്നെയാണ്.
5: അപ്പൊ എന്താണേലും ശംജിത്ത് ആണ് വിളിച്ചത്. എനിക്ക് തോന്നുന്നു ശംജിത്ത് നല്ല ഒരു മുതലാളിയാണ്, കാർ മെയിന്റനൻസ് വർക്ക്ഷോപ്പ് ആണ്. അപ്പൊ എന്താണേലും ഇത്തരത്തിലുള്ള സ്റ്റോറീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസ് ഒരു ഒരു നാട്ടിൽ നിന്ന് കുറെ അധികം ആളുകൾക്ക് ഒരുപക്ഷെ കിട്ടാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിലുള്ള കുറെ അധികം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള സ്റ്റോറീസ് ഉണ്ടെങ്കിൽ പറയാട്ടോ 0585829220, അല്ലെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ 800-9220 എന്ന നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി റിലേറ്റഡ് ആയിട്ടുള്ള, പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാവുന്നതാണ്.
3: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: രാവിലെ തന്നെ എനിക്ക് ട്രാഫിക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അക്ഷയ് ഷാർജയിലെ സ്ലോ മൂവിംഗ് ആണ്, വലിയ ട്രാഫിക് കുറവുണ്ടെങ്കിലും സ്ലോ മൂവിംഗ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ എന്താണേലും സ്ലോ മൂവിംഗ് ആണ് എനിക്കിവിടെ അറിയിച്ചതിന് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ രാവിലെ വലിയ വിഷയമില്ലാതെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 0585852920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. മുസാമിലാണ് രാവിലെ ഇവിടെ മെസ്സേജ് അയച്ചത്. താങ്ക് യു സോ മച്ച് മുസാമിൽ. അങ്ങനെ ഇതാണ് ട്രാഫിക് സിറ്റുവേഷൻ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ് കേട്ടോ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: അങ്ങനെ മറ്റൊരു കോടതി സ്റ്റോറിയുമായിട്ട് മിച്ചാദ് എന്നോട് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിച്ചാദ്. നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
2: പറയൂ പറയൂ, താങ്കളുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ടെന്നാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള കഥകൾ?
4: ഒരുപാട് കഥകളുണ്ട്, തൽക്കാലം നമുക്ക് ഒന്ന് പറയാം, അതിനുള്ള ടൈമേ നിങ്ങൾ തരുവുള്ളൂ.
2: പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
4: ഒരു ടൈമില് ഞാന് മറ്റേ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കേസ് വന്നു.
2: ശരി.
4: അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളി, മറ്റേ ടൈം ആകുമ്പോ വന്നോളി, നമുക്ക് വേഗം ഫൈൻ അടിച്ചു പോവാന്ന് പറഞ്ഞു. ഞാനപ്പോ ഓഫീസിലെ ബോസിനോ പറഞ്ഞു, എനിക്കൊരു ഫൈൻ ഉണ്ട്, ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. പിന്നെ ബോസിനെ കാണുന്ന പിറ്റേ ദിവസം രാവിലെ
2: കോടതിയിലാണ് 10 മിനിറ്റത്തേക്ക് പോയതല്ലേ.
4: കോടതിയിലേക്ക് 10 മിനിറ്റ് എടുക്കാറുള്ളൂ. അന്ന് പുതിയൊരു മറ്റേ മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിരുന്നു, അത് നമ്മൾ അറിഞ്ഞില്ല, വക്കീലും അറിഞ്ഞില്ല. അങ്ങനെ എന്നോ പറഞ്ഞു ഫൈൻ അടിച്ചാ മതി. ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. ഫൈന് എന്റെ രാവിലെ ഒരു 10 മണിക്കോ 10:30 എന്റെ രണ്ടാമത്തോ മൂന്നാമത്തോ കേസ് വിളിച്ചു.
2: ശരി.
4: എന്നോട് പറഞ്ഞു, ഒരു കഴിഞ്ഞ ആള് വൈകുന്നേരം 5 മണിക്ക് ഫൈൻ അടിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി.
2: അയ്യോ
4: എന്താ ചെയ്യുന്ന, വക്കീലിനോട് പറഞ്ഞു, വക്കീലെ എന്താ ചെയ്യണ്ടേ, ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഇത് എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി. അത് ചെയിന് ചെയിന് ചെയിനായി പോയി. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് എല്ലാം കൂട്ടത്തിരിക്കുമ്പോ, ആ എന്റെ ഹിന്ദു പാർട്ടിക്കാരനാണ് നേരത്തെ കാലത്ത് എനിക്ക് കൂടെ, അത് അറിയാണ്ട് ഉപ്പനോടും പറഞ്ഞു പോയി. ഫാദറിനോടും പറഞ്ഞു. ഫാദറും പറഞ്ഞു എന്താ വെച്ചാല്, എന്തിനാടെ പാർട്ടി പേരടിക്ക് പോണെ. ഞാൻ പറഞ്ഞു, അറിയില്ലല്ലോ, അപ്പൊ നമ്മള് പാർട്ടിക്കാരൻ, നമ്മളെ മറ്റേ മെസ്സേജ് നമ്മളെ പാർട്ടിക്കാരനല്ല, നമ്മളെന്ത് ചെയ്യും. അങ്ങനെ കുറെ പിടിച്ചിരുന്നു.
2: തീർച്ചയായിട്ടും, അല്ല രസകരമായിട്ടാണല്ലോ നമുക്ക് ഇത് ഇത് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് അനുഭവിച്ച ഒരാളെ ഞാനിപ്പോ നേരിട്ട് സംസാരിക്കുന്നത് കേട്ടോ.
4: താങ്ക് യു. ഞാൻ വൈകുന്നേരം വരെ നിന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഫുഡ് കഴിക്കാൻ പോലും കഴിയുന്നില്ല.
2: എന്നിട്ട് അവിടെ
4: മുമ്പിൽ തന്നെ ഉരുണ്ടളിക്കണോ,
2: അവിടുന്ന് മാറാനും പറ്റില്ല. ഇല്ല നാളെ വന്ന് നിൽക്കാൻ പറഞ്ഞാലോ. മിച്ചാദ് നമ്മുടെ കൂടെ ഇവിടെ സംസാരിച്ചത്. മിച്ചാദ് എന്തോ ലാസ്റ്റ് പറയാൻ വന്നു. മിച്ചാദ് ഞാനത് കേട്ടില്ല, സോറി, അത് കട്ടായി പോയിട്ടോ. അപ്പൊ എന്താണേലും നിങ്ങൾക്ക് വിളിക്കാം 800-9220. കോടതി വിശേഷമായിട്ടോ പല രസകരമായിട്ടുള്ള സ്റ്റോറീസ് നമ്പർ 800-9220 ടോൾ ഫ്രീ നമ്പർ ആണ്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്നാണ്, നമ്മുടെ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. ഒരുപാട് കാര്യങ്ങൾ കോടതി, എന്റെ ഒരു അപ്പന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറെ കോടതി കഥകളുണ്ട്. പുള്ളി അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന പല പല, അതായത് ഈ മജിസ്ട്രേറ്റ് നമ്മൾ വിചാരിക്കും ഇവർക്കെല്ലാം ഭയങ്കര അധികാരമാണ് മജിസ്ട്രേറ്റ്സിന്, അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ എന്നോട് പറയും, മോനെ ഒരു കാര്യം, പുള്ളി ഒന്നിലും ഒരു അധികാരം, പേഴ്സണൽ കാര്യത്തിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ, ആകെപ്പാടെ സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി പോകുമ്പോൾ കിട്ടുന്ന ബഹുമതിയോ അല്ലെങ്കിൽ ബഹുമാനങ്ങളല്ലാതെ ഒരു കാര്യവും ഇവർക്ക് വേണമെന്ന് പറഞ്ഞ് എടുക്കാറില്ല എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. കോടതി റിലേറ്റഡ് ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ആരെങ്കിലും കോടതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുടെ മക്കളോ ആരെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കോടതി വർക്ക് ചെയ്ത ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന്. അവർക്കൊക്കെ നമ്മൾ ഒരുപാട് കഥകൾ, രസകരമായിട്ടുള്ള ചില സ്റ്റോറീസ്, ചില കേസുകളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനെ ചീക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അതിനെ ഒരു പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പം നമ്മൾ ഈ സീബ്ര ക്രോസിംഗ് ഒക്കെ ഇവിടെ ക്രോസ് ചെയ്യാത്തതിനെ ഫൈൻ ചിലപ്പോൾ 200 ദിർഹംസോ അല്ലെ 300 ദിർഹംസോ ഉള്ളതായത്, പക്ഷേ അത് 6 തവണയായിട്ട് ഗിസയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫൈൻ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വേറെ എന്തെങ്കിലും ഫൈനും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ പറയുന്നതാണ്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിൻബാക്ക് എൻജി ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അറ്റ് 11 o'clock ദോസ്തിലെ ഒരു മനോഹരമായിട്ടുള്ള സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. നല്ല പഴയ പാട്ടാണ്, പക്ഷെ എന്നാൽ ഇപ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ സീനും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: Sandunes with Akshay on Home 92.2 FM.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അമിത്ഷയ്ക്കെതിരെ കേസിൽ വേണുഗോപാൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മഴക്കെടുതിയിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ് നോട്ടീസ് നൽകിയത്. കേന്ദ്ര പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഡൽഹിയിൽ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എം പി. മറുപടി പറയാതെ ലോക്സഭയിൽ സഹകരിക്കില്ല. ബില്ലുകളുടെ ചർച്ചയിലും സമാന നിലപാടായിരിക്കും. എന്നാൽ വനിതാ സംവരണ ബില്ലിനെ എതിർക്കില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒളിച്ചിരിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു. മണ്ഡല പുനർനിർണയ ബില്ലടക്കം കൊണ്ടുവരാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനോ വർഷകാല സമ്മേളനത്തിന്റെ ദിനം വർദ്ധിപ്പിക്കാനോ പദ്ധതിയില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. എന്നാൽ എഫ് സി ആർ എ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമായിരിക്കുകയാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇളവിനായി കേന്ദ്ര സർക്കാർ. വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ. ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാനാണ് നീക്കം. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടിയായ ഡി എം കെക്ക് മനം മാറ്റമെന്ന സൂചന. മണ്ഡല പുനർനിർണയത്തോട് എതിർപ്പില്ലെന്ന് ഡി എം കെ നേതാവ് ആർ എസ് ഭാരതി. ഡി എം കെയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും സർക്കാർ ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാടിന് ദോഷകരമാകില്ലെങ്കിൽ ബില്ലിനെ എതിർക്കേണ്ടതില്ല. എം പിമാരുമായി ആലോചിച്ച് തീരുമാനിക്കും. എല്ലാ തമിഴരും ബില്ലിനെ എതിർക്കണമെന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനത്തെ അദ്ദേഹം തള്ളി. അന്ധമായി ഒന്നിനെയും എതിർക്കേണ്ടതില്ലെന്ന് ഭാരതി. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയാണ്. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റിന് ഇന്ന് നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കിടയാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ശക്തമായ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം 28 പേർക്ക് ജീവൻ നഷ്ടമായി. 3 പേരെ കാണാതായി. ദുരന്തത്തിൽ സംസ്ഥാനത്താകെ 58 വീടുകൾ പൂർണ്ണമായും 687 വീടുകൾ ഭാഗികമായും തകർന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യ കേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ, അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിൽ വെള്ളക്കെട്ട്. 500 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 27,000 ആളുകൾ വീടുകളിലേക്ക് മടങ്ങാനാകാതെ കഴിയുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് തമിഴ്നാട് സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്ക് ശ്രമമുണ്ടാകുമെന്നും കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടുമെന്നും മന്ത്രി. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മോൻസ് ജോസഫ്. ശബരിമലയിലെ മിൽമാനെ ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും പ്രതി ചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കേസിൽ പ്രതി ചേർക്കും. ക്രമക്കേട് സംശയിക്കുന്ന ഇടപാടിന് നേതൃത്വം വഹിച്ചത് ഇവരെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലും പ്രതിയാണ്. ഹോർമസ് കടലെടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാർ മുരാരി ബാബുവിനെയും കേസിൽ പ്രതി ചേർക്കും. ക്രമക്കേട് സംശയിക്കുന്ന ഇടപാടിന് നേതൃത്വം വഹിച്ചത് ഇവരെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലും പ്രതിയാണ്.

0: പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് തീർപ്പാക്കും. ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ബംഗ്ലാദേശ് സർക്കാർ. വാർത്താ സമ്മേളനം തടയാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്യം പരിപാടിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യൻ സർക്കാർ അത് തടഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശ് വിട്ട് രണ്ടു വർഷത്തിനുശേഷം ഇതാദ്യമായിരുന്നു മുൻ പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന നിലപാടിൽ ഉറച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറിൽ തിരികെ പോകുമെന്ന് പ്രഖ്യാപനം. അതിനിടെ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ ബംഗ്ലാദേശ് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും അവാമി ലീഗ മുൻ എംപിയുമായ ഷാക്കിബ് അൽ ഹസന്റെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായി. കുടുംബ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രൂപമാറ്റം സംസ്ഥാന സർക്കാർ അംഗീകരിച്ച വർക്ക്ഷോപ്പുകളിലോ സർവീസ് സ്റ്റേഷനുകളിലോ നടത്താം. രൂപമാറ്റം വരുത്തുന്നതിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങണം. അടുത്ത വാർത്ത 10 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock ഇപ്പോൾ സമയം 9:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിലെ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 43%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമ്മർ ഇങ്ങനെ പീക്കാവുന്ന സമയത്ത് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ്, നമുക്ക് പണ്ട് വേനൽക്കാല അവധി അതായത് സമ്മർ വെക്കേഷൻസ് നമ്മുടെ നാട്ടിലുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിഗിയ ലാൻഡും ബ്ലാക്ക് തണ്ടറും പിന്നെ ഫാൻറ്റസി പാർക്കും സിൽവർ സ്റ്റോമും ഇതൊക്കെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അമ്യൂസ്മെന്റ് പാർക്സ്. ഇതല്ലാതെ വേറെ ഇന്നും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പണ്ട് കിഷ്കിൻ്റെ ഉണ്ടായിരുന്നു, ഐ തിങ്ക് ബാംഗ്ലൂരിലായിരുന്നു തോന്നുന്നു കിഷ്കിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ വാട്ടർ റൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം പ്രിയമാണ്. അതുപോലെ തന്നെയാണ് ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ജെറ്റ് സ്കീ ആയിക്കോട്ടെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം ജെറ്റ് സ്കീയിൽ കുറേ ഇപ്പം ദുബായ് പോലീസ് പറഞ്ഞേക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജെറ്റ് സ്കീയിൽ അപകടങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ജെറ്റ് സ്കീ വെച്ചിട്ട് ആക്സിഡൻസ് പല ആക്സിഡൻസ് ഇവിടെ സംഭവിക്കാറുണ്ട്, അത് വേറെ ആരും പ്രശ്നം കൊണ്ടല്ല, നമ്മൾ മാത്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. വേണ്ട വിധേന ഒരു ജെറ്റ് സ്കീ യൂസ് ചെയ്യാൻ അറിയില്ല, ജെറ്റ് സ്കീ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ എന്നറിയില്ല, സേഫ്റ്റി ഗിയേഴ്സ് ഇടാതിരിക്കുക, ഇത്തരം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്കീയിൽ ഒരു ലൈൻ യാർഡ് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ ഓടിച്ചവർക്കാണെങ്കിൽ അറിയാം, ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ജെറ്റ് സ്കീ നമ്മളൊരു കൈയ്യെ അതിൻ്റെ ഒരു ലൈൻ യാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ റിസ്റ്റിലോട്ട് കയറ്റിയിടും. ഇൻ കേസ് നമ്മൾ നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മളെങ്ങനെ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ ജെറ്റ് സ്കീ അന്നേരം തന്നെ നമ്മുടെ അതായത് ആക്സിലേറ്ററിൽ നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്നത്, ഐ തിങ്ക് സ്റ്റോപ്പ് ആവണം എന്ന് തോന്നുന്നു. ഞാൻ ഓടിച്ച സമയത്ത് അത് സ്ലോ ഡൗൺ ആവുകയാണ്, അല്ല സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ സ്റ്റോപ്പ് ആവണം, പിന്നെ വണ്ടി സ്പീഡിൽ പോവുമോ അല്ല തെറിച്ച് നമ്മൾ പോവുമോ അല്ലെങ്കിൽ അത് നമ്മുടെ മേലെ കയറുമോ വേറൊരു വണ്ടിയുടെ മേലെ കയറുമോ ഒന്നും സംഭവിക്കത്തില്ല. അതൊരു ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചിലവരെ നമ്മളിതിലേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബൈക്കേ പോകുന്ന ആ ഒരു പ്രതീതിയാണ്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മൾ വിചാരിക്കും. നമ്മൾ മറ്റ് എന്തോ ഒരു വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്ന വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒബ്ജക്റ്റീവായിട്ട് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഏതൊരു വാട്ടർ ക്രാഫ്റ്റും ആയിക്കോട്ടെ അതുമായിട്ട് സേഫ് ഡിസ്റ്റൻസ് വെക്കുക. ലൈഫ് ജാക്കറ്റ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈഫ് ജാക്കറ്റ് ഇടുക. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്തത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു നമുക്കൊരു വീഡിയോ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടില്ലായിരിക്കും, പക്ഷേ ഹെൽമെറ്റും അത്യാവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും ജെറ്റ് സ്കീയുടെ കാര്യത്തിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുതിയതായിട്ട് വരുന്ന ഓരോ റെസിഡൻസും ഒക്കെ തന്നെ ജെറ്റ് സ്കീ യൂസ് ചെയ്യുമ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിത് ശ്രദ്ധിച്ചിരിക്കണം. ഇതിപ്പോൾ ഞാൻ മറീനയിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ദുബായ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷാർജ മംസാലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അവിടെയും ജെറ്റ് സ്കീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് അതെന്നുള്ളൊരു കാര്യം അത് വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ എന്താണേലും ആരെങ്കിലുമൊക്കെ ജെറ്റ് സ്കീ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുപാട് പണ്ട് നമ്മുടെ വർണ്ണപ്പകിട്ട് സിനിമയ്ക്കകത്ത് ഓക്കേല സോങ്ങിനകത്ത് അതിനകത്താണല്ലോ ആദ്യം ജെറ്റ് സ്കീ ഒരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്, ആ ഒരു സോങ്ങിനകത്ത്. അപ്പോൾ എന്തായാലും ആ സമയത്തൊക്കെ ഇത് നമ്മൾ വാവ് എത്ര എന്താ അടിപൊളി സംഭവമാണ്, സിംഗപ്പൂരിലൊക്കെയാണ് ഇതുള്ളത് എന്ന് ഒരു ഡ്രീമായിരുന്നു, എൻ്റെയൊക്കെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം D3 സ്പോർട്സിൽ ഒരു ജെറ്റ് സ്കീ എനിക്ക് തന്ന് അവിടുന്ന് ഭയങ്കര ഫസ്റ്റ് ടൈം ഞാൻ റൈഡ് ചെയ്ത സമയത്ത് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താണേലും സംഭവം നല്ലതാണ്, പക്ഷേ സേഫ്റ്റി ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ്, അത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണെന്നുള്ള കാര്യം കൂടെയാണ് പറയുന്നത്.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Sand dunes. Sand dunes.
7: Sand Dunes with Akshay on Home 92.2 FM.
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ആക്ച്വലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് വലിയ വിഷയമില്ല. ഇന്ന് രാവിലെ തൊട്ടേ വലിയ ഒരു കൺജഷൻ എന്നോണം പറയത്തക്ക രീതിയിലില്ല. പക്ഷെ ഇതുണ്ട്, ഷെയ്ഖ് സയ്യിദ് റോഡിലോട്ട് കയറുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു എൻട്രൻസ് ഉണ്ടല്ലോ നമ്മുടെ സബീലിന്റെ അവിടെ നിന്നുള്ള, അവിടെ ഒരു 4 ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. കഴിയുന്നതാണെങ്കിൽ അതുവഴി പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. വേറെ ഏതെങ്കിലും രീതിയിലെടുത്ത് നിങ്ങൾക്ക് ഷെയ്ഖ് സയ്യിദ് റോഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ല, കാരണം നല്ല രീതിയിലുള്ള കൺജഷൻ അവിടെ കാണുന്നുണ്ട്. അൽക്കേൽ റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ബെറ്റർ അൽക്കേൽ റോഡ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബസ്സല്ലോ അല്ലെങ്കിൽ ചെവലി പോകാൻ നല്ലത് എന്ന് തോന്നുന്നു. ഷെയ്ഖ് എമിറേറ്റ്സ് റോഡും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെയ്റൂത്ത് സ്ട്രീറ്റിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും നോക്കുകയാണെങ്കിൽ ഷാർജ ഭാഗത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്പെഷ്യലി നമ്മുടെ നാഷണൽ പെയിൻസിന്റെ ആ ഒരു ഭാഗത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ക്യുസേസിലേക്ക് വരുന്ന സമയത്തും അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. വേറെ സംഭവ വികാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, ഇല്ല ചെറിയ രീതിയിലുള്ള കൺജഷൻ ആണെന്ന് പറയേണ്ട കാര്യമില്ല. ഇതാണ് മെയിൻ കൺജഷൻ ആയിട്ട് ഇപ്പോൾ തോന്നുന്നത്. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ആണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഒരു ബസ് തരാം.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: You are listening to Sand Dunes with Akshay and Vidya.
2: ഛ,

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
1: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
1: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com. Sand Dunes with Akshay on Home 92.2 FM.
3: വിസ്മയ മോഹൻലാലിന്റെ തുടക്ക മൂവിയുടെ കോൺടസ്റ്റിലേക്ക് തന്നെ പോകുന്നു. എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഇച്ചിരി ടൈം മാറ്റിയാണ് കൊടുക്കുന്നത്, കാരണം എല്ലാ വാഹനക്കാർക്കും എല്ലാ ട്രാവലേഴ്സിനും പല സോണിൽ ട്രാവൽ ചെയ്യുന്നവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നത് ഇച്ചിരി ട്രിക്കി ആയിരുന്നു. ആരും വിചാരിച്ചില്ല ഞാൻ ആ ചോദ്യമാണ് ചോദിക്കാൻ വരുന്നത് എന്നൊരു നമ്പർ ആയിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് കേട്ടോളൂ, ചോദ്യം ഒക്കെ ഞാൻ പിന്നെ പറയാം. സോ ഈ ഡയലോഗ് കേട്ടോളൂ.
4: ഷെവുൽ ബാവ, തലമുറകളായി ഈ മൊണാസ്ട്രിയിൽ കാവൽ ജോലി ചെയ്യുന്ന ആദിവാസി കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹം. അന്ധതയെ അതിജീവിക്കാൻ ബാവ നിങ്ങളെ പരിശീലിപ്പിക്കും.
3: പക്ഷേ യെസ്, ഈ ഒറ്റ ഡയലോഗ് മാത്രം മതി, ഏതാണ് സിനിമയെന്നാണ് എൻ്റെ ചോദ്യം. വളരെ ഐക്കോണിക് ആയിട്ടുള്ള, ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിനപ്പുറം ഒരു ഈസി ചോദ്യം എൻ്റെ കയ്യിലില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ഞാനിപ്പോൾ കേൾപ്പിച്ച സിനിമ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരവയ്ക്കാം. ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സോ വേഗം വായിച്ചു കേട്ടോ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ബാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: ഞാൻ മുന്നേ കേൾപ്പിച്ച പലർക്കും മനസ്സിലായില്ല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അത്ര എളുപ്പമല്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേട്ടോ. ഒന്നുകൂടെ കേൾപ്പിക്കാം. നിങ്ങൾ എന്തായാലും തുടക്കം സിനിമ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കാണാൻ പോകാനുള്ള ടിക്കറ്റ് ആണ് ഇത്. കറക്റ്റായിട്ട് നിങ്ങൾ ഗസ് ചെയ്താൽ തരാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ചോദ്യം പറഞ്ഞു ഏതാണ് സിനിമയെന്ന് മാത്രമാണ് നിങ്ങൾ ഗസ് ചെയ്യുന്നത്. ഒന്ന് കേട്ടു നോക്കി, ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കി.
2: തലമുറകളായി ഈ മൊണാസ്ട്രിയിൽ കാവൽ ജോലി ചെയ്യുന്ന ആദിവാസി കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹം. അന്ധതയെ അതിജീവിക്കാൻ ബാവ നിങ്ങളെ പരിശീലിപ്പിക്കും.
3: പക്ഷേ അതിനുള്ളിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ?
2: ഇല്ല, സൂര്യഗ്രഹണത്തിന് മുമ്പ് അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കില്ല.
1: അത്രേ മാത്രം മതി നമുക്ക് ഇത് ഏതാണ് സിനിമ ഇത് എല്ലാം ഒന്ന് കോർത്തിണക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് സിനിമയെന്ന് കിട്ടും. ഹോം സ്പേസ്, ഈ സിനിമയുടെ പേര്, സ്പേസ് നിങ്ങളുടെ പേരും കൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരാളെ പിക്ക് ചെയ്ത് രണ്ട് ടിക്കറ്റ് കയ്യിലേക്ക് തരുന്നതാണ് കേട്ടോ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ്, സി പി എം നേതാവ് ഐ പി ബിനുവിന് ജാമ്യം. നമസ്കാരം, ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്ന് കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇതിനെ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം സ്വീകരിക്കാം. ഡി എം കെ മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ വ്യക്തമാക്കുമെന്നും കെ സി വേണുഗോപാൽ. ഡൽഹി നീറ്റ് പരീക്ഷാക്രമക്കേടിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നും കെ സി വേണുഗോപാൽ. മറുപടി പറയാതെ സഭയിൽ സഹകരിക്കില്ല. ബില്ലുകളുടെ ചർച്ചയിലും സമാന നിലപാടായിരിക്കും. എന്നാൽ വനിതാ സംവരണ ബില്ലിനെ എതിർക്കില്ല. അമിത്ഷാ ഒളിച്ചിരിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു. മണ്ഡല പുനർനിർണയ ബില്ലടക്കം കൊണ്ടുവരാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന റിപ്പോർട്ടുകൾ അതിനിടെ തള്ളുകയാണ് കേന്ദ്ര സർക്കാർ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനോ വർഷകാല സമ്മേളനത്തിന്റെ ദിനം വർദ്ധിപ്പിക്കാനോ പദ്ധതിയില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇളവിന് തയ്യാറായി കേന്ദ്രം. വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ. ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാനാണ് നീക്കം. മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടിയായ ഡി എം കെക്ക് മനം മാറ്റമെന്ന സൂചന. മണ്ഡല പുനർനിർണയത്തോട് എതിർപ്പില്ലെന്ന് ഡി എം കെ നേതാവ് ആർ എസ് ഭാരതി. ഡി എം കെയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ കേന്ദ്രത്തെ പിന്തുണയ്ക്കും. സർക്കാർ ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാടിന് ദോഷമാകില്ലെങ്കിൽ ബില്ലിനെ എതിർക്കേണ്ടതില്ല. എം പിമാരുമായി ആലോചിച്ച് തീരുമാനിക്കും. എല്ലാ തമിഴരും ബില്ലിനെ എതിർക്കണമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനത്തെയും അദ്ദേഹം തള്ളി. അന്ധമായി ഒന്നിനെയും എതിർക്കേണ്ടതില്ലെന്ന് ഭാരതി. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. കേരളത്തിൽ ശക്തമായ മഴക്കെടുതിയിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ 58 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. 687 വീടുകൾ ഭാഗികമായും തകർന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ ബജറ്റിൽ പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാടുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമാണെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്.

പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് ഇഡി റെയ്ഡ് നടത്തിയ സംഭവത്തിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെട്ട കേസിൽ സിപിഎം നേതാവ് ഐ പി ബിനുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ച തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകളെ

തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറേക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും കൌൺസിൽ ജനറൽ. ചുമതലയേറ്റ ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 39%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Kilipol na sumawa.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ സ്നേഹ സദ്യ ഇത്തവണത്തെ ഓണം നമ്മൾ വളരെ ചുരുക്കം ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ ആഘോഷിക്കാനായി തുടങ്ങാനായിട്ട്. സ്നേഹ സദ്യ തുടങ്ങുന്നത് നമ്മുടെ ദുബായിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റേറ്റിംഗിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആയ കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് നമ്മുടെ ആദ്യത്തെ സ്നേഹ സദ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്നേഹ സദ്യയുടെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. നിങ്ങൾക്ക് ഒരാളെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി, ഒരു ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ായിട്ട്, പക്ഷെ വർഷങ്ങളായിട്ട് യു എയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇനി അതല്ല, വർഷങ്ങളായിട്ട് നാട്ടിൽ ഓണം കൂടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫാമിലിയോടൊപ്പം ഓണം കൂടണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ, ഇനി ഇവിടെ ഉണ്ടായിട്ടും ഓണ ദിവസം പോലും പണിയെടുത്തോണ്ടിരിക്കുന്നവരെ, അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഓണ സദ്യ സ്പേസ് ആ ആളുടെ പേരും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇത്ര മാത്രം നിങ്ങൾ എഴുതി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അർഹരായവരെ തിരഞ്ഞെടുത്തിട്ടാണ് ഇത്തവണത്തെ ഓണ സദ്യയ്ക്ക് പോകുന്നത്. സോ ഒരു ഗംഭീര ഫേസ് തന്നെയായിരിക്കും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് കഥക് റെസ്റ്റോറൻറ്റ്, പിന്നെ ഷെഫ് സിമിയുടെ സദ്യയാണ് വൺ ഓഫ് ദ എന്തോ ഒരു ഒരു എക്സ്പെൻസീവ് സദ്യ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദുബായിലെ തന്നെ ആ ഒരു സദ്യ കഴിക്കാൻ ഞാൻ ഇതുവരെ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഭയങ്കര അഭിപ്രായമാണ്. സിമി ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്ന ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കാരണം ആൾക്ക് ഓൾറെഡി 10 ദിവസത്തെ സദ്യയും അത്രമാത്രം ബുക്കിംഗ് ആണ്. കഴിച്ചവർ തന്നെ എല്ലാ വർഷവും ആളുടെ സദ്യയ്ക്ക് വേണ്ടി ക്യൂ ആണ്. അപ്പോൾ അതാണ് ആ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഹോം 92.2 ഓഫ് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞത് ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെയാണെങ്കിൽ, ഇനി നിങ്ങളാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയും നോമിനേറ്റ് ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് പറയും. ഞാൻ ഇന്നതുപോലെയാണ് ഇത്ര വർഷമായിട്ട് ഇതാണ്, നിങ്ങൾക്ക് അതിൻ്റെ റീസണും പറയാമെന്നാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വേഗം തന്നെ മെസ്സേജ് അയക്കാം. ലെറ്റ്സ് invite them for this grand endu parayna oru gambheeramayittulla oru onam feast like namukku avareyum kooda kooti namukku adipuliyaakka.
3: You are listening to Sand Tunes with Akshay and Vidya.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ അപ്ഡേറ്റ്. നമ്മുടെ ദുബായ് റോഡ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷേഖ് ജാറയിലേക്കുള്ള കണക്ടിവിറ്റി ഉണ്ടല്ലോ, അവിടെ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. മൂന്ന് ആക്സിഡന്റ് ഒറ്റ റോഡിൽ തന്നെ, മൂന്നല്ല അഞ്ച് ആക്സിഡന്റ്സ്. ഓ മൈ ഗോഡ്, എന്താ അവിടെ സംഭവിക്കണേ? ഇത്രയും വൻ ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിലേക്കുള്ള റോഡാണ് കേട്ടോ നേരെ വരുന്നത്. കണക്ട് ചെയ്യുന്നത് നമ്മുടെ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിലാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരേ സ്ഥലത്തല്ല ഈ അഞ്ച് ആക്സിഡന്റ്സ് എന്ന് പറയുന്നത്, മാറി മാറിയാണ്. പക്ഷേ എന്നാലും ആ റോഡ് നല്ല രീതിയിൽ ജാം പാക്ഡ് ആയി എന്ന് വേണം തന്നെ പറയാൻ, കാരണം നല്ല രീതിയിലുള്ള കഞ്ചഷൻ. നമ്മുടെ ദുബായ് വാട്ടർ കനാൽ ആ ഒരു ഇതില്ലേ പാലം, അവിടെ തൊട്ട് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ആണ് കേട്ടോ. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങ് നമ്മുടെ എന്താ പറയണേ ട്രേഡ് സെൻ്റർ റൗണ്ട് അബൌട്ട് വരെ ഉണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡാണ്, നമ്മൾ ടോൾ റോഡ് കയറി ആ ദുബായ് ക്രീക്കിൻ്റെ പാലം എടുത്ത് അതുവഴി കണക്ട് ചെയ്ത് റാസൽകൂർ റോഡ് കണക്ട് ചെയ്ത് നമ്മുടെ ട്രേഡ് സെൻ്റർ റൗണ്ട് അബൌട്ട് അതാണ്. എൻ ടെ റോഡ് നല്ല ട്രാഫിക്കാണേ, അതുവഴി ആക്ച്വലി ഇപ്പോൾ ഈ സമയത്ത് വേറെ റോഡ് എടുക്കുന്നതായിരിക്കും നല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചഷൻ ആയിട്ടുണ്ട്. ഈ പത്ത് മണി കഴിഞ്ഞ് ഇത്രയും കഞ്ചഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാർജ റോഡുകൾ അല്ലെത്തിയ ടോൾ റോഡും അത്യാവശ്യം കുറച്ച് കഞ്ചഷൻ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ചിലയിടത്ത് റോഡ് ക്ലോഷേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അൽനാഥ സ്ട്രീറ്റും കുറച്ച് കഞ്ചഷൻ കാണിക്കുന്നുണ്ട്. ഷാർജ കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ദുബായിലേക്ക് വരാമെങ്കിൽ ഈ പറഞ്ഞ ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എവിടെയും അന്വേഷണ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: 92.2 FM. Home is a feeling.
1: അടുത്ത മാസം ഇനി നമ്മുടെ ആപ്പിളിന്റെ ഏറ്റവും പുതിയ വരവാണ്. എനിക്ക് തോന്നുന്നില്ല 18 പ്രോയ്ക്ക് ഏറ്റവും വലിയ ഡിസൈൻ ചേഞ്ചോ കാര്യങ്ങൾ എന്തെങ്കിലും അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഫോൾഡ് വരുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഇനിയും വരാൻ പോകുന്ന നമ്മുടെ ആപ്പിൾ പാർക്കിൽ നടക്കാൻ പോകുന്ന ആ ഒരു ലോഞ്ചിന്റെ സമയത്ത് കാണാം നമുക്ക് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ലാപ്ടോപ്സ് ഒക്കെ മാക്ബുക്ക് പ്രോയോ അല്ലെങ്കിൽ എയറോ ഒക്കെ എടുക്കാൻ വരുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി അവരുടെ ഡിസ്പ്ലേ ചേഞ്ച് ഈ ടാബിലൊക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്സിലും ഈ അപ്ഗ്രേഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ്. പല കാര്യങ്ങളും നോക്കാൻ സമയത്ത് ബാക്കിയുള്ള ഫോണുകളും കാര്യങ്ങളൊക്കെ എന്തോരം ഫാസ്റ്റായിട്ടാണ് അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റി ആസ് യൂഷ്വൽ ആപ്പിൾ അതിനെ വല്ലാൻ വേറെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എത്ര ഒരു സംഭവം നമ്മൾ അതിനകത്ത് ഒരു ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്. കാരണം ഒരു 5, 6, 8, 10 കൊല്ലമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്ഗ്രേഡ് ചെയ്യേണ്ടവരാണെങ്കിൽ സോഫ്റ്റ്വെയർ അതുപോലെ പുതിയ വേണ്ടവരൊക്കെ ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ എന്താ പറയുന്നത് പല ഫോൺ ബ്രാൻഡ്സുകളും ഏറ്റവും പുതിയ പുതിയ ഫോണുകൾ ഇതിൻ്റെ അടക്കം ഇറക്കി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാംസങ് തന്നെ അവരുടെ എന്താ പറയുന്നത് പുതിയ ഫോണുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെയും കുറേ അധികം ടെക്നോളജി പിക്സലിനകത്ത് അവർ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്താണേലും അടുത്ത മാസം ഗ്രാൻഡ് ലോഞ്ച് ആയിരിക്കും വരാൻ പോകുന്ന. ആപ്പിളിൻ്റെ ഹിസ്റ്ററി തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് എവർ ഫോൾഡബിൾ ഫോണായിരിക്കും അവർ കൊണ്ടുവരാനും പോകുന്നത്. അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വഴിയേ ഇനിയും പറയുന്നതാണ്. പക്ഷെ എന്താണെങ്കിലും ടെക്ലോകം ഇനി ഒരു മാസം കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഈ എയുടെ വരവോടെ പല സ്റ്റോറേജ് ഫെസിലിറ്റീസിനും ഒക്കെ തന്നെ വില ഭയങ്കരമായിട്ട് കുത്തനെ കുതിച്ചിട്ടുണ്ട്. കുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 3 മാസം മുന്നേ ഞാൻ ഒരു 14 TB ഒരു ഹാർഡ് ഡിസ്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് ഞാൻ വാങ്ങിയ പ്രൈസ് 1200 ഓ സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നോക്കുമ്പോൾ 1800 ആണ് ഡിസ്കൗണ്ടഡ് പ്രൈസ് കിടക്കുന്നത്. 2200 ആണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇത് പല ഡീലേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ എന്താണേലും ഒരു 400-500 ദിറംസ് അവിടെ തന്നെ കൂടിയിട്ടുണ്ട്. സ്റ്റോറേജ് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപക്ഷെ ഫോണിൻ്റെ ലഭ്യതക്കുറവുണ്ടാവാം അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ ലഭ്യതക്കുറവുണ്ട്. സ്റ്റോറേജുകൾക്ക് ഇനി കൂടുന്നതിനനുസരിച്ച് 128, 256 512 ഇതിനൊക്കെ തന്നെ വില നല്ല രീതിയിൽ ഡിഫറൻസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവാം. ലെറ്റ്സ് സീ, നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ എന്താണെങ്കിലും ആപ്പിളിൻ്റെ ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു ഏരിയ അവരുടെ സ്റ്റോറേജ് തന്നെയാണ്. കാരണം നമ്മൾ ഇച്ചിരി നെഞ്ച് കലങ്ങി പോകും നമ്മുടെ സ്റ്റോറേജിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെങ്കിലും 1 more month നമുക്ക് ആ ഒരു ഡേ ആപ്പിളിൻ്റെ ഫസ്റ്റ് എവർ ഫോൺ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൈം കാലഘട്ടത്തിൽ നമുക്കത് എന്താ പറയുന്നത് നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങുന്നല്ലോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഭാഗ്യമുണ്ട് നമുക്കൊക്കെ. ഇപ്പം എന്താണ് ലെറ്റ്സ് സീ, കണ്ടറിയാം.
2: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ്കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: നമ്മുടെ പുതിയ പരിഷ്കരിച്ച നിയമവിധേയതകൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷെയറിംഗ് ആയിട്ട് അപ്പാർട്ട്മെന്റ് എടുക്കുന്നതിന് അതിന് കർശനമായിട്ടുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കേൾക്കുന്ന ബാച്ചിലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പെർമിഷൻ വേണം. നമുക്ക് ആ ഒരു പെർമിഷൻ ഒരു വർഷത്തേക്ക് മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. എത്ര പേരാണ് ആ ഫ്ലാറ്റിൽ ഉണ്ടാകുന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള കണക്ക് വേണം. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വർഷം അടുത്തൊരു വർഷത്തിനും കൂടെയുള്ള, അതായത് 2 വർഷത്തേക്കുള്ള പെർമിഷനാക്കി മാറ്റണം. എക്സ്പയർ ആകുന്നതിന് 30 ദിവസം മുന്നേ ഇത് ചെയ്തിരിക്കണം. ഇതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 500 ദിർഹംസ് തൊട്ട് ചെറിയതിന് 500 ദിർഹംസ് ആയിരിക്കും, അപ് ടു 500,000 ദിർഹംസ് ആയിരിക്കും. രണ്ടാമത്തെ തവണ വീണ്ടും പിടിച്ചാൽ, അതായത് അടുത്ത വർഷമല്ല കേട്ടോ, വീണ്ടും ചെക്കിംഗ് വന്ന് വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇരട്ടിയായിരിക്കും ഫൈൻ, അപ് ടു 1,000,000 ദിർഹംസ്. ഇത്രയുമാണ് ചുരുക്കി പറഞ്ഞാൽ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ലാൻഡ് ലോണിനോട് ചോദിച്ചിട്ട് ചെയ്യുക. അത് എങ്ങനെയാണ്, അതായത് രണ്ട് പാർട്ടീസിനെയും നമ്മളെടുക്കുന്നവരെയും ലാൻഡ് ലോണിനെയും സേഫ്ഗാർഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓരോ വർഷം കഴിയുമ്പം എന്തൊക്കെ മെയിൻ്റനൻസ് ലാൻഡ് ലോഡ് ചെയ്തു തരണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഇനിയും ആരെങ്കിലും ഒക്കെ ഷെയർഡ് അപ്പാർട്ട്മെൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ എടുക്കുക, കാരണം ഫൈൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടും. ദുബായ് ലോ നമ്പർ 4 of 2026 എന്നുള്ള ക്രമത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത്. സോ കെയർഫുൾ ആവുക നിങ്ങൾ ഷെയറിംഗ് അപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹോർമുസ് തുറക്കുന്നുവെന്ന് നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണ് വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇ ഡി ആക്രമിച്ചെന്ന കേസ് സിപിഎം നേതാവിന് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം ആറു പേർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂവെന്ന് KC വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇതിനെ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനമെടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ വ്യക്തമാക്കുമെന്ന മണ്ഡല പുനർനിർണയ ബില്ലിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം. അതിനിടെ ബില്ലിൽ കോൺഗ്രസിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ തേടിയെന്ന് വാർത്ത. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്നും KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മഴക്കെടുതിയിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് നോട്ടീസ് നൽകിയത്. കേന്ദ്ര പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ പെയ്യുന്നു. വിവിധ ജില്ലകളിൽ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്ന് നാളെയുമായി മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് ഇടയാക്കിയേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കേരളത്തിൽ ശക്തമായ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ സംസ്ഥാനത്താകെ 58 വീടുകൾ പൂർണ്ണമായും തകർന്നു. 687 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മധ്യകേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ, അപ്പർക്കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ ബജറ്റിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്ക് ശ്രമമുണ്ടാകുമെന്നും കേരളത്തിന്റെ ഭാഗത്തുനിന്നും അതിനുള്ള സാധ്യതകൾ തേടുമെന്നും മന്ത്രി അറിയിച്ചു. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമാണെന്നും മോൻസ് ജോസഫ്. ശബരിമലയിലെ മിൽമ നെയ്ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും പ്രതി ചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കേസിൽ പ്രതി ചേർക്കും. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറിക്കേസിൽ കണക്ക് പറഞ്ഞ CPM. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി V. കുഞ്ഞികൃഷ്ണൻ MLA വക്കീൽ നോട്ടീസ് അയച്ച് TI മധുസൂദനൻ. മാനഹാനിക്കും നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പിൻവലിക്കണമെന്നും മുൻ MLA കൂടിയായ മധുസൂദനൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒളിവിലിരുന്ന വീണ്ടും ഭീഷണിയുമായി അർജുൻ ആയങ്കി. ഒന്നുകൽ CIക്കാണ് വെല്ലുവിളി. ഒളിവിലുള്ള തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുമെന്നാണ് വെല്ലുവിളി. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അല്ലാതെ പിടിച്ചേ മതിയാകൂ എങ്കിൽ പിടിക്കുക, ഇനി ജാമ്യം എടുത്തിട്ടേ വരൂ എന്നും പറ്റുമെങ്കിൽ പിടിക്കാനും അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. യുഎസിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ ഇറാനെതിരെ യുഎസ് ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. യുഎസ് ഇറാൻ സമാധാന നീക്കങ്ങൾ ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. വീണ്ടുമായി ഇറാൻ ഇറാനെതിരെ യുഎസ് ആക്രമണത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കുന്ന ഇറാന്റെ മുന്നറിയിപ്പ്.

0: മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning, Dubai. ഇപ്പോൾ സമയം 11:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 32%.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: Mid morning with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
0: Mid-morning with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya.

ചെന്നിക്കടി തടപടിതല് ഘടകം മറുഘടകം നീരോതിരവും ചെന്നിക്കടി നാഭിക്കുത്ത്. അടപതി എന്നാനയിടൻ മുതലിയിടൻ മുക്കൂട്ട് കൊടുവേലി കുറുന്തൊട്ടി നവരക്കിഴിയും.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: FCRA ബിൽ കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടെ, ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. വടക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന്. ഹോർമസ് തുറക്കാൻ വഴിയൊരുങ്ങുന്നു, ചർച്ചാ ഫലം കണ്ടെന്ന് സൂചന. ED ആക്രമിച്ച കേസിൽ CPI നേതാക്കൾക്ക് ജാമ്യം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ED ആക്രമിച്ചെന്ന കേസിൽ CPI നേതാക്കൾക്ക് ജാമ്യം. IP ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം 6 പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ CPM. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ MLA വക്കീൽ നോട്ടീസ് അയച്ച് മുൻ MLA TI മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന TI മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ BJP ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 LDF അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് BJP ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ BJP UDF 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. LDF 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ BJP UDF 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു BJP ഭരണം ലഭിച്ചത്. BJP പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഒളിവിലിരുന്ന് വീണ്ടും ഭീഷണിയുമായി അർജുൻ ആയങ്കി. ഊന്നുകൽ CIയോടാണ് അർജുൻ ആയങ്കിയുടെ ഭീഷണി. ഒളിവിലുള്ള തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷേ പിടിച്ചേ മതിയാകൂ എങ്കിൽ ജാമ്യം എടുത്തിട്ടേ വരൂ എന്നും പറ്റുമെങ്കിൽ പിടിക്കാനും അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും KC വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് KC വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് KC വേണുഗോപാൽ. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മഴക്കെടുതിയിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP നോട്ടീസ് നൽകിയത്. കേന്ദ്ര പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP. മറുപടി പറയാതെ സഭയിൽ സഹകരിക്കില്ല. ബില്ലുകളുടെ ചർച്ചയിലും സമാന നിലപാടായിരിക്കും. വനിതാ സംവരണ ബില്ലിനെ എതിർക്കില്ല. ആഭ്യന്തരമന്ത്രി ഒളിച്ചിരിക്കുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. കേരളത്തിൽ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ സംസ്ഥാനത്താകെ 58 വീടുകൾ പൂർണ്ണമായും തകർന്നു. 687 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യകേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലും അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽ. സംസ്ഥാനത്താകെ 50 വീട് പൂർണ്ണമായും തകർന്നു. 687 വീട് ഭാഗികമായും തകർന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യ ദുരിതം ഒഴിയാതെ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല, അപ്പർ കുട്ടനാട്, തിരുവല്ലകളിലും ഇപ്പോഴും വെള്ളം.

തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബജറ്റ് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. ശബരിമലയിലെ മിൽമ നെയ്ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡംഗം അജികുമാറിനെയും പ്രതി ചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കേസിൽ പ്രതി. ക്രമക്കേട് സംശയിക്കുന്ന ഇടപാടിന് നേതൃത്വം വഹിച്ചത് ഇവരെന്നാണ് വിലയിരുത്തൽ. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും പ്രതികളാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിൽ പത്താം ക്ലാസ്സുകാരി പീഡനത്തിനിരയായെന്ന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിതാവടക്കം ഏഴുപേർ പീഡിപ്പിച്ചെന്നാണ് പരാതി. സ്കൂളിലെ സഹപാഠികളോടാണ് വിദ്യാർത്ഥിനി പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന മലയാളപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരായ മൂന്ന് പ്രതികൾ പിടിയിലായെന്നാണ് വിവരം. പിതാവടക്കം രണ്ട് പ്രതികൾ വിദേശത്താണ് ഉള്ളത്. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. അടുത്ത വാർത്ത 3 മണിക്ക്. Keep listening to Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: FCRA ബിൽ കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. പുനർജിനി കേസ് വി ഡി സതീഷിനെതിരെ ഒരു തെളിവുമില്ലെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. ഹോർമോസ് തുറക്കാൻ വഴിയൊരുങ്ങുന്നു, ചർച്ച ഫലം കണ്ടെന്ന് സൂചന. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം ആറു പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ് സിപിഎം. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം രണ്ട് എൽഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപിക്കും യുഡിഎഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽഡിഎഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിക്കും യുഡിഎഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഭരണം ലഭിച്ചത്. ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഒളിവിലിരുന്ന് വീണ്ടും ഭീഷണിയുമായി അർജുൻ ആയങ്കി. ഊന്നുകൽ സിഐയോടാണ് അർജുൻ ആയങ്കിയുടെ ഭീഷണി. ഒളിവിലുള്ള തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷേ പിടിച്ചേ മതിയാകൂ എങ്കിൽ ജാമ്യം എടുത്തിട്ടേ വരൂ എന്നും പറ്റുമെങ്കിൽ പിടിക്കാനും അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് കെ സി വേണുഗോപാൽ. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മഴക്കെടുതിയിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് നോട്ടീസ് നൽകിയത്. കേന്ദ്ര പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാക്രമക്കേടിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എംപി. മറുപടി പറയാതെ സഭയിൽ സഹകരിക്കില്ല. ബില്ലുകളുടെ ചർച്ചയിലും സമാന നിലപാടായിരിക്കും. വനിതാ സംവരണ ബില്ലിനെ എതിർക്കില്ല. ആഭ്യന്തരമന്ത്രി ഒളിച്ചിരിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്ന് നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. കേരളത്തിൽ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ സംസ്ഥാനത്താകെ 58 വീടുകൾ പൂർണ്ണമായും തകർന്നു. 687 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യകേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലും അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. 500 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25,000 ആളുകളാണ് വീടുകളിലേക്ക് മടങ്ങാനാകാതെ കഴിയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദുരിതാശ്വാസങ്ങളിലായി 20,000 ആളുകൾ വീടുകൾ മടങ്ങാനാകെ കഴിയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു.

0: ഡീൻ കുര്യാക്കോസ് MP, തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡി. ശബരിമലയിലെ മിൽമ നിയക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗം അജികുമാറിനെയും പ്രതി ചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കേസിൽ പ്രതി. ക്രമക്കേട് സംശയിക്കുന്ന ഇടപാടിന് നേതൃത്വം വഹിച്ചത് ഇവരെന്നാണ് വിലയിരുത്തൽ. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും പ്രതികളാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിൽ 10-ാം ക്ലാസ്സുകാരി പീഡനത്തിനിരയായെന്ന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിതാവടക്കം 7 പേർ പീഡിപ്പിച്ചെന്നാണ് പരാതി. സ്കൂളിലെ സഹപാഠികളോടാണ് വിദ്യാർത്ഥിനി പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന മലയാളപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരായ 3 പ്രതികൾ പിടിയിലായെന്നാണ് വിവരം. പിതാവടക്കം 2 പ്രതികൾ വിദേശത്താണ് ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ അനുസരിച്ച് ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെ സഞ്ചരിക്കും. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റ് ചില ഭാഗങ്ങൾ ഒമാന്റെ ജലപാതയിലൂടെയും സഞ്ചരിക്കും. ഇറാനിലെ ലറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലുള്ള താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. യുഎസിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഇറാനെതിരെ യുഎസ് ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളും യുഎസ് സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുഎസ് ഇറാൻ സമാധാന നീക്കങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില $60. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ Dr. E. Vishnuvardhan റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺസൽ ജനറൽ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ബംഗ്ലാദേശ് സർക്കാർ. വാർത്താ സമ്മേളനം തടയാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്യം പരിപാടിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യ അത് തടഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന നിലപാടിലുറച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. അതിനിടെ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും അവാമി ലീഗ് മുൻ MPയുമായ ഷാക്കിബ് അൽ ഹസന്റെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണമുണ്ടായി. കുടുംബ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. Le pol samayam 1 mani kaiyum 10 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 45 degrees സെൽഷ്യസ് ഹ്യൂമിഡിറ്റി 30%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: Mid morning with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Mid-morning with Nitya. Nitya.
11: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
12: Vilayanila Poligiradhe

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
1: For details, call 050-426-0948.

Home 92.2 FM. Home is a feeling. Mid Morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. പുനർജനി കേസ് വി ഡി സതീഷിനെതിരെ ഒരു തെളിവുമില്ലെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം പി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം ആറു പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ സി എം മാറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ സിപിഎം. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 എൽഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപിക്കും യുഡിഎഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽഡിഎഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിക്കും യുഡിഎഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഭരണം ലഭിച്ചത്. ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. ഡി എം കെ മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് കെ സി വേണുഗോപാൽ. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മഴക്കെടുതിയിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ് നോട്ടീസ് നൽകിയത്. കേന്ദ്ര പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. കേരളത്തിൽ മഴക്കെടുതികളിൽ 2 രക്ഷാപ്രവർത്തകരടക്കം ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ സംസ്ഥാനത്താകെ 58 വീടുകൾ പൂർണ്ണമായും തകർന്നു. 687 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് MP. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിൽ 10-ാം ക്ലാസ്സുകാരി പീഡനത്തിനിരയായെന്ന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിതാവടക്കം 7 പേർ പീഡിപ്പിച്ചെന്നാണ് പരാതി. സ്കൂളിലെ സഹപാഠികളോടാണ് വിദ്യാർത്ഥിനി പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന മലയാളപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരായ 3 പ്രതികൾ പിടിയിലായെന്നാണ് വിവരം. പിതാവടക്കം 2 പ്രതികൾ വിദേശത്താണ് ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ അനുസരിച്ച് ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെ സഞ്ചരിക്കും. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ ഓഗസ്റ്റ് 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ജലപാതയിലൂടെ കടന്നുപോകും. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ ഓഗസ്റ്റ് 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി

0: 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 34%.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, കേറി വരൂ എല്ലാവരും. എന്താണ് ആ വന്ന വഴിക്ക് നിൽക്കുന്നത്? ഹലോ, അത് തന്നെ നമ്മുടെ മലയാളി ഡായുടെ സമയമാണ്. അപ്പോൾ സാധാരണ പോലെ ഞാൻ വന്ന് ഹലോ, കേറി വരൂ, സ്വാഗതം, വെൽക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരൂല മലയാളി ഡായിലേക്ക്. എങ്ങനെ വിളിക്കണം? കേറി വാടാ മക്കളെ, കേറി വാ എന്ന് വിളിച്ചാലേ വരുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ.

നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇവിടെ നമുക്ക് ശോകമില്ല, ദുഃഖമില്ല, സങ്കടമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ അങ്ങ് മാറ്റി വയ്ക്കും ഇല്ലേ? ആരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്ന് നമ്മളിങ്ങനെ ഭയങ്കര കൂളായിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് ചെറിയ വിശേഷങ്ങളും വലിയ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും പഴയ വിശേഷങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവും, പെട്ടെന്ന് സമയം പോവും. പിന്നെ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ, ഇന്ന് മുതൽ കുറച്ച് നാളത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടാവും. അതിപ്പോഴെല്ലാം 3 മണിക്കാണ് കേട്ടോ, 3 മണി മുതൽ 4 മണി വരെ നമ്മുടെ ഫൈസൽ റാസി കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും. കുറച്ച് പഴയ പാട്ടുകളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നിങ്ങളോട് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണി മുതലുള്ള സമയത്ത് ഫൈസൽ റാസിയും എൻ്റെ കൂടെ ചേരുന്നതായിരിക്കും. പിന്നെ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ, ആശംസകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, ജന്മദിന ആശംസകളോ അതുപോലെ തന്നെ വിവാഹ വാർഷിക ആശംസകളോ, പിന്നെ അല്ലാതെ ചുമ്മാ ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടോ ഒക്കെ പാട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശംസ പറയാനുണ്ടെങ്കിലോ ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ വേഗം മെസ്സേജൊക്കെ അയക്കുമല്ലോ അല്ലേ? പിന്നെ ഭക്ഷണം കഴിച്ചു എല്ലാവരും, കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം ക്ലാസ്സിലേക്കൊക്കെ കയറാനായിട്ട് കേട്ടോ. വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കേയില്ല. പിന്നെ വിശന്നിരിക്കാൻ ഞാൻ മാത്രമല്ല, ഇനി മുതൽ നിങ്ങളെ മലയാളി ഡായും സമ്മതിക്കില്ല. കാരണം മലയാളി ഡാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരനോവ റെസ്റ്റോറൻ്റാണ്, കരാമ ദുബായ്. ഉച്ചയ്ക്ക് നല്ല 8 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലനായിട്ടുള്ള മീൽസ് കഴിക്കാൻ പറ്റും. നല്ല കേരള മീൽസ്, നല്ല കിടില മീൽസ്, നമ്മളെ സാമ്പാറും അവിയലും ഒക്കെ കൂട്ടിയിട്ടുള്ള 8 ദിർഹംസ് കൊടുത്താൽ മതി, നമുക്ക് നല്ല അടിപൊളി മീൽസ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിനാണ് നിങ്ങൾ അവിടെ ചെല്ലുന്നതെങ്കിൽ കേരനോവ റെസ്റ്റോറൻറ്റിൽ നിന്നും 5 ദിർഹംസിന് നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുഹൃത്തുക്കളൊക്കെ മെസ്സിലൊക്കെ ചേരാറുണ്ട്. കേരനോവ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കായിട്ട് മെസ്സുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരനോവ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് നിയർ പാർക്ക് റെജിസ് ഹോട്ടലിൻ്റെ അടുത്താണ്, കരാമ ദുബായിൽ കേട്ടോ. ഇനി ഞാൻ നമ്പർ പറഞ്ഞു തരണോ? ഞാൻ വിളിച്ചെല്ലാം ഞാൻ പറഞ്ഞെല്ലാം ശരിയല്ലേന്ന് വേണമെങ്കിൽ നിങ്ങൾ അവരോട് വിളിച്ച് ചോദിച്ചോളൂ, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെസ്സിന്റെ കാര്യം അന്വേഷിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. 054 നോട്ട് ചെയ്താ 054 54 100 10 ഇതാണ് കേരനോവ റെസ്റ്റോറൻറ്റിന്റെ വാട്സാപ്പ് നമ്പർ കേട്ടോ. 054 54 100 10. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം, നമ്മുടെ മലയാളി ഡയൽ ഷീബ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, മീൽസിന് 8 ദിർഹംസേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിന് 5 ഉള്ളൂ, മെസ്സൊക്കെ നിങ്ങൾ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ശരിയാണോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടെ ഉച്ചയ്ക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 054 54 100 10 ആണ് വാട്സാപ്പ് നമ്പർ. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ട് കേട്ടിട്ട് വരാം. നിങ്ങൾ മെസ്സേജ് അയക്കണേ നമ്മുടെ ഇവിടുത്തെ വാട്സാപ്പ് നമ്പറിലേക്ക്, നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഖലീഫയിലെ പാട്ടാണ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള സോങ്ങാണത്. അപ്പം നമുക്ക് കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ്കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഒരു പൂച്ച വിളിക്കുന്ന പോലെ ശബ്ദം കിട്ടില്ലേ, അത് നമ്മുടെ ആസിഫ് മ്യാ ഒന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് ലൈവിലേക്ക്. ഞാനെപ്പെട്ട അഭേദം മൈക്ക് ഓപ്പൺ ചെയ്തു കേക്കട്ടെ കേക്കട്ടെ നാട്ടുകാരും കേക്കട്ടെ എന്ന് വിചാരിച്ചു. ആ പോയി കേട്ടോ. പിന്നെ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസിഫിൻ്റെ ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ തരാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് നമ്മുടെ മലയാളി ഡായിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കാം. റോഷ്നി റോഷ്നി, ഹായ് റോഷ്നി, ഗുഡ് ആഫ്റ്റർനൂൺ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അക്ബർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അക്ബറിനൊരു പാട്ട് കേൾക്കണം, തിരക്കഥയിലെ പാലപ്പൂ വിതളിൽ നിന്നുള്ള പാട്ട് കേൾക്കണം, പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം, പക്ഷെ ഇച്ചിരി ഒന്ന് കാത്തിരിക്കണം. പിന്നെ നമ്മുടെ മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് മെഹബൂബ സുഖല്ലേ. പിന്നെ രാജേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, രാജേഷും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, കണ്ടു ഞാൻ മിഴികളിൽ നിന്നുള്ള പാട്ടാണ്. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ജയൻ മോഹനൻ എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഷീബ, പക്ഷെ എൻ്റെ കൊളീഗുണ്ടല്ലോ രജീഷ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, കാരണം ഭയങ്കര ജോലി തിരക്കിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കുട്ടി കേട്ടോ, ആ കുട്ടിയുടെ മുന്നിലിരുന്ന് ഒരു ദയാദാക്ഷിണിയും ഇല്ലാതെ ഈ നിർമ്മൽ ഫുള്ളായിട്ട് ഫുഡ് കഴിച്ചു അല്ലേ. ഒരു ഉരുള വേണമെന്നെങ്കിലും ചോദിച്ചാ എവിടെന്ന്, അങ്ങനെയൊന്നും ചോദിച്ചു കാണൂല, മനുഷ്യത്വം വേണം മനുഷ്യത്വം. പിന്നെ റിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ഷീമ, എൻ്റെ പേര് ഷീമ എന്നാക്കിയത് ആരാണിത്, ടണ്ടടേങ്, പേര് നിയാസാണ്, നിയാസേ പാവല്ലേ, ഞാൻ എൻ്റെ പേര് ഷീമ എന്നാണ് കേട്ടോ, ഏ ഷീമാന്ന്, ആ ഷീമാന്ന് വിളിക്കുന്ന എനിക്ക് വീട്ടിലൊരാളുണ്ട്, എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്, അവളിപ്പോൾ ഡിഗ്രി ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ്, ആ കുട്ടി വീട്ടിൽ പറഞ്ഞു ഞാൻ എനിക്ക് 2.5 വയസ്സ് മുതൽ ഏകദേശം 2.5-3 വയസ്സ് മുതൽ ഇത്രയും കാലം വരെ ഡിഗ്രി വരെ ഒരു ഇതും ഇല്ലാണ്ട് നല്ല പോലെ പഠിച്ചില്ലേ, ഇനി എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു ഓക്കെ ശരി, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി PG ചെയ്താൽ മതി, എന്താണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു, കുറച്ച് ഒന്നും ചെയ്യേണ്ട, വെറുതെ വീട്ടിലിരിക്കണം. അപ്പം ഞാൻ ആ സമയത്താണ് ഞാൻ നാട്ടിൽ പോയത്, അപ്പോൾ എന്നോട് പറയുക ഷീമ ഞാൻ ഷീമേൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഷീമ എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അവളെ ഓർമ്മ വന്നു, പൂജ, പൂജക്കുട്ടി ഇപ്പോൾ വീട്ടിലുണ്ട്, അങ്ങനെ പൂജക്കുട്ടി എന്നെ ഷീമ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ അങ്ങനെ വിളിച്ചതാണ്, ചേച്ചിയുടെ മോൾ അങ്ങനെ വിളിക്കില്ലേ, ആ അതാണ് ശരി നിയാസേ, അത് കൊച്ചു കള്ള ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ അക്ഷയിൻ്റെ കൂടെ ലൈവിൽ പറഞ്ഞു എന്ന് തോന്നുന്നു നിയാസ്, എന്തായാലും സന്തോഷം കേട്ടോ ഷീമ. അനി അല്ല, ഇനി നമുക്കൊരു തമിഴ് പാട്ട് കേൾക്കാം, തമിഴ് പാട്ടിൻ്റെ സമയമാണ് ഇന്ന്. ഞാൻ ഇദയം മുരളി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കാട്ടഴകി എന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഈ കാട്ടഴകി പാട്ടിൻ്റെ ഒരു പല്ലവി കഴിഞ്ഞ് അനുപല്ലവി കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് അത് മൂച്ചു വിടാമെ പാടുന്നുണ്ട്. പണ്ട് നമ്മൾ മൂച്ചു വിടാത്തൊരു പാട്ട് കേട്ടിട്ടുണ്ട്, മണ്ണിൽ ഇന്ത കാതൽ, അന്ത പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഇടയിലും മൂച്ചു വിടാതെ പാടുന്ന ഒരു പരിപാടിയുണ്ട്, ശ്വാസം വിടാതെ ശ്വാസം പിടിച്ച് പാടുന്ന ഒരു പരിപാടിയുണ്ട്. നല്ല ഒരു സിനിമയായിരിക്കും ഇദയം മുരളി എന്ന് പറയുന്നത്. അഥർവയാണ് അതിലെ പ്രധാന കഥാപാത്രം, പിന്നെ കയാദു ഉണ്ട്, പിന്നെ പ്രീറ്റിയുണ്ട്, പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലും ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇദയം മുരളിയിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്, കാട്ടളകി പാട്ട് കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 17B Street ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം മൊബൈല കൊമേഴ്ഷ്യൽ ടു ഷാജ ഓൺ S112 മലീഹ റോഡ് ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓൺ ഫെസ്റ്റിവൽ സിറ്റി എറൌണ്ട് D83 അൽ റിബാദ് സ്ട്രീറ്റ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് ആ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Malayalida with Sheba.
4: You're listening to Home 92.2 FM. Home is a feeling.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അക്ബറേ അക്ബറിനെ അക്ബറേ അക്ബറിന് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അക്ബറാണ് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. ഞാൻ പ്ലേ ചെയ്തു, കേട്ടോ എന്തോ. ഞാനിവിടെ നിന്ന് മൂന്ന് വിളിയും വിളിച്ചിട്ടുണ്ട് അക്ബറേ അക്ബറേ അക്ബറേ എന്ന്. എന്തായാലും അക്ബർ ഈ പാട്ട് കേട്ട് കാണും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ ഈ പാട്ട് നമ്മുടെ ഷാഹുലിനും അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അതായത് ഷാഹുൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഷാഹുൽ, ഇന്നെൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു പാട്ട് അവൾക്ക് വേണ്ടി പ്ലേ ചെയ്യണം, ഫിദ എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷാഹുൽ, ഫിദയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ടും പിന്നെ ഇനി വരുന്ന എല്ലാ പാട്ടുകളും, ഇന്നത്തെ നമ്മുടെ മലയാളി ഡയലിലെ എല്ലാ പാട്ടുകളും ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ ഫിദയ്ക്ക് ബർത്ത്ഡേ വിഷസും നൽകുകയാണ് കേട്ടോ, ജന്മദിന ആശംസകളും അറിയിക്കുന്നു. പിന്നെ അക്ബർ കേട്ടു കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാജഹാൻ ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ ഹോം എഫ് എം, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ വൈഫ് പൊന്നൂസിനും മക്കൾ ഫയസ് ഫന ഇവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ഷാജഹാൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചോദ്യമാണ് ഷാജഹാനെ? ഈ ഇനി ഉള്ള പാട്ടുകളെല്ലാം തന്നെ ഏത് പാട്ടാണെന്നൊന്നും ഷാജഹാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാജഹാനും കൂടെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അടുത്ത് നമ്മൾ കേൾക്കുന്നത് എവർ ഗ്രീൻ സോങ് ആണ്. ഇന്നത്തെ എവർ ഗ്രീൻ സോങ് കണ്ടു ഞാൻ മിഴികളിൽ നിന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. അത് നമ്മുടെ രാജേഷ് നേരത്തെ തന്നെ ചോദിച്ച പാട്ടാണ്, ഇന്ന് തുടക്കത്തിലേ ചോദിച്ചിരുന്ന പാട്ടാണ്. അപ്പോൾ രാജേഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് റാഫിയുടെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. ഹായ് മുഹമ്മദ് റാഫി, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് മുഹമ്മദ് റാഫി, എല്ലാവരും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിസ്മയ മോഹൻലാലിൻ്റെ പറഞ്ഞോ അതന്നെ തുടക്കം എന്നുള്ള സിനിമയാണ്. അപ്പോൾ തുടക്ക മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം തുടക്കം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പം നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട്
1: വരാം. ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

കേൾക്കണമെന്ന് പറഞ്ഞത് ജയൻ മോഹൻ ഏട്ടനാണ്. ജയൻ മോഹൻ പെട്ടെന്ന് ഞെട്ടി തിരിച്ചു പോയി. ആരാണ് ജയൻ? താങ്കളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനത് സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. ടണ്ടടേ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ മെസ്സേജ് വിശദമായി പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത് പ്ലേ ചെയ്യണ പാട്ട് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത മണിക്കൂറിൽ ബാക്കി എല്ലാവരുടെയും മെസ്സേജ് വായിക്കാം. എന്തായാലും ഒരാൾ ഒരു അത്യാവശ്യമായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഒന്ന് വായിച്ചിട്ട് പോട്ടെ. അതായത് എൻ്റെ കൂട്ടുകാരൻ തൗഫീഖിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുനവീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുനവീർ, അടുത്ത മണിക്കൂറിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് അജിത്തിൻ്റെ പാട്ടാണ്, തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ട്. അജിത്തേ, നമുക്ക് തൂക്കാം എന്തായാലും ആ പാട്ട്. കേട്ടിട്ട് വരാം, കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: FCR ബിൽ കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ. പുനർജനി കേസ് വി ഡി സതീഷിനെതിരെ ഒരു തെളിവുമില്ലെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ് സിപിഎം. തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം 6 പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 LDF അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപിക്കും യു ഡി എഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. LDFന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിക്കും യു ഡി എഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഭരണം ലഭിച്ചത്. ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വെക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. ഡി എം കെ മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് കെ സി വേണുഗോപാൽ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് MP. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ അനുസരിച്ച് ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെ സഞ്ചരിക്കും. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റു ചില ഭാഗങ്ങൾ ഒമാന്റെ ജലപാതയിലൂടെയും സഞ്ചരിക്കും. ഇറാനിലെ ലറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലുള്ള താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്കുമൂല്യത്തിന്റെ 5-7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. യുഎസിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഇറാനെതിരെ യുഎസ് ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളും യുഎസ് സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുഎസ് ഇറാൻ സമാധാന നീക്കങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില $60. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺസൽ ജനറൽ.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. Lepol Samayam.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.

0: കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അപ്ന ഫ്രൈഡേ ആയക, നമ്മുടെ മുല്ലയും പൂക്കും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എനിക്ക് നല്ല സമയം വരുവടാ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കൂടാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരുപാട് കാലം ഒരു ഒത്തിരി ആഗ്രഹിച്ചു ഒരു സുഹൃത്ത് ഒരു ആർ ജെ ആവണമെന്ന്.

0: ആണോ എന്നാണോ? എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു. ഞാൻ പക്ഷെ വളരെ ചെറുതിൽ മുതൽ തന്നെ എനിക്ക് റേഡിയോയിൽ വന്ന ഓരോരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് നാട്ടിൽ നിന്നേ തന്നെ ഒരു 10 വയസ്സ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ആകാശവാണി റേഡിയോയിലൊക്കെ എന്നെ എൻ്റെ അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രായം മുതലേ ഞാനിങ്ങനെ റേഡിയോയിലൊക്കെ പ്രോഗ്രാം ചെയ്ത് വന്നതാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ചേരുന്നുണ്ട്. നമ്മുടെ ഹോപ്പ് FM ഒരു അതിഥിയായിട്ട് വന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു കുടുംബാംഗം ആവാൻ പോവുകയാണ്. കാരണം ഇനി കുറച്ച് നാൾ നമ്മുടെ മലയാളി ഡയൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഇദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ടാവും. ആരാണ് അതെന്നല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള, ഒരുപാട് ആൽബം സോങ്ങിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തി UAE തന്നെ ജനിച്ചു വളർന്ന വ്യക്തിത്വമാണ് ഫൈസൽ റാസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫൈസലിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മലയാളി ഡായിലേക്ക്. ഹലോ, നമസ്കാരം, വെൽക്കം ഫൈസൽ.
1: നമസ്കാരം, വളരെ സന്തോഷം.
0: സുഖമല്ലേ ഫൈസലേ?
1: സുഖം.
0: ഫൈസൽ റാസി, ഫൈസൽ റാസി ഞങ്ങൾക്ക് അറിയുന്നത് ഒരു സിനിമാ താരം, അതുപോലെ തന്നെ ഒരുപാട് ആൽബം സോങ്ങിലൊക്കെ അഭിനയിച്ച ഒരാൾ, ഒത്തിരി സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഒരാൾ അല്ലേ? ഒരുപാട് മൂവീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അതുപോലെ തന്നെ സ്വന്തമായിട്ടും ഒക്കെ സംവിധാനം ചെയ്ത വ്യക്തി. ഇതിൽ കൂടുതൽ ഞങ്ങൾ അറിയാത്ത ഫൈസൽ റാസി?
1: ഇതിൽ കൂടുതൽ അറിയാത്തത്, ഞാൻ പഴയ കാലം മുതലേ ഈ സിനിമയിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയായിരുന്നു ഇതുപോലെ നിങ്ങൾ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ 90 കാലഘട്ടങ്ങളിൽ കേട്ടിരുന്ന ആ പഴയ ആൽബം സോങ്സ്. ആ ആൽബം സോങ്സിൽ 10-40 ആൽബം സോങ്സിൽ ഒരുപാട് നല്ല ആൽബം പാട്ടുകളിലെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ.
1: തീർച്ചയായിട്ടും ആ സമയങ്ങളിലെ ആ കാലഘട്ടം, ആ പ്രണയം, അല്ലെങ്കിൽ നമ്മൾ പ്രണയം മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ഫ്രണ്ട്സ്, നമ്മൾ പോയ വഴികൾ, നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ, അതൊക്കെ പ്രേക്ഷകരുമായി പങ്കുവച്ച് അവരുടെയും എല്ലാം
0: സ്നേഹം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം,
1: മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ആ കാലഘട്ടത്തെ ഓർമ്മകളൊക്കെ നമ്മളുമായി പങ്കുവെക്കണം.
0: ഓക്കെ. നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ചേരാനുള്ള, അവരോട് സംസാരിക്കാനുള്ള ഒരു ഒരു സന്തോഷം, ഒരു ആഗ്രഹം അല്ലേ? എപ്പോ മുതലാണ് ഒരു RJ ആവണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്?
1: ഞാൻ ഈ സ്ക്രിപ്റ്റ്, ഒരുപാട് സിനിമകളെ അസിസ്റ്റ് ചെയ്യുമ്പോഴും ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും, ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിരുന്നു, അപ്പൊ ആ സമയത്തൊക്കെ.
0: ഏത് സിനിമയാണ്?
1: ഇന്ദുലേഖ. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ഉള്ള ഒരു പണിയാണ്.
0: ഓക്കെ.
1: അതിനകത്ത് നമുക്ക് നമ്മളൊരു ബാക്കപ്പ് എന്ന് പറയുന്നത്, ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അത് പബ്ലിഷ് ചെയ്തിരുന്നു.
0: ഓക്കെ.
1: ഒന്ന് ലിബി പബ്ലിക്കേഷൻസും ഒന്ന് മാതൃഭൂമിയും. അപ്പം ആ 2 പുസ്തകങ്ങളും എഴുതിയത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അതിൽ വരുന്ന ഒരു അനുഭവ കഥകളും നമ്മുടെ വീക്ഷണങ്ങളും ഒക്കെയാണ്.
0: ഓക്കെ. അപ്പൊ അതിൽ നിന്നും, എഴുത്തിൽ നിന്നും ഒക്കെ, എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്തും ഒക്കെ പുറത്തുനിന്ന് റേഡിയോ കേൾക്കുമ്പോഴെല്ലാം ഒരു RJ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നു.
1: നമ്മൾ എഴുതുന്നതൊക്കെ നമ്മളെ മനസ്സിലല്ലാതെ മറ്റുള്ളവരുമായി പങ്കുവെക്കണം, അവരുമായി അത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അതിലുണ്ട്.
0: ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും പുസ്തകങ്ങൾ മുഴുവനായിട്ട് വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല, പക്ഷെ റേഡിയോയിലൂടെ ആവുമ്പോൾ കൊച്ചു കൊച്ചു കഥകളും അല്ലേ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു തോട്ട്സും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് റേഡിയോ. അങ്ങനെ മനസ്സിൽ കയറി കൂടിയതാണ് RJ ആവണം എന്നുള്ള ഒരു ആഗ്രഹം.
1: അത് മാത്രല്ല, നമ്മളിൽ പലരും, ഇവിടെ ജോലി ചെയ്യുന്ന പലരും, എല്ലാവരും ഒരുപാട് ടാലൻസ് ഉള്ള ഒരുപാട് പേര് മറ്റുള്ള കുടുംബ പ്രാരാബ്ദങ്ങളും മറ്റുമായി അവരുടെ കല, നൃത്തം, അല്ലെങ്കിൽ ഇതുപോലെ പാട്ട് പാടുന്നത്, എഴുത്ത് എല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇവിടെ അവരുടെ യാത്രകളിലൊക്കെ ഈ റേഡിയോ എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു. അപ്പൊ അവരുടെ ഒരു സന്തത സഹചാര്യം ആണ് റേഡിയോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം.
0: ഓക്കെ. ഫൈസൽ വളരെ കാലമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്?
1: ഞാൻ വളരെ കാലമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്.
0: ഓക്കെ. അപ്പോഴൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട്?
1: തോന്നിയിട്ടുണ്ട്, എനിക്കിതുപോലെ ജനങ്ങളോട് അല്ലെങ്കിൽ ഓഡിയൻസിനോട് ഇതുപോലെ ഇന്ററാക്ട് ചെയ്യണം തോന്നിയിട്ടുണ്ട്.
0: ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ അതിലൂടെ നടക്കുന്നത്. എന്തായാലും എല്ലാ വ്യാഴാഴ്ചകളിലും കുറച്ച് സമയം നമ്മുടെ കൂടെ ഫൈസൽ റാസി ഉണ്ടാവും. ഒത്തിരി കഥകളാണ് അദ്ദേഹത്തിന് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നമുക്കും ആ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ചോദിച്ചു പോവാന്ന് പറയുന്നത് അല്ലേ, പറഞ്ഞുറിഞ്ഞു പോവാം അല്ലേ ഫൈസലെ.
1: ഓക്കെ,
0: അപ്പം എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് നമ്മളിനി പ്ലേ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന സിനിമ വിസ്മയയുടെ തുടക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു പാട്ട് ഫൈസൽ റാസിയുടെ തുടക്കം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എല്ലാം കൂടെ കൊണ്ട് അടുത്ത് തുടക്കത്തിലെ പാട്ട് തന്നെ പ്ലേ ചെയ്യാമെന്ന്. പ്ലേ ചെയ്യട്ടെ, പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ് CPM. നേതൃത്വത്തെ അണികൾ തിരുത്തണം, പുസ്തകം പിൻവലിക്കണമെന്ന മുൻ MLA. പ്രകോപന പ്രസംഗവുമായി പാർട്ടി സെക്രട്ടറി KK രാഗേഷ്. ആര് തിരുത്തും?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: You are listening to Malayalita with Sheba.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling. മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇന്ന് ഡെലലു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച നമ്മുടെ വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോം എടാ നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഫൈസിൽ റാസിയുണ്ട്, ഒപ്പം ഷീവയും ഉണ്ട്. ഫൈസിൽ റാസി ഇന്ന് മുതൽ നമ്മുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് കഥകൾ ഫൈസലിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒത്തിരി സിനിമകളിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് എന്ന്. ഫൈസൽ മമ്മൂക്കയുടെ കൂടെയും ഒരു സിനിമയിൽ, ഒരു സിനിമയാണോ മമ്മൂക്കയുടെ കൂടെ?
1: മൂന്ന്
0: സിനിമകളിൽ അഭിനയിച്ചു. അപ്പൊ ഏതൊക്കെയാണ് സിനിമ, ഏതൊക്കെയാണ് ഒരു ക്യാരക്ടർ? കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഓ ഇത് അദ്ദേഹമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇതൊന്ന് പറയൂ.
1: ഞാൻ ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്തത് ഭാസ്കർ ദ റാസ്കലിലെ നയൻതാരയുടെ ബ്രദർ ആയിട്ടുള്ള ക്ലൈമാക്സിലുള്ള സീനാണ്.
0: നയൻതാരയുടെ ബ്രദർ ആയിട്ട് അല്ലെ? ഓക്കെ.
1: പിന്നെ തോപ്പിൽ ജോപ്പൻ,
0: തോപ്പിൽ ജോപ്പൻ
1: അതിലെ മമ്മൂട്ടിയുടെ കൂടെ തന്നെ അതിലൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്.
0: ആ ഒരു പാട്ടൊക്കെ ഉള്ള
1: പാട്ട്. പിന്നെ ചെയ്തത് മാമാങ്കം, മൂന്ന് സിനിമയാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ ഓക്കെ. പിന്നെ വളരെ ചെറിയ പ്രായത്തിലെ ഫൈസൽ റാസി അഭിനയിക്കാൻ തുടങ്ങി. സിനിമകളിലേക്ക് വരുന്നതിന് മുമ്പേ ആൽബം സോങ്ങുകളോട് വലിയ ഇഷ്ടമായിരുന്നു അല്ലേ?
1: ആ
0: എങ്ങനെയാണ് ആൽബം സോങ്ങുകളിൽ എത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പാട്ടുകൾ എഴുതാനുണ്ടായ കാരണം, എങ്ങനെയാണ് അവർ അഭിനയ ലോകത്തേക്ക് എത്തിയത്?
1: ഞാൻ ചെറുപ്പത്തിൽ ആരായി തീരണം എന്നുള്ള ഒരു ചോദ്യം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ എല്ലാവരോടും ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് റോൾ നമ്പറും പേരും എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി, എല്ലാവരും എഴുതി, പൈലറ്റ് എഞ്ചിനീയർ എന്നൊക്കെ എഴുതി. ഞാൻ മാത്രം ഇന്ന് എഴുതിയിരുന്ന ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയിരുന്നത് എനിക്കൊരു ആക്ടർ ആവണം എന്നുള്ളത്.
0: ഓക്കെ ഓക്കെ.
1: അപ്പം അങ്ങനെ ആ ഒരു ചെറുപ്പം മുതൽ ആക്ടർ ആവണം എന്നുള്ളത് ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ആ പാഷൻ അത് അതിനുവേണ്ടി പ്രവർത്തിച്ചു, അതിന് ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഈ ആൽബം സോങ്സിലൊക്കെ ചെയ്തതിനു ശേഷമാണ് യക്ഷി എന്നുള്ള സിനിമയിൽ ഹീറോ ക്യാരക്ടർ ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ. യക്ഷി സിനിമ റിലീസ് ചെയ്തോ?
1: ആ യക്ഷി, യക്ഷി
0: ഏത് വർഷത്തിലാണ്?
1: 2012.
0: ഓക്കെ ഓക്കെ.
1: സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത അപ്പടം.
0: ഓ അത് ശരി, അത് ശരി. ഓക്കെ, കേട്ടിട്ടുണ്ട് ഞാൻ ആ സിനിമ, കണ്ടിട്ടില്ല.
1: ആ സിനിമ പറഞ്ഞാല് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു സുരേഷ് ഉണ്ണിത്താൻ. ആ സിനിമ തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ട് ഇതുപോലെ ഒരു പാരനോമിയൽ, ഒരു മനുഷ്യ ജന്മത്തെ പ്രണയിക്കുന്ന ഒരു സിനിമ. ഞാൻ ഗന്ധർവനിലും അതുപോലെ തന്നെ ആയിരുന്നു.
0: അതെ അതെ അതെ.
1: ഇതിനകത്ത് ഒരു പുരുഷനെ ഒരു യക്ഷി
0: പ്രണയിക്കുന്നതായിട്ട്,
1: ആ സിനിമ ഒരു പ്രണയമാണ് പറയുന്നത്.
0: അതിന്റെ സ്ക്രിപ്റ്റ് ആരാ ചെയ്തത്?
1: കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ അവരെ
0: കഥയെ ബേസ് ചെയ്തിട്ട് സുരേഷ് തിരക്കഥ ചെയ്തതാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഫൈസൽ റാസിയുടെ പുതിയ സിനിമ ഇന്ദുലേഖ എന്ന് പറയുന്ന സിനിമ, താങ്കൾ സംവിധാനം ചെയ്യുന്ന സിനിമ, താങ്കൾ തന്നെയാണ് അത് എഴുതിയതും?
1: ഓക്കെ.
0: ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന, നമ്മൾ പണ്ട് ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ, അതുമായി
1: അതും ഇതിലെ ഒരു കഥാപാത്രമാണ്. ചന്തുമേനോന്റെ ഇന്ദുലേഖ ഈ സിനിമക്കകത്ത് ആ ചെറുപ്പകാലത്തിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ആ കുട്ടികൾ വലുതായിട്ടാണ് ആ സിനിമയുടെ കഥയിലൂടെ പോകുന്നത്. അതില് പ്രണയമുണ്ട്, അതില് കുടുംബമുണ്ട്, ഒരു ഫാമിലി ത്രില്ലറാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ആ സിനിമ റിലീസ് ആവാനായോ?
1: ആ സിനിമ പൂർത്തിയായിട്ട് ഇരിക്കുകയാണ്.
0: ഓക്കെ.
1: അപ്പൊ അതിന് റിലീസ് ഡേറ്റ് നമുക്ക് ഇവിടുത്തെ എക്സിബിറ്റേഴ്സ് അസോസിയേഷനാണ് തരേണ്ടത്.
0: ശരി, അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഉടനെ തന്നെ നമുക്ക് ആ ഒരു മൂവിയും കൂടെ ഫൈസൽ റാസി സംവിധാനം ചെയ്ത, പൂർണ്ണമായും കഥാതിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആ ഒരു സിനിമയും കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഫൈസൽ പാടുമോ?
1: ആ പാടും, എന്നാലും ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ പാടാറുണ്ട്.
0: ഞാനിവിടെ ഭയങ്കര പാട്ടാണ്. ഞാനും നമ്മുടെ നിത്യയും മിനി പത്മയും എല്ലാവരും കൂടെ വന്നിന്ന് ഇടയ്ക്കിടയ്ക്ക്, കാരണം ജനങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോൾ അവർക്ക് ഒരു ബോറടിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് പാടിക്കൊടുക്കും.
1: പിന്നെ ഞാനും കൂടി പാടണം,
0: കുഴപ്പമില്ല. ആഹാം, നമ്മൾ തമാശ പറയുന്നതാണ് കേട്ടോ, ആഹാം എന്നൊക്കെ പറഞ്ഞിട്ട് ആവാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ ഇച്ചിരി ബോറടിപ്പിക്കാം പാട്ടൊക്കെ പാടിയിട്ട്. ഫൈസൽ പാടാൻ ആഗ്രഹമുണ്ടോ?
1: ഇപ്പൊ പാടുന്നില്ല,
0: അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പൊ ഇന്ന് തന്നെ നമ്മള് ഫൈസൽ റാസി കൊണ്ട് നമ്മള് പാട്ടൊന്നും പാടി നിങ്ങൾ ആരും വെറുപ്പിക്കുന്നില്ല, നിങ്ങൾ ആരും ഓടിപ്പോവരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക മലയാളിയുടെ. ഇനി നമുക്കൊരു തമിഴ് സോങ്ങിന്റെ സമയമാണ് ഫൈസലെ. നമുക്ക് സായിയുടെ, സായ് അഭയങ്കാറിന്റെ പവിഴമല്ലി കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, ഡാൻസ് കളിക്കുമോ? ഡാൻസും ഉണ്ട്. ശരിക്കും എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടു, റേഡിയോ ആയതുകൊണ്ട് നമുക്ക് ഡാൻസ് കാണണ്ടല്ലോ എന്ന്. അപ്പൊ നമുക്ക് ഇതെല്ലാം പാട്ടും ഡാൻസും.
1: തമിഴില് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? തമിഴ് സോങ് അല്ലേ പ്ലേ ചെയ്യുന്നത്?
0: എനിക്ക്
1: തമിഴില്, അതെ, നമുക്ക് തമിഴിലെ സംഗീതം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, തമിഴിലെ പ്രകൃതി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. തമിഴിലെ എന്റെ ഓർമ്മകളിൽ വരുന്നത് മഞ്ഞ സഞ്ചിയും കോവിലും ഇങ്ങനെ ചുവപ്പും വെള്ളമൊക്കെ പെയിന്റ് അടിച്ച കോവിലിങ്ങൾ
0: അമ്പലം,
1: അവിടെ അതൊക്കെയാണ് എന്റെ മനസ്സില് ആ ഗ്രാമങങ്ങളും.
0: തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ?
1: എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്.
0: എവിടെയൊക്കെ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ?
1: ഞാൻ കോയമ്പത്തൂര്, അതുപോലെ പുളിയമ്പട്ടി, പിന്നെ ഉൾസൈഡില് നമ്മള് സാധാരണ ഗ്രാമാന്തരീക്ഷങ്ങളിൽ പോണം. നമ്മള് പട്ടണങ്ങളിലാണ് സാധാരണ നമ്മളൊക്കെ പഠിക്കാൻ പോകുന്നത്. പട്ടണങ്ങളിൽ അല്ലാതെ നമ്മള് ഈ ഗ്രാമങ്ങളിലേക്ക് പോകണം. അവിടെ പ്രകൃതിയും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കൊടൈക്കനാൽ.
0: ഓ, അത് ശരി.
1: അതും തമിഴ്നാട്ടിലാണ്.
0: പോയിട്ടുണ്ട് കൊറേ പ്രാവശ്യം.
1: കൊറേ, ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ?
1: ഇല്ല, എഴുതിയിട്ടില്ല.
0: ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഹായ് എഴുതാം എന്നൊരു മൂഡിലേക്ക് വരികയാണ് അല്ലേ. ശരി ശരി. തമിഴ് ഭാഷ ഇഷ്ടമാണ്?
1: ഭാഷ ഇഷ്ടമാണ്, ഞാൻ തമിഴ് എഴുതും.
0: ഓ, അത് ശരി. എപ്പടി തമിഴ് തെരിയും ഉങ്ങൾക്ക്?
1: അത് അങ്ങേ കൊടമ്പാക്കം അങ്ങേയെല്ലാം ചുറ്റി ചുറ്റി നടന്നത് അപ്പുറം ചാൻസ് കേട്ട് അതുമാതിരി കൊഞ്ച നാള് അങ്ങേ പഴകിയിരുന്നേ.
0: ഓ, അടേങ്കപ്പ, റൊമ്പ നല്ല തമിഴ് പേസുറാള്. ശരി, അപ്പൊ ഇനി നിങ്ങൾക്ക് തമിഴിൽ മലയാളത്തിലൊക്കെ സംസാരിച്ച് ഞങ്ങള് റെഡിയാക്കി തരാം എല്ലാം അല്ലേ. അപ്പൊ പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്. അടുത്ത തമിഴ് പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിട.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഫ്രം ഷാജ ഇൻഡസ്ട്രിയൽ ഏരിയ 17 ടു മുവൈല കൊമേഴ്ഷ്യൽ ഓൺ S112 മലീഹ റോഡ് ഹെവി ട്രാഫിക്കാണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 28 സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. പിന്നെ ഓൺ 19 സ്ട്രീറ്റ് ഇൻ മുഹൈസിന സെക്കൻഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: For details, call 050-426-0948.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഹോം 92.2 FM ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയുടെ ഇന്ന് ഈ മണിക്കൂറിൽ മലയാളിയുടെ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഫൈസൽ, റാസയും ഷീബയുമാണുള്ളത്. ഫൈസലിന് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറച്ച് ശ്രോതാക്കൾ ഫൈസലിന് ആശംസയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഫൈസലിന്റെ ഭയങ്കര സുന്ദരനായിട്ടുള്ള പടമൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു. റഹിമീസ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. റഹിമീസ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ വേൾഡ് മലയാളി ഡായുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബാസിഡറാണ്. എല്ലാ സുഹൃത്തു എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഉടനെ തന്നെ സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്ന് ഫൈസൽ റാസിയുടെ മനോഹരമായ ചിത്രമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. മലയാളിയുടെ പ്രോഗ്രാമിലേക്ക് എത്തിയ പ്രിയപ്പെട്ട ഫൈസൽ റാസി,
1: ഒരുപാട് ഇഷ്ടപ്പെട്ട മെസ്സേജസ് വരുന്നുണ്ട്. എന്തായാലും എല്ലാവരോടും ഈ കൊച്ചു ബേബിയെ സ്വീകരിച്ച ഞാൻ തുടക്കല്ലേ.
0: ഓ ഫൈസൽ റാസി, ഞാൻ വിചാരിക്കും ഇവിടെ കുഞ്ഞൊന്നും ഇല്ലല്ലേ. അതായത് ആർ ജെ രംഗത്ത് ഒരു ബേബിയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സ്വാഗതം.
1: എന്നെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി.
0: സ്വീകരിക്കണമെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ വിചാരിച്ചു അടുത്ത് ഫൈസൽ ഇങ്ങനെ പഴയ ആൽബം സോങ്ങുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഫൈസലിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം തരാന്ന്.
1: പഴയ ആൽബം സോങ്സില് എനിക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്. നമ്മൾ ഈ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല, റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല ഈ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്.
0: ഓക്കെ,
1: റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടിയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ജോണി സാഗരിക, മില്ലേനിയം ഓഡിയോസ്, അങ്ങനെ ഒരുപാട് ഒത്തിരി കാസറ്റ് ഓഡിയോ കമ്പനികളുണ്ട്. അവരാദ്യം ഈ സോങ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു അതിൻ്റെ വീഡിയോ എടുത്തു വെക്കും, ആ വീഡിയോ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൽബങ്ങൾ അന്ന് ഷൂട്ട് ചെയ്ത്, പിന്നെ ഈ ഹിറ്റ് ഓൺ റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ലോക്കൽ ചാനലുകളിലും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഏഷ്യാനെറ്റിൽ മിസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആൽബം സോങ്സിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൈരളിവീല് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഡെഡിക്കേറ്റഡ് ടു ആൽബം സോങ്സ് ആയിരുന്നു അതൊക്കെ. അപ്പം അന്ന് ആ കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ആ കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ ഈ പാട്ടുകളിലൂടെ ഉള്ളവരായിരിക്കും. അപ്പം അന്ന് എനിക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഞാനും അവനും കൂടി ഇതുപോലെ ഈ ആൽബം സോങ് ഇറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറയും എൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ലിറിക്സ് ഉണ്ട്.
0: ഓക്കെ,
1: അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ ഒന്ന് പറഞ്ഞു. അപ്പം അവന് എന്നോട് ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ ലിറിക്സ്
0: പറഞ്ഞുകൊണ്ടിരിക്കും.
1: അപ്പം അവൻ പറഞ്ഞു ഇഷ്ടം, എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം, ആരോടും പറയാത്തൊരിഷ്ടം, ആരാരും അറിയാത്തൊരിഷ്ടം. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സംസാരിക്കുന്നതല്ലേ, നീ ഒരു പാട്ട് എഴുത്, ഒരു കവിത പോലെ എഴുതെന്ന് പറഞ്ഞു. അത് പിന്നീട് ഒരു പാട്ടായി,
0: ശങ്കർ മഹാദേവൻ പാടി.
1: അതെ അതെ അതെ. അതേപോലെ തന്നെ പുള്ളിയുടെ പേര് മൻസൂർ അഹമ്മദ് എന്നാണ്
0: ഇതിന്റെ ലിറിസിസ്റ്റ്.
1: അപ്പൊ തേജ് ആണ് അത് ഡയറക്റ്റ് ചെയ്തത്,
0: തേജ് മർവിൻ.
1: ശങ്കർ മഹാദേവനാണ് ആ സോങ് പാടിയിട്ടുള്ളത്.
0: അപ്പോൾ ആ പാട്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ആ പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യണം.
1: പ്ലേ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ലിറിക്സ് വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ പ്ലേ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഓർമ്മകൾ അവരെ മനസ്സിലൂടെ കടന്നു പോകും.
0: പക്ഷെ ഈ പാട്ട് എല്ലാവർക്കും അറിയാം. ഇഷ്ടം, എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരു ഇഷ്ടം.
1: പുള്ളിയുടെ വരികളൊക്കെ അങ്ങനെയാണ്. മഴക്കാലമല്ലേ, മഴയല്ലേ, മഞ്ഞുകാലമല്ലേ,
0: പൂക്കാലമല്ലേ,
1: മഞ്ഞല്ലേ,
0: പൂക്കലല്ലേ, മഞ്ഞുകാലമല്ലേ, മഞ്ഞല്ലേ. ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്കിപ്പോ മൻസൂർ അല്ലേ,
1: മൻസൂർ
0: എവിടെയാ ഇപ്പൊ നാട്ടിലാണ്?
1: മൻസൂർ അഹമ്മദ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് താങ്കളുടെ സുഹൃത്ത് മൻസൂറിനെയും ഓർമ്മിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിലേക്കും ആ കാലവും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രണയകാലം, അത് ഏത് വർഷമാണോ,
1: എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആൽബം ആയിരുന്നു പ്രണയം. പ്രണയത്തിന് ശേഷം പിന്നെ പ്രണയത്തിന്റെ ഓർമ്മക്കായി വന്നു, അതിലാണ് മഴക്കാലമല്ലേ.
0: കേൾക്കാം നമുക്ക് പാട്ട്?
1: തീർച്ചയായിട്ടും.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: FCRA ബിൽ കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ. പുനർജനി കേസ് വി ഡി സതീഷിനെതിരെ ഒരു തെളിവുമില്ലെന്ന് ആവർത്തിച്ച ചെന്നിത്തല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ സിപിഎം. തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം ആറു പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമായി. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 എൽ ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബി ജെ പിക്കും യു ഡി എഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽ ഡി എഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബി ജെ പിക്കും യു ഡി എഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബി ജെ പിക്ക് ഭരണം ലഭിച്ചത്. ബി ജെ പിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. ഡി എം കെ മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് കെ സി വേണുഗോപാൽ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് എംപി. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ അനുസരിച്ച് ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെ സഞ്ചരിക്കും. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റ് ചില ഭാഗങ്ങൾ ഒമാന്റെ ജലപാതയിലൂടെയും സഞ്ചരിക്കും. ഇറാനിലെ ലറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലുള്ള താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. യുഎസിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഇറാനെതിരെ യുഎസ് ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളും യുഎസ് സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുഎസ് ഇറാൻ സമാധാന നീക്കങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില $60. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ ഓഗസ്റ്റ് 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺസൽ ജനറൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നയൻതാരയും ഉദയനിധി സ്റ്റാലിനും അഭിനയിച്ച സിനിമയിലെ മനോഹരമായിട്ടുള്ള ഗാനം, തമിഴ് പാട്ടുകൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയ പോലെ നമ്മുടെ പ്രിയപ്പെട്ട നയൻതാര, അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ട് വാർത്തകളിൽ കഴിഞ്ഞ ദിവസമൊക്കെ നിറഞ്ഞു നിന്ന ഉദയനിധി സ്റ്റാലിനൊക്കെ അഭിനയിക്കുന്ന സിനിമയും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഈവനിങ്ങിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേരുടെ മുഖത്ത് അല്ലെങ്കിൽ കണ്ണുകളിലൊക്കെ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. രാഷ്ട്രീയ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ സദ്യ കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഡെസേർട്ട് വിളമ്പാറ്. ഇന്ന് ആദ്യം ഡെസേർട്ട് വിളമ്പിട്ട് സദ്യയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നും ചൂടേറിയ ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ വിഷയം ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്സ് ആണ്. രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറയുകയാണ് CPM. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പിൻവലിക്കണം, കള്ളക്കണക്കുകളോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ എന്ത് അട്ടിമറി അല്ലെങ്കിൽ തിരിമറി നടത്തിയെന്നാണ് പറയുന്നത് എന്നതടക്കം അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ പുതിയ സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ വിഷയം. പ്രകോപന പ്രസംഗവുമായിട്ട് അതേസമയം KK രാഗേഷ്, അദ്ദേഹം CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പി കുഞ്ഞികൃഷ്ണനുമായിട്ട് അനുഭവമുള്ളവരുടെ വീടുകളും കടകളും അങ്ങനെ ചില സ്ഥലങ്ങളിൽ തീയിടുന്നതും കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ആരാരെ തിരുത്തും? നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നൊരു പുസ്തകം വന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായിട്ട് പോലും പിന്നെയും എന്താണ് ഈ കണ്ണൂർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ കണ്ണൂരിലെ പയ്യന്നൂരിലെ തലശ്ശേരിയിലെ അല്ലെങ്കിൽ തളിപ്പറമ്പിലെ രാഷ്ട്രീയം എങ്ങനെയാണ് ഇങ്ങനെ ചൂടുപിടിച്ച് വരുന്നത്? CPMനത് ഏത് രീതിയിലായിരിക്കും എതിരായിട്ട് മാറുക എന്നതടക്കമുള്ള വിഷയങ്ങൾ സംസാരിച്ചു. ഹലോ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായില്ലേ നമ്മൾ കോൺഗ്രസ് UDF രാഷ്ട്രീയം സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഴക്കെടുതികളും വലിയ വാർത്തകളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോകാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങളെ UDFുകാർ മാത്രം ചീത്ത പറയുന്നു അല്ലെങ്കിൽ അതിനായിട്ട് വേദി ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞവർക്കും ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാം കേട്ടോ. അതിനർത്ഥം UDFിന് ഇനി പറയില്ല എന്നല്ല, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും. അത് LDF ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എന്നെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ കൂടുതലും ആക്ഷേപവും പരാതികളും അല്ലെങ്കിൽ കളിയാക്കലുകളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അത് ഒരു സ്വാഭാവിക രീതിയാണ്. മാധ്യമങ്ങളെപ്പോഴും ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കാമെന്നും പറയാറുണ്ട്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ മാത്രം കണ്ടാൽ മതി. ആരാരെ തിരുത്തും വിളിക്കാം, 800-9220 ടോൾ ഫ്രീ നമ്പറാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ് പറഞ്ഞു പോയപ്പോൾ കോൾ കട്ട് ചെയ്ത ആ വ്യക്തി ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. കേട്ടില്ലേ, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നോട്. നമസ്കാരം സുഹൃത്തെ, കേൾക്കുന്നുണ്ടോ? വെരി ഗുഡ് ഈവനിങ്. ജോബിൻ, സുഖായിരിക്കുന്നോ ജോബിനെ? എവിടെയാണ് നാട്?
1: ഞാൻ കൊല്ലം.
0: കൊല്ലത്താണ്? കൊല്ലം എവിടെയാണ്?
1: കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പോയി.
0: കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് അല്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ കാര്യമായിട്ട് നോക്കാറുണ്ടോ?
1: ഞാന് ഇടതുപക്ഷത്തും ഇടതും വലുതും മാറി മാറി ചിന്തിക്കുന്ന ഒരാളാണ്.
0: വലത് സഹയാത്രികനാണ്, പക്ഷെ രണ്ടു പക്ഷവും കേൾക്കാറും കാണാറും ഉണ്ട് അല്ലേ? അന്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഓടില്ല. ഇന്നലെ അല്ലേ? VD സതീശൻ മിശ്ര
1: രണ്ട് കാര്യങ്ങൾ പറഞ്ഞു.
0: ആയിക്കോട്ടെ, പറഞ്ഞോളൂ.
1: ഒന്നാമത് കാര്യം, മുൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകോട്ടി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു ഹെലികോപ്റ്റർ പോകുന്ന ഒരു പോസ്റ്റ്. അത് VD സതീശനെ കളിയാക്കി കിട്ടണം. പക്ഷെ പുള്ളി ചിന്തിക്കണം, കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ഇപ്പൊ 2 മാസം അധികാരത്തിലേറിയ ഒരു മന്ത്രിസഭയെ പറ്റി അവര് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സജീച്ചേരെ ഇന്ന് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. അത് നമുക്കറിയാം, വെള്ളപ്പൊക്ക സംബന്ധമായ ഒരു പോസ്റ്റായിട്ട്. അതും 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ഇന്ന് 2 മാസം ഭരണത്തിൽ കയറിയ സർക്കാരിന്റെ പിഴവ് കൊണ്ട വെള്ളപ്പൊക്കം ഉണ്ടായെന്നും ആലപ്പുഴ ഫണ്ടിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇവര് ഈ ഈ പോസ്റ്റ് ഇടുന്ന സഖാക്കള് അല്ലെങ്കിൽ മന്ത്രിമാര് അതിൽ വരുന്ന കമന്റ് കൂടെ ഒന്ന് വായിച്ചു നോക്കും. അപ്പം മാത്രമേ ജനങ്ങൾ എന്താണ് ഈ മന്ത്രിമാരെ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയെ പറ്റി അവര് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇനിയും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു കാലത്തും ഒരു ഭരണം തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉറപ്പായ
0: കാര്യം.
1: ഇന്നലെ മിനി പത്മ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വിഷയമായോണ്ട് മാധ്യമ പ്രവർത്തനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നി.
0: ഏത് വിഷയത്തിലാണ്? മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്കാണോ?
1: അതെ, ഇന്നത്തെ ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകനെതിരെ ഒരു ആംഗ്യം മുഖ്യമന്ത്രി കാണിച്ചു എന്ന രീതിയിൽ ഒരു ചർച്ചയായിരുന്നല്ലോ ഇന്നലെ.
0: അല്ലല്ല, ആ രീതിയിലുള്ള ചർച്ചയല്ല. അങ്ങനെ കാണിക്കുന്നു എന്നതിനെ ചൊല്ലിയൊന്നും ഞാനിവിടെ ചർച്ച എടുക്കാറില്ല. അതെ, മുഖ്യമന്ത്രി പ്രതികരിച്ചത് ആദ്യത്തെ ദിവസം പറഞ്ഞത് എറണാകുളത്ത് അവർ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കണ്ടു, രണ്ടാമത്തത് അവർ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി കണ്ടു, രണ്ടും രണ്ടായിട്ട് വന്നു. അതുകൊണ്ട് അതിലൊരു ആക്ഷേപം, ഇത് ഞാൻ മാത്രം ഉന്നയിക്കുന്നില്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇന്നലെ ചർച്ച ചെയ്ത വലിയ വിഷയമായിരുന്നു അത്. അല്ല, അത് വരുമല്ലോ, ഓരോ ദിവസവും മാറിയും തിരിഞ്ഞും ഒക്കെ വരുമല്ലോ. അപ്പൊ ഇന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ നിജസ്ഥിതി അറിഞ്ഞിട്ടാണോ അടുത്ത ദിവസം ഒരു ചർച്ച എടുക്കുക?
1: നമ്മുടെ കേരളത്തിലെ ഒരു കഴിഞ്ഞ ഒരാഴ്ച വളരെ പ്രതിസന്ധികളിലൂടെയാണ് പോയത്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തു പറയാം, പ്രത്യേകിച്ച് ബി ജെ പിക്കാർ ഇത്രയും ചെയ്യുന്നില്ല. ഒരു ഭരണത്തിൽ വന്ന രണ്ടു മാസം മാത്രം ഭരണത്തിൽ വന്ന ഒരു സർക്കാർ എന്ത് പോസ്റ്റാണ് ഈ മന്ത്രിമാരും അല്ലെങ്കിൽ അണികളും ഇടുന്നത്? അവർക്ക് എന്ത് വിഷമമാണുള്ളത്? കഴിഞ്ഞ ഈ മന്ത്രി എന്തെങ്കിലും അവർക്ക് ഈ ഒരു പ്രശ്നത്തില് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ
0: ഒരു രാഷ്ട്രീയ പക്വത കാണിക്കാമായിരുന്നു അല്ലെ? രണ്ടു മാസം എന്നുള്ള രീതിക്ക്
1: കാണിക്കാമായിരുന്നു. പോട്ട് അടുത്ത ആഴ്ചത്തോട്ട് നിങ്ങൾ തുണയ്ക്കോ? ഇന്നത്തെ ഇന്ന് മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത്? പാർട്ടിയിൽ ഈ പ്രത്യേക മീറ്റിംഗ് കൂടി എന്തിനാ? ഇപ്പോഴത്തെ രണ്ടു മാസം ഭരണത്തിൽ കയറിയ പാർട്ടിയെ പറ്റി എതിരെ സംസാരിക്കാനും അവർക്കെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു, പ്രത്യേക സോഷ്യൽ മീഡിയ പേജുകൾ രൂപീകരിച്ചു.
0: നമുക്ക് ആ പാർട്ടി അങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇപ്പൊ ഭരണം യു ഡി എഫിന് ലഭിച്ചിട്ടില്ലെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? രണ്ടു മാസം ആയിട്ടുള്ള ഇനി ഒരു കുറച്ച് സമയം കൊടുക്കുക എന്ന് നമ്മൾ മാധ്യമങ്ങളെ പോലെയോ താങ്കൾ എന്നെയും പോലെ സാധാരണക്കാരെ പോലെ അവർ ചിന്തിക്കോ? കാരണം രാഷ്ട്രീയമാണല്ലോ അവരെ സംബന്ധിച്ചിട്ടെല്ലാം.
1: അതെ, മിനി പത്മ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവർ ചെയ്തോട്ടെ. ഇത് കണ്ടതിനും കേട്ടതിനും എല്ലാം ഇങ്ങനെ പ്രതീക്ഷിച്ചു. ഇപ്പൊ ഈ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പ്രണയം എന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന എന്താ? അവിടെ പോയി സഹായിക്കുന്ന സഹാക്കള് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ
0: അല്ല? അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ
1: കാണുന്നത്. ഈ കമ്മികൾ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ട്രോളുകളെ കാണുന്നു
0: സുഹൃത്തെ. ആ ട്രോളുകളിൽ താങ്കൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്ന ഇപ്പോഴത്തെ മന്ത്രി കെ എം ഷാജി ഉൾപ്പെടെയുള്ളവര് ഏതൊരു പ്രളയം വന്നാലും പറയാനുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരം താങ്കൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രളയമാണ്, ബഹളമാണ്, ദുരന്തമാണ്, ദുരിതമാണ് എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിന്നിട്ടില്ല അന്നും, ആരും മാറി നിന്നിട്ടില്ല ഇന്നും.
1: ഒരു ചാനല് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ക്യാമ്പിൽ പോയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്?
0: സുഹൃത്തെ, നമ്മൾ ആരും അതിനോട് യോജിക്കുന്നില്ല. ഇത് യു ഡി എഫ് ചെയ്താലും ബി ജെ പി ചെയ്താലും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നലത്തെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഇന്നത്തെ വിഷയം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ കണക്ക് പറയുകയാണ് സി പി എം. ആരാരെ തിരുത്തും? പ്രകോപന പ്രസംഗവുമായിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാകേഷ് മുന്നോട്ട് വരുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സി പി എം ഇനിയെങ്കിലും നന്നാവോ?
1: ഈ വിഷയത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ ഞാൻ ആളാ.
0: അത് ശരി. അപ്പൊ ശരി, അത് എനിക്ക് മനസ്സിലാക്കുന്നു താങ്കൾക്ക് പരിമിതിയുണ്ട്. എന്തായാലും താങ്കൾ വിശദമായിട്ട് ഇന്നത്തെ വിഷയത്തിൽ പറയേണ്ട കാര്യം ഇന്ന് പറഞ്ഞു. ഒരുപാട് പേര് ഇന്നത്തെ വിഷയത്തിൽ ചിലപ്പോൾ സംസാരിക്കാനുണ്ടാകും. കാരണം നമ്മളൊരു വിഷയം എടുത്താൽ അത് ഇന്നലെ കഴിഞ്ഞില്ലേ? വീണ്ടും ഇന്ന് നമ്മൾ ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഇന്നലെ ചർച്ച എടുത്തിട്ട് ആ വിഷയം അവസാനിപ്പിച്ചെന്ന് ഒരു പുതിയ വിഷയത്തിലേക്ക് പോകുന്നത്? പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കാം. 800-9220 അതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ആരാണിത്? വാഹനം ഓടുന്നതിന്റെ ശബ്ദം മാത്രം ഞാൻ കേൾക്കുന്നു. ആരാണിത്? വാഹനം ഓടിക്കുന്നതിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം മിനി പത്മ വൈകുന്നേരം വെറുതെ അവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കുകയല്ലേ, ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. ആ സമയത്ത് ഷെയ്ഖ് സെയ്ദ് റോഡിലൂടെയൊക്കെ വാഹനം ഓടുന്നതിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇഷ്ടമുള്ള ഏതൊരു വ്യക്തിയാണ് ശബ്ദം മാത്രം കേൾപ്പിച്ചിട്ട് പോയി. അതെന്താ അങ്ങനെ പോയി കളഞ്ഞത്? വിളിക്കൂട്ടോ പറ്റുമെങ്കിൽ 800-9220. ആരാണിത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. റേഡിയോയുടെ ശബ്ദമൊക്കെ ഇത്തിരി ഒന്ന് കുറച്ചാലോ. ആരാണ്? ആരാണ്? മുസ്തഫ, പറഞ്ഞോളൂ. നന്നായിട്ട് കേൾക്കുന്നില്ലല്ലോ. യാത്ര ചെയ്യാണോ? എവിടേക്ക് പോകുന്ന? വീട്ടിലേക്ക് പോവാണോ? ജോലി കഴിഞ്ഞോ?
2: ജോലി കഴിഞ്ഞു.
0: ശരി, അപ്പൊ നമ്മുടെ വിഷയത്തിൽ സംസാരിച്ചാലോ?
2: സംസാരിക്കാലോ. അത് ഇന്നത്തെ വിഷയത്തിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, പാർട്ടിയെ ജനങ്ങളെ തിരിച്ചു ഇങ്ങനെയാണെങ്കിൽ.
0: അതെ, ആരാരെ തിരുത്തുന്ന ചോദിക്കുമ്പോ ഇവർക്ക് ഇപ്പം ഈ വൻ തോൽവി ഉണ്ടായിട്ടും പഠിച്ചിട്ടില്ല അല്ലേ?
2: അതെ, ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഈ തോൽവിയിലും പഠിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട്, ഇവരെ പഠിച്ചിട്ടില്ല.
0: അപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ പോലെ രണ്ടു മാസമായില്ലേ ഒരു ഒരു പിന്നെ ഭരണം വന്നിട്ടില്ല, ഇത്തിരി സമയം കൊടുത്തൂടെ എന്ന് പറഞ്ഞ പോലെ രണ്ടു മാസം ആയല്ലേ ആയുള്ളൂ അവര് പ്രതിപക്ഷത്തിൽ, രണ്ടല്ല മൂന്ന് മാസം ആയതല്ലേ ഉള്ളു പ്രതിപക്ഷത്തെ. അപ്പൊ അവർക്കും ഇത്തിരി സമയം കൊടുക്കാതെ. അതെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ.
2: നേരത്തെ വിളിച്ച സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന അവര് ചെയ്ത് ഇവരും തിരിച്ചു ചെയ്യുന്നു.
0: അങ്ങനെ ചെയ്യുമ്പോ അനുഭവിക്കുന്ന നമ്മള് അല്ലേ.
2: അതെ, അത് ശരിയല്ലേ. ഇവരും പ്രതിപക്ഷത്തെ അവരിരുന്ന സമയത്തും സർക്കാരിനെ വിമർശിച്ചായിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അടക്കം മുസ്ലിം ലീഗിൽ അടക്കം കെ എം ഷാജിയുടെ പ്രസംഗങ്ങളും ആ സമയത്ത് പി എം ശ്രീ വിഷയത്തിലുള്ള അറബിക്കടലിലെ ഇതെല്ലാം വലിയ രീതിയിലാവുന്നത് എന്തിനാണ്? അവരത് പറഞ്ഞതാണ്, പറയാത്തതൊന്നും നമ്മൾ എ ഐ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. അതെ അതെ, തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇങ്ങനെ കൊല്ലത്തും കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കരുത്. നമ്മൾ പാവം ജനങ്ങളാണ് ഇതിലൊക്കെ ബുദ്ധിമുട്ടാകുന്നത്. ഒരു ദുരിതാശ്വാസ സമയമാണ്, ഒരു മഴക്കാലമാണ്.
2: എന്ത് ചോദിച്ചാലേ, പാർട്ടി ചെയ്യുന്നതിന് ഞാൻ ന്യായീകരിക്കാം. കോൺഗ്രസ് മൊത്തത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാരും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് ന്യായീകരിച്ചത്.
0: ഇപ്പോഴത്തെ ഇടതുപക്ഷം ഈ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കണക്ക് പറയുകയാണ് സി പി എം.
2: അതെ, അത് ഇങ്ങനെ വീണ്ടെടുപ്പ് കടന്നു കൊള്ളുകയാണ്.
0: മുസ്തഫ കട്ടായി പോയല്ലോ, മുസ്തഫയുടെ കോൾ കട്ടായിട്ടുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഗുഡ് ഈവനിങ്, മിനി പത്മ.
0: വെരി ഗുഡ് ഈവനിങ്. ഷമീർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയൊന്നും ഇല്ല, നല്ല കാലാവസ്ഥയാണല്ലോ അല്ലേ?
3: മഴയൊന്നുമില്ല, ചൂടൊന്നുള്ളൂ.
0: അതെ, ഒരു 50-51 ഡിഗ്രിയുടെ ചൂടാണ്.
3: മഴ മലട പ്രദേശങ്ങളിലെ, മലമ്പ്രദേശങ്ങളിലെ കുജറുടെ റാസിക്കേമയുടെ ബോർഡർ ആ ഭാഗത്തൊക്കെ ചെയ്തിട്ട് പെയ്തുള്ളൂ തോന്നുന്നു.
0: അത്രേ ഉള്ളൂ അല്ലേ. എന്തായാലും ക്ലൗഡ് സീഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, വരും ദിവസങ്ങളിൽ മഴയ്ക്ക് കാത്തിരിക്കാം നമുക്ക്. ഇന്ന് ഇന്ന് നമ്മൾ കുറച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്, പറയൂ.
3: ഞാൻ ഫുള്ള് കേട്ടില്ല. ഞാൻ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർക്കാർ ആദ്യം തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കരുത്ത് കാണിക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്തുകളും വില്ലേജ് ഓഫീസൊക്കെയാണ്. അവർക്ക് സർക്കാർ പൂർണ്ണ അധികാരവും ഫണ്ടും കൊടുത്തു, കേന്ദ്രീകൃതമായില്ല, അവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോരോ പ്രദേശത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതാത് പ്രദേശത്ത് സർക്കാരിന് പൂർണ്ണമായിട്ട് സർക്കാരിനെ അതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതാത് മേഖലയല്ലേ, അതായത് ഫണ്ട് വരെ സർക്കാർ അലോട്ട് ചെയ്തു, പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ആ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, വന്നു എന്നല്ല, വന്നിട്ടുണ്ടെങ്കിൽ അവര് അതിന് ചെയ്യണം. മാത്രല്ല അവിടുത്തെ പ്രതിപക്ഷത്തിനും, അതായത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി എന്ന് പറഞ്ഞാല് എല്ലാരും കൂടിയാണ്, ആ ഒരിക്കലും ഭരിക്കുന്നവർ മാത്രല്ല, എല്ലാ മെമ്പർമാർക്കും ഉത്തരവാദിത്തമുള്ള ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത് ഭരണ സമിതി. നമ്മൾ കണ്ടുപിടിച്ചോളം അങ്ങനെ തന്നെയാണ്, കാരണം ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവര് ഭരണ സമിതി എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്, എല്ലാവരും അതിന്റെ ഭാഗം. അപ്പൊ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്ത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 15, 20, 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവര് ചെയ്ത പ്രവർത്തിന് അവര് തെറ്റായിരുന്നു എന്ന് പറയും. ആ 25 കൊല്ലം ആ തെറ്റുകൾ മൂലം അനുഭവിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങള്, അത് അതിന് ബാധകമായ ആളുകളുടെ പ്രശ്നങ്ങളൊന്നും
0: ഇല്ല. ഷമീറ, 25 വർഷമൊന്നും എടുക്കുന്നില്ല, കാരണം ഈ അടുത്ത് തന്നെ പിന്നെ സ്പീക്കറായിരുന്ന എ എൻ ഷംസീർ അടക്കം എങ്ങനെയൊക്കെയാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതും തെറ്റുപറ്റിയത് എന്താണെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയതും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തെറ്റ് വന്നതിലൊക്കെ അദ്ദേഹം തന്നെ ഏറ്റു പറയുന്നുണ്ട്. അപ്പോൾ വലിയ കാലമൊന്നും എടുക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് തെറ്റ് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ തിരുത്തു എന്നുള്ളതാണ് സംശയം.
3: അതിപ്പോ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്, കാരണം ഈ കാലം സ്പീഡല്ല, വേഗത കൂടിയ കാലം
0: മാത്രല്ല, എല്ലാത്തിനും തെളിവ് മുന്നിൽ നിൽക്കല്ലേ, അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല.
3: നമ്മള് കേരളത്തില് ഇപ്പോഴും ഞാൻ മിക്കപ്പോ രാഷ്ട്രീയമായിട്ട് ഇടത് രാഷ്ട്രീയത്തിനോട് താല്പര്യമുള്ള ആളാണ്. എന്നാൽ ഇടത് പക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയാവണം, പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടോടത്തോളം ഇവര് തിരുത്തിയേക്കുന്നത് മുഴുവൻ കേരളത്തിന്റെ പുരോഗതിയെ മാത്രമാണ്, തടസ്സപ്പെടുത്തിയേക്കുന്നതും തിരുത്തിയേക്കുന്നതും കേരളത്തിന്റെ പുരോഗതിയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഈ എം കെ മുനീർ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേനെ കുറിച്ച് വളരെ മോശം പ്രചരണമാണ് നടത്തിയിരുന്നത്. അതിന്റെ ആവശ്യകത, നമ്മുടെ ഇപ്പൊ എത്ര കോടിയാണ് നമുക്ക് നഷ്ടം വന്നത് കേരളത്തിന് ഇപ്പൊക്കെ ഈ ഹൈവേ വികസനത്തിന്, അന്ന് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്ര കോടികൾ ലാഭമായിരുന്നു, എത്ര തലമുറയുടെ പ്രയാസങ്ങളും തീരുമായിരുന്നു എല്ലാ പ്രശ്നങ്ങളിലും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ നിയമത്തില് കർണാടക സർക്കാർ കൊണ്ടുവന്ന അത് അനുഭവമാണ് എന്റെ, ഞാനതിലെ അനുഭവസ്ഥനാണ്. 89, 89 കേരളത്തില് സ്വകാര്യ പോളിടെക്നിക്കിന് വേണ്ടിട്ട് എല്ലാ സജ്ജീകരണവും ചെയ്ത് ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ മുതലാളി, എല്ലാ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി, അതൊക്കെ തുടങ്ങിയായിരുന്നെങ്കിലാണ് നമ്മളൊരു നമുക്ക് ബന്ധമുള്ള ഒരു ആളായിരുന്നു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിന് സാധ്യതകളുണ്ടായിരുന്നു.
0: ശരി, എന്തായാലും അതിനൊക്കെ പിന്നോട്ടടിച്ചതാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം. ഒരു തിരുത്തൽ ശക്തിയായിട്ട്, ഒരു വലിയ ശക്തിയായിട്ട് വരേണ്ട ഇടതുപക്ഷത്തിന് അങ്ങനെ തെറ്റുപറ്റി എന്നാണ് ഇടത് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഷമീർ തന്നെ പറയുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നാൽ ഒരു കോളും കൂടി എടുത്തിട്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിങ്. ആരാണ്?
4: റിജി
0: വൈക്കം. പറയൂ.
4: പറയാൻ ഇവർക്ക് തെറ്റുപറ്റിന്ന് ഇവർ സമ്മതിച്ചാണ്ട് കാക്കമല്ലെന്ന് പറഞ്ഞു. അതറിയാമല്ലേ, ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം പിന്നെ എന്താ പറയണ, നാണക്കരുണ്ടായാലും അവര് സമ്മതിക്കല്ലോ.
0: അത് രണ്ടു പക്ഷവും കുറവൊന്നും ഇല്ലല്ലോ ന്യായീകരണത്തിന്. നിങ്ങൾ പ്രതിപക്ഷത്തിലിരുന്നപ്പോ നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്, ഇപ്പൊ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോ അവര് ന്യായീകരിക്കുന്നു. അനുഭവിക്കുന്ന ആരാണ് ഞങ്ങള് സാധാരണ ഒരു പൊതുജനം അല്ലേ?
4: അല്ല, ന്യായീകരണങ്ങൾ പറയണതും ശരിയും തെറ്റും വിളിച്ചു പറഞ്ഞ രണ്ടും രണ്ടല്ലേ?
0: അതെ, അത് രണ്ടു പക്ഷവും ചെയ്തിട്ടുണ്ടല്ലോ എന്നാ പറഞ്ഞു. ഇതിൽ ആരും മെച്ചമൊന്നും ഇല്ല, അതാണ് സത്യം.
4: അങ്ങനെ പറഞ്ഞു പോകണ്ട, കാലടത്തി ഒടി വെക്കണ്ട.
0: അങ്ങനെ തന്നെ വെക്കും, കാരണം ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഒരു പക്ഷത്തിൽ ഞാൻ ഇന്ന് നിൽക്കുന്നില്ല ആ വിഷയത്തില്, ഏത് ന്യായീകരണത്തിന്റെ വിഷയത്തില്.
4: അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇവരെ തിരുത്തി എന്ന് പിന്നെ കേന്ദ്ര കമ്മിറ്റി വരെയും പിന്നെ ഭരണ പരാജയമാണ് അല്ലെ, ഭരണവികാരം എതിരായിരുന്നു കേരളത്തിലെ ജനങ്ങൾ.
0: ഇല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റിയോ മറ്റുള്ളവരോ അങ്ങനെ അസന്നിഗ്ധമായിട്ട് കണ്ടെത്തിയിട്ടൊന്നുമില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ട്, പാർട്ടി വരെയും പിന്നെ ഭരണം വേറെയും എന്ന രീതിയിലായിപ്പോയി.
4: അല്ല, മിനി അങ്ങനെ അല്ല, മിനിവർത്ത അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ പത്രമാധ്യമങ്ങളും പിന്നെ നിങ്ങളെപ്പോലുള്ള ഒരു വാർത്തകൾ
0: അല്ല, അതിൽ തന്നെ പിന്നെ പത്രങ്ങളായാലും മാധ്യമങ്ങളായാലും കണ്ടെത്തുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഭരണത്തോട് ജനങ്ങൾക്ക് കൂടുതലായിട്ട് സർവേ അടക്കം അങ്ങനെയാണ് പറയുന്നത്.
4: അല്ല, കേരളത്തിലെ ഭരണവികാരം
0: പാർട്ടി വിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം ഇങ്ങനെ പാർട്ടി കോട്ടകൾ ഇല്ലാതാകുന്നത്, മനസ്സിലായോ? പിന്നെ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയോട് സ്വാഭാവികമായിട്ടും ആന്റി ഇൻകംബൻസി ഫാക്ട് എന്ന് പറഞ്ഞൊരു സാധനം, ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് പാർട്ടി വിരുദ്ധ വികാരത്തിന് കീഴേ ആയിരുന്നു. പാർട്ടി ആയിരുന്നു ഏറ്റവും അധികം തകർന്നത്, ഭരണം അതിനുശേഷമേ വരുന്നുള്ളൂ. റജി വൈക്കൻ, ഞാൻ പറയുന്നത് ഇടയ്ക്ക് കേൾക്കൂ, താങ്കൾക്ക് പറയാൻ എപ്പോഴും ഞാൻ അവസരം തരാറുണ്ട്. അങ്ങനെ തന്നു പോകുമ്പോൾ താങ്കളുടെ ആശയങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കേൾക്കാറുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഞാൻ പറയുന്ന കൂടി ഒന്ന് അങ്ങോട്ട് കേൾക്കൂ. പറയണല്ലോ, ഞാൻ മോഡറേറ്റർ ആയിട്ട് ഇരിക്കല്ലേ ഇവിടെ, താങ്കൾ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. വിളിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്നതും അതിൽ ഇടപെടാത്ത വ്യക്തിയാണ് മിനി പത്മ എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ അത് എടുക്കാറുള്ളത്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം, അതുകൊണ്ട് പറഞ്ഞു. പറഞ്ഞോ, ഏതാണ് വേണ്ടപ്പെട്ട ആള്? രജി വൈക്കം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഞാൻ സമയം തരാതെ ഇരുന്നിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? ശരി, ആ താങ്കളെ ഏറ്റവും അവസാന സമയം വിളിക്കുമ്പോ എനിക്ക് അത്ര സമയമല്ലേ തരാൻ പറ്റുള്ളൂ.
4: അല്ല, അല്ലാത്ത സമയത്ത് ഇതുപോലെ ഇങ്ങനെ പറയണത് അയ്യല്ലെങ്കിൽ നമ്മള് പറയണത് കേൾക്കാതെ അതിന് പഴയ കഥകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ നമുക്ക് പിന്നെ പറയാൻ പറയില്ലേ?
0: ഇടയ്ക്ക് അങ്ങനെ ഇട്ട് തരണം, അല്ലെങ്കിൽ പിന്നെ ഏകപക്ഷീയമായിട്ട് താങ്കൾ അങ്ങ് പറഞ്ഞു പോവും. അതുകൊണ്ട് മാത്രമാണ് പറയൂ. പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? രാജകസരത്ത് നമ്മുടെ ജോലിയല്ലേ?
4: അല്ല, നമ്മള് ഈ ന്യൂസ് പറയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ പറയാൻ അനുവദിക്കുകയല്ല, പക്ഷെ വിളിക്കുന്നവര് പിന്നെ വന്നിരുന്നവർക്ക് പിന്നെ പറയാൻ അവസരം കിട്ടിയിട്ട് പിന്നെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നുള്ള ഒരു തിങ്കിങ് നമുക്കുണ്ടാവില്ല.
0: അതിപ്പോ വർഷങ്ങളായിട്ട് ഈ ഒരു ഷോ കേൾക്കുന്നവരോ എന്റെ ചർച്ച കേൾക്കുന്നവർക്കോ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല റിജി. താങ്കൾക്ക് ഉണ്ടാവും, കാരണം താങ്കൾ എപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കാറേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് കേറി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടപെടുമ്പോഴേക്കും താങ്കൾക്ക് അസഹിഷ്ണുത വരുന്നു. ഒരു കോൺഗ്രസ്സുകാരന് അസഹിഷ്ണുത വരാറില്ല സാധാരണ, സഖാക്കൾക്കാണ് പെട്ടെന്ന് വരാറുള്ളത്. ശരി,
4: ആയിക്കോട്ടെ. എന്നാന്ന് വെച്ചാല് ഇപ്പൊ ഈ പയ്യന്നൂരില് ഈ ആദ്യം തന്നെ ഈ ജനങ്ങൾക്കിടയിലേക്ക് അവരാ തിരിച്ച പൈസ കണക്ക് അവതരിപ്പിക്കുക പറഞ്ഞിട്ട് അവതരിപ്പിക്കാതെ ഇലക്ഷന് തോറ്റ് ഇലക്ഷനിൽ ജനങ്ങൾ അവർക്കെതിരെ വോട്ട് ചെയ്തു വെറും സ്വതന്ത്രനായിട്ട് ഇരുന്ന പാർട്ടിയിൽ നിന്ന് കരിയാപ്പല വരെ പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തി ജയിച്ചപ്പോ അവരിപ്പൊ പറയണത്തിനകത്ത് ഒരിച്ചൊരു ഒരു തെറ്റുതിരുത്തലല്ല. അവരും പിന്നെ ആ ആളെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്ത് അയാളെ ഇല്ലാതാക്കാനാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പോയ ആൾക്കാരെ മൊത്തം ആദ്യം ചെയ്യുന്നത് ഇത് തന്നെയാണ്.
0: അതായത് കിടന്നു മെഴുകാതെ നന്നാവാൻ വേണ്ടി തെറ്റുതിരുത്താൻ നോക്കുക കൂടുതൽ, അല്ലെ? ഇനിയും വഷളാക്കരുത്.
4: ആ അല്ല, അതിപ്പോ ഒരിക്കലും ഇല്ല, കാരണം ഇവർക്ക് കുറെ സഹാക്കൾ അവരാണ് വലുത്, അവര് പറയണ ശരിയെന്നുള്ള മറ്റുള്ള അനുഭാവികളെയോ അല്ലെങ്കിൽ മറ്റുള്ള ഈ നിഷ്പക്ഷ ആൾക്കാരെയോ ഇവർ വിലയിരുത്താറില്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം ഇതിന്റെ സംബന്ധമായ കാര്യം ആണെന്നുണ്ടെങ്കിൽ പോലും പറയാം. ഇപ്പൊ കെ സി വിശ്വനാഥ് ഈ ഇപ്പൊ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കത്തിന് ഉറങ്ങിയായിരുന്നു, പിന്നെ എംഎൽഎ മീറ്റിംഗിന് വിളിച്ചില്ല, അതായതാന്നും പറഞ്ഞു പച്ച കള്ളം പറഞ്ഞു.
0: ജനീഷ് കുമാറിന്റെ പരാമർശം ഞാനും കേട്ടു. താങ്കൾ കേട്ടോ എന്നറിയില്ല, രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മള് ഈ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുചുരുക്കുള്ള ഈ ദുരന്തമുഖത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു എംഎൽഎ മന്ത്രി എന്ന നിലയിൽ പി സി വിഷ്ണുനാഥിന്റെ സേവനങ്ങളെ, നമ്മൾ അബിൻ വർക്കിയുടെ സേവനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊക്കെ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ജോലി എന്താ? ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുക.
4: പിന്നെ പിന്നെ അല്ല, ഇപ്പൊ കൂടുതൽ എല്ലാം അപ്പഴപ്പോ അറിയാൻ പറ്റൂല. അപ്പൊ അവർ നമ്മൾ നമ്മുടെ പഴയ ആ ചിന്താഗതിയിൽ ആ വർത്തമാനത്തിൽ പറയാതെ നോക്കേണ്ടത്. ഇപ്പൊ ഏത് കോൺഗ്രസുകാരായാലും പിന്നെ സി പി ജോൺ പറഞ്ഞത് സത്യത്തിൽ പറയാൻ വരാത്ത കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ട് തെറ്റ് തിരിച്ച് തെറ്റായിപ്പോ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ട്. പറയാൻ പറ്റി ചിന്തിക്കേണ്ട ആൾക്കാരല്ലേ ഇവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നവർക്ക് എപ്പോഴും വിലയും നിലയുണ്ടാവും. അല്ലാത്തവർ കുറച്ച് നാൾ കഴിയുമ്പോ ഇപ്പൊ പാർട്ടിന് വിലയില്ലാത്തവനായിട്ട് ചിത്രീകരിക്കും. പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ എന്താ നിഷ്പക്ഷത ഉണ്ടെന്നുള്ള ചിന്താഗതി
0: ജനങ്ങൾക്കുണ്ടാവുമല്ലോ. അതെ, അതാണ് റെജി വൈക്കം പറഞ്ഞ് വയ്ക്കുന്നത്. അദ്ദേഹം പൂർണ്ണമാക്കി പൂർത്തിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കളയും കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് സംസാരിച്ചു, തല്ലുകൂട്ടൊന്നും അല്ല കേട്ടോ. റെജിയായിട്ട് നല്ല സൗഹൃദവും നല്ല ബന്ധവും തന്നെ ഉണ്ട്. ഓണയർ നമ്മൾ സംസാരിച്ചിട്ട് കൂട്ടാവുന്ന ഒരുപാട് പേരുണ്ട്, അവരെടുത്ത് ആ സ്വാതന്ത്ര്യം എടുക്കുന്നത് മാത്രമാണ് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
5: ഹലോ,
0: നമസ്കാരം. ആരാണ്? ഫിലിപ്പ്. പറയും.
5: ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്.
0: അതെ അതെ, പ്രത്യേകിച്ച് നമ്മള് മലബാറിലെ പയ്യന്നൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്.
5: ഇതിനകത്ത് ഞാനിപ്പം ഞാനങ്ങനെ ഒരു പാർട്ടിയുടെ ആളൊന്നുമല്ല.
0: ഇപ്പൊ എവിടെയാണ് താങ്കൾ, എവിടെയാണ് നാട്, എവിടെയാണ്?
5: ഞാൻ കോട്ടയം.
0: കോട്ടയത്ത് അല്ലേ, ഓക്കെ. പറയാം, അവിടെ എല്ലാരും സേഫ് ആയിരിക്കുന്നല്ലോ അല്ലേ, മഴ കൂടുതലുള്ള സ്ഥലമാണ്.
5: അതെ അതെ, നമ്മുടെ ചില ഏരിയകളിലൊക്കെ ചില വെള്ളപ്പൊക്കം ഉണ്ട്.
0: കൃഷി വല്ലതും ഉണ്ടായിരുന്നോ അവിടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
5: നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല, നമ്മുടെ കുറച്ച് അടുത്ത പഞ്ചായത്തുകളിലൊക്കെയാണ് പ്രശ്നം.
0: ആയിക്കോട്ടെ, അപ്പൊ സുരക്ഷിതമായിരിക്കുന്നല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് പോവാം.
5: അപ്പം എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത് ഇവരെന്തുകൊണ്ടാണ് ആ പാർട്ടി സെക്രട്ടറിനെ ആദ്യമേ തന്നെ മാറ്റാഞ്ഞെന്നുള്ളത്. അതൊക്കെ അദ്ദേഹമൊക്കെ ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞു.
0: കാരണം പാർട്ടിയാണ് ഏറ്റവും വലിയ രീതിയിൽ പരാജയപ്പെട്ടത് അല്ലേ.
5: അതെ അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർത്തി ഭാര്യയെ തോറ്റെന്ന് കണ്ടപ്പോ തന്നെ ധാർമ്മികതയുടെ ഒരു പുറത്ത് ഇറങ്ങിപ്പോകേണ്ട ആളായിരുന്നു പുള്ളി. പുള്ളി ഇപ്പോഴും അവിടെ അടിച്ചു തൂങ്ങി നിൽക്കുക. പുള്ളിക്ക് ആ ഒരു പാർട്ടിയെ പഴയ പോലെ ഒന്നാക്കി കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ല പുള്ളിക്ക്. അതുള്ള കാര്യമാണ് അത്.
0: നേതൃത്വം മാറട്ടെ അല്ലേ,
5: നേതൃത്വം മാറേണ്ട സമയം കഴിഞ്ഞു. അത് പണ്ടേ അടുത്ത തലമുറയ്ക്ക് മാറ്റി കൊടുക്കണമായിരുന്നു. അതിപ്പം അതുകൊണ്ടാണ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഈ പൊട്ടലും ചിരലും വരുന്നത്. നല്ലൊരു ലീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടിപ്പോ കൊടിയുടെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു പാർട്ടിയെ കുറിച്ച്, ഒരിക്കലും ഇല്ല. അപ്പം അതിനെ എല്ലാവരെയും ഇഷ്യൂസ് വരുമ്പോ അത് കൺട്രോൾ ചെയ്ത് ഒന്നാക്കി കൊണ്ടുപോകാം എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല. ഇതില് പുള്ളി പരാജയപ്പെട്ടു. അത് ഭരണം പോകുന്നതിന് മുന്നേ തന്നെ പുള്ളി പരാജയപ്പെട്ടു. അത് ഇപ്പോഴും തുടരുകയാണ്. അത് മാറാതെ ഇതിലൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: പക്ഷെ പാർട്ടി സെക്രട്ടറി കെ രാഗേഷിന്റെ ആ ഒരു പ്രകോപന പ്രസംഗമൊക്കെ, അതായത് പാർട്ടിക്കെതിരായിട്ട് നിൽക്കുന്നവരെടുത്ത് അവരുടെ അസ്ഥിവാരം പോലും തോണ്ടും എന്ന രീതിയിലൊക്കെ,
5: ഇതൊന്നും ഇവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവർക്ക് തെറ്റുണ്ട് എന്നാ മേളി ഇരിക്കുന്നവർ ആ തെറ്റ് ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ല, ഇതിനകത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം അവിടുന്ന് ഇറങ്ങിപ്പോയ എം എൽ എ മാര് വരെ പാർട്ടി കോട്ടകൾ ജയിച്ചു പോയതിന്റെ കാര്യം അതല്ലേ. ഇത് ഇതിനകത്ത് നിൽക്കുന്നവർക്ക് എന്താ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. ബാക്കി എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരുത്താത്ത എന്താ ഇവരുടെ വേ ഓഫ് തിങ്കിങ് എങ്ങനെയാ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല.
0: എന്തായാലും നേതൃത്വം മനസ്സിലാക്കട്ടെ. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എം എ ബേബിയാണ് പൊളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തെറ്റുതിരുത്തൽ ഉണ്ടാകും.
5: എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ഷീണമാവുമല്ലോ.
0: കൂടിയാണല്ലോ അല്ലെ, കണ്ണൂരിലോട്ടാണ്.
5: അതെ, ഇനിയിപ്പോ 5 വർഷം നീണ്ടു കിടക്കുമല്ലോ. ചിലപ്പോ ഒരു 2 വർഷം വരെ ഇങ്ങനെയൊക്കെ ഒന്ന് പോകും, അതിനുശേഷം വേറെ ആരെങ്കിലും ഒക്കെ മുമ്പോട്ട് കൊണ്ടുവന്ന് ചിലപ്പോ ഒന്ന് പാർട്ടീനെ പുതുക്കി പണിതൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
0: യെസ്, അങ്ങനെ വിചാരിക്കാം. താങ്ക് യു സോ മച്ച് ഫിലിപ്പാണ് സംസാരിച്ചത്. ഒരു കോൾ എടുക്കണോ, നമ്മൾ ഒരു ബ്രേക്കിലേക്ക് പോകണോ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു തോന്നലില്ല. ആരാണിത്? ജംഷീർ. പറയൂ. എവിടുന്ന?
6: ഇത് നിങ്ങൾ പറഞ്ഞപ്പോ
0: ജംഷീറേ
6: ഒക്കെ തിരുത്തിന്ന്.
0: ഹലോ,
6: ഷംസീറൊക്കെ പെട്ടെന്ന് തിരുത്തി പറഞ്ഞിട്ടു.
0: അല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ തിരുത്തുമ്പോ ആ തിരുത്തലിന് കൈയടിക്കുക എന്നുള്ളതല്ലേ.
6: ഭാവി
0: ഷംസീറിന്റെ ഭാവി എന്തിനാണ് നമ്മള് നോക്കുന്നത്? അത് ആ
6: പാർട്ടി അല്ല, അത് അവര് നോക്കണം. അവര് അവരെ അനുഭാവികളും ഇതിന് മുമ്പ് കഴിഞ്ഞ 5-10 കൊല്ലം ഇവിടെ ന്യായീകരിച്ചു വന്നവരൊക്കെ ഇതൊക്കെ ആലോചിക്കണം.
0: കേരളത്തിന്റെ സ്പീക്കർ ആയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ അത് ഏറ്റു പറയുന്നത്. ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അത് തെറ്റുതിരുത്താനുള്ള വലിയൊരു വേദിയല്ലേ
6: പാർട്ടി? അല്ലല്ല, പാർട്ടിയുടെ ഇതായിട്ടല്ലോ അയാള് പറയണേ.
0: പിന്നെ പാർട്ടിയുടെ പറയോ, ഹേൻ ഷംസീർ അടിമുടി പാർട്ടിയല്ലേ.
6: ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇവർ അവരോധിച്ചോടത്തോളം കാലം ഇവര് തിരുത്താൻ പോണില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
0: പിന്നെ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്
6: വിളിച്ച ആള് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മാത്രം മനസ്സിലാവണില്ല കാര്യങ്ങള്. നാട്ടുകാർക്ക്
0: നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടും കണ്ണൂരിലെ പിന്നെ
6: കണ്ണൂർ ലോബി അതന്നെയാണ്. കണ്ണൂർ ലോബിന്റെ കയ്യിലാണിത്. ഇത് ഇതിന് പുറത്ത് കിടക്കണം.
0: പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാല്
6: ഒരു മാറ്റം ഉണ്ടാവില്ല. അതൊക്കെ അതിന് പെട്ട ആളുകളല്ലേ.
0: അത് ശരി. അപ്പൊ ഒരു മാറ്റം ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ ആരെയാണോ റീപ്ലേസ് ചെയ്തിട്ട് താങ്കളുടെ മനസ്സിൽ വരുന്നത്? എം സ്വരാജ്
6: അല്ല, അതിപ്പോ തന്നെ കോമഡി മാറിയുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ.
0: ആരെയും സ്വരാജോ
6: ക്ലൗഡ് പുള്ളറായിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഞാൻ ഇത് ഇത് ഇത് ചിലര്
0: ഇടതുപക്ഷമെന്നോ
6: മരിച്ചു കഴിഞ്ഞു.
0: അത് ശരി. ഇനി ഉയർത്തെഴുന്നേൽപ്പില്ലേ?
6: പല സംവിധാനങ്ങളും വരേണ്ടി വരും. ഇവരെ വെച്ചിട്ട് ഇത് ഇടതുപക്ഷം മുന്നോട്ടുണ്ടോ പറ്റില്ല. എനിക്ക് തോന്നില്ല.
0: പിന്നെ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ?
6: അതെ, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നുള്ളത്
0: നോക്കാം നമുക്ക് അല്ലേ. ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട. 800-9220.
7: Let's talk with Mini Padma.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, നിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. UDFന്റെ അല്ലെങ്കിൽ UDFന് എതിരായിട്ടുള്ള വാർത്തകളായിരുന്നു രണ്ട് ദിവസം വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രളയവുമായി ബന്ധപ്പെട്ട്, ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്കൊക്കെ ഒരു ചെറിയ അവധി കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇടത് രാഷ്ട്രീയത്തിലേക്കാണ്. ആരെ തിരുത്തുമെന്നതാണെന്നത് ചോദ്യം. രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറയുകയാണ്. CPM നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന്, ആ പുസ്തകം പിൻവലിക്കണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLAയോട് തോറ്റ മുൻ MLA മധുസൂദനൻ പറയുന്നു. പ്രകോപന പ്രസംഗവുമായി അവിടുത്തെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി KK രാഗേഷും വരുന്നു. ആരാരെ തിരുത്തും, ഈ പാർട്ടി തിരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലേ എന്നാണ് നമ്മുടെ ചോദ്യം. വിളിക്കാം, അതാരാണ്? ഹലോ,
4: ജംഷീറ
1: പറയൂ.
4: അല്ല, ഞാൻ സത്യത്തിൽ നിങ്ങളൊന്ന് വേറെ വിഷയം എടുക്കുന്നു വിചാരിച്ചു.
1: അത് ശരി, ഏത് വിഷയമായിരുന്നു, പറഞ്ഞോളൂ.
4: ഞാൻ രാവിലെ മുതൽ കുറെ വാർത്തകളും നോക്കി, ആരും വല്ലാണ്ട് കൊടുത്തിട്ടില്ല.
1: എന്താണ് പറയൂ, ഏത് വിഷയമാണ്
4: വിട്ടുപോയത്?
1: ഏതാണ്?
4: ബ്രഷ് കട്ട് പൂട്ടിയത്.
1: അതെ അതെ. ആ,
4: ഒരു മാധ്യമത്തിലും അത് വാർത്തയില്ല. ഞാനത് നോക്കിയാണ്, കാരണം ഒരു മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം വാക്ക് പറഞ്ഞതാ. ഇതാണ് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം.
1: വാക്കുമാരി പാലിച്ച വാർത്തകൾ കൊടുക്കുന്നില്ല അല്ലേ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ.
4: കേട്ടോ, അത് നമ്മള് കറക്റ്റ്. കാരണം ഞാൻ ഒരുപാട് വാർത്തകൾ നോക്കി, ഇവിടെ നിങ്ങളും ആരും കൊടുത്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല.
1: ശരി, ഓർമ്മിപ്പിച്ച നന്നായി, തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ. പറയും.
4: ഓക്കെ, എന്തായാലും പറ്റേ, ഈ വിഷയത്തില് അദ്ദേഹം പറഞ്ഞത് എഴുതിയ ബുക്കൊക്കെ പിൻവലിക്കണമെന്നല്ലേ.
1: അതെ,
4: പാർട്ടിക്ക് അകത്ത് ഇത് ആദ്യം ചർച്ച ചെയ്ത വിഷയമാണെന്ന് തോന്നുന്നു. അന്നാണ് അദ്ദേഹം പറഞ്ഞത്
1: ഇത്
4: മത്സരിപ്പിക്കരുത്. പിന്നെ എങ്ങനെയാണ് പുറത്തോട്ട് വന്നത്? അപ്പൊ ഇവരെ എവിടെ മുതല ഈ നാടകം കളിക്കുന്നത് ഇപ്പൊ പാർട്ടിക്ക് അകത്ത്?
1: അല്ല, ശരിക്കും ഇപ്പൊ ഈ നാടകം കളിക്കലോ, അല്ലെങ്കിൽ ഇപ്പോഴും പിന്നെ കിടന്ന് മെഴുകുക എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ രീതിയിലേക്ക് പോകുമ്പോൾ ഇവർ കൂടുതൽ കൂടുതൽ വഷളാവുകയല്ലേ എന്ന് KK രാഗേഷിന്റെ ഒക്കെ പ്രസ്താവന അങ്ങേയറ്റം ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലല്ലേ വരുന്നത്?
4: അല്ല, അദ്ദേഹം പറഞ്ഞ ആളുകളായിട്ടൊക്കെ തിരിച്ചു തുടങ്ങിന്നല്ലേ. അത് രാജേഷ് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞിട്ട് ആളുകളായിട്ട് തിരിച്ചു സംസാരിക്കാനൊക്കെ തുടങ്ങിന്നല്ലേ.
1: അതെ,
4: അന്ധമായ രാഷ്ട്രീയം വെച്ചിട്ടുള്ളവരോട് മിണ്ടൂല, അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അവരാരോടും മിണ്ടൂല, ജനങ്ങളോടായിട്ട് സംസാരിക്കില്ല, അതിപ്പോഴും കാണണല്ലോ. ഒരു കാര്യത്തിലേക്ക് പോകുമ്പോ അദ്ദേഹം പറയുന്നതിനോട് ന്യായമായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട് ജംഷീറെ.
4: അല്ല, ഞാനെ ചോദിച്ചതിന്റെ ഉത്തരവില്ല, നിങ്ങൾക്ക് അതൊരു ന്യായമാക്കാം.
1: അത് ശരി ജംഷീർ, ഇത് കോളി പിന്നെ എന്താ പറയാ, കഴിഞ്ഞിട്ട് ജംഷീർ അങ്ങ് പോകും കേട്ടോ. ജംഷീർ കോള് കഴിഞ്ഞിട്ട് ജംഷീർ പോകുന്ന പറഞ്ഞോണ്ട് ജംഷീർ പോവാനല്ല പറഞ്ഞത്, കോള് വെച്ച് കഴിഞ്ഞിട്ട് ജംഷീർ പോകും. ഞാനിവിടെ എന്ത് ചെയ്യുന്നാണ് ചോദ്യം. ജംഷീർ ഒന്ന് തിരിച്ചു വിളിക്കൂ കേട്ടോ, കോള് കട്ടായിരിക്കാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
5: ലത്തീഫാണ്.
1: ലത്തീഫ്, എന്താണ്, കുറച്ചു ദിവസമായിട്ട് കേട്ടില്ലല്ലോ, എവിടെയായിരുന്നു?
5: ആണല്ലേ, ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി.
1: ആയിക്കോട്ടെ, തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിട്ട് പുതിയ ആളുകൾ വരണം. പറയൂ.
5: അല്ല, ഈവൻ ഇവര് പറയുന്നത് പോലെ ഇടതുപക്ഷ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ നേതാക്കൾ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മയ്ക്കും അവരുടെ വിവരക്കേടിനും സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ഇന്ന് നിലവിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ നമ്മുടെ അതേ ഒരു ഫൈബറുള്ള ആളുകളൊക്കെ 75 to 80% ആളുകളും ഇതിനെതിരാണ്. ഇപ്പോഴത്തെ ഈ നിലപാടുകളിലൊക്കെ എതിര് തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. പിന്നെ കണ്ണൂരിലെ പാർട്ടി ലോബി എന്ന് പറഞ്ഞാൽ അതൊരു പരമ രഹസ്യമായൊരു സത്യം തന്നെയാണ്. അത് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള ചില മുതിർന്ന നേതാക്കളുടെ വാശി. കാരണം ശരിക്കും ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലും ഒക്കെ 10 MLA പാലക്കാട് നിന്നായിരുന്നു. പക്ഷെ ഇതുവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഒരാൾ പോലും ഇല്ല. ഇപ്പോ അതൊക്കെ ഒരു സത്യം തന്നെയാണ്. പിന്നെ ഇത് തിരുത്തില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ ഒക്കെ പോയിട്ടുണ്ട് പാർട്ടി. അപ്പൊ അത് വളരെ വൈകാതെ തന്നെ തിരുത്തുകയും ചെയ്യും. പിന്നെ ഒരു ഇലക്ഷനിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നേതാക്കളെയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ മാറ്റുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലില്ല. അപ്പൊ അതുകൂടെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഇത് തിരുത്താതെ ഒന്നും ഇരിക്കില്ല. പിന്നെ ഒന്നോ രണ്ടോ നേതാക്കളുടെ പ്രസ്ഥാനമൊന്നും അല്ല, അവരില്ലെങ്കിലും ഈ പ്രസ്ഥാനം വരും. ഇതിലും വലിയ നേതാക്കളൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇതിലും വലിയ വിട്ടുത്തരങ്ങളൊക്കെ പണ്ടും പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി.
1: കമ്മ്യൂണിസ്റ്റുകാരും
5: ഇത് ഈ തോൽവി അംഗീകരിച്ച് പോകുന്നവരൊന്നും അല്ല.
1: ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരും അല്ലേ?
5: തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ തന്നെ ഈ പ്രളയകാലത്തൊക്കെ DYF ഒക്കെ കൂടുതൽ സജീവമായിരിക്കും. എന്റെ അഭിപ്രായത്തില് ഈ പാർട്ടിക്ക് ഈ ഒരു തോൽവി കൂടുതൽ പാഠങ്ങൾ ഏൽക്കാൻ നല്ലതായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോ ഈ മന്ത്രിസഭയിലും കോൺഗ്രസിന് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ വലിയ നേതാക്കളൊക്കെ BJPയിലോട്ട് പോകും? എത്രയോ ഇന്ത്യയിൽ തന്നെ 160 MPമാരും 300 മുഖ്യമന്ത്രിമാരും പോയ പാർട്ടിയാണ്. അപ്പൊ പിന്നെ അതിലും കേരളത്തിൽ അപ്പൊ അതിന്റെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. എത്രയും വലിയ നേതാക്കൾ പോകേണ്ടതായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കോൺഗ്രസും എല്ലാ പാർട്ടിയും കേരളത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു തോൽവി
1: കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും. അത് മാറി മാറി വരും അല്ലേ?
5: തീർച്ചയായും തീർച്ചയായും.
1: ആവട്ടെ, തിരിച്ചു വരട്ടെ, വിളിക്കട്ടെ. നമസ്കാരം.
6: ഹലോ,
1: കേൾക്കുന്നുണ്ട് സുഹൃത്തെ? ജംഷീറാണോ ഇത്? നേരത്തെ ഫോൺ കട്ടായി പോയായിരുന്നു. ജംഷീറാണോ? അല്ലല്ലോ,
6: ജിബിൻ.
1: സുഖായിരിക്കുന്നു, പറയൂ. എവിടെയാണ് ജിബിൻ? നാട്ടില്?
6: റാന്നി.
1: ആ മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. പറയൂ ജിബിൻ.
6: ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറയാനുള്ളത്. ഇടതുപക്ഷക്കാരനായ രീതിയിലുള്ള ഇനം പറഞ്ഞ ഇവർ ഒരുപാട് തിരുത്തൽ ഇനി ചെയ്യാനുണ്ട്. ഒരുപാട് തിരുത്തലും
1: അതെ,
6: ഒരുപാട് തിരുത്തൽ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പോകേണ്ടി വരും.
1: പ്രധാനമായിട്ടും എന്ത് തിരുത്തൽ അവരുണ്ട്? നേതൃത്വം മാറണം എന്നൊരു അഭിപ്രായം ജിബിൻ ഉണ്ടോ?
6: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് ഒരു ഇത് പറയുന്നത് ധാർഷ്ട്യോ അഹങ്കാരം ഇവർക്ക് ഒരുപാടുണ്ട്. ഒരുപാട് ധാർഷ്ട്യോ അഹങ്കാരവും പല കാര്യങ്ങളും മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരുപാട് ഇനി ഇതൊരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് പോകേണ്ടി വരും.
1: അത് ഈ അധികാരത്തിലിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഒരു സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു ശരീരഭാഷയാണ് ഈ പിന്നെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും. അത് 10 കിട്ടുക എന്ന് പറയുമ്പോൾ അത് കൂടിക്കൂടി വരും അല്ലേ?
6: തീർച്ചയായിട്ടും.
1: പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത് വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു അത്ഭുതമായത്.
6: അതെ, തീർച്ചയായും തീർച്ചയായും. നേതൃത്വം തന്നെ മാറണം. നേരത്തെ ഒരാൾ പറഞ്ഞത് തന്നെ പാർട്ടി സെക്രട്ടറി തന്നെ ആദ്യം മാറേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇപ്പൊ പാർട്ടി തീർച്ചയായിട്ടും ശക്തമായിട്ട് വരും. പിന്നെ ഈ കോൺഗ്രസ് പറയാൻ മാത്രം ഒന്നുമില്ല, തീർച്ചയായിട്ടും വലിയ പറയാൻ മാത്രമല്ല. 5-10 അവർ തോറ്റു പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഇതിന് മുമ്പത്തെ വട്ടം എത്രയായിരുന്നു? 68-72 സീറ്റിനല്ലേ? വെറും 4 രണ്ട് സീറ്റിനല്ലേ ഇതേ ഉള്ളൂ അല്ലേ? 3 അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ കേന്ദ്രത്തിൽ നോക്ക്, കേന്ദ്രത്തിൽ ശ്രദ്ധി, കേന്ദ്രത്തിൽ ഇവർ വട്ടം പൂജ്യമല്ലേ? കേന്ദ്രത്തിൽ ഇവർക്ക് BJPയോട് ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ കോൺഗ്രസിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, കോൺഗ്രസിന് ഇത്രയേ ഉള്ളൂ. പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള കോൺഗ്രസ് ഒന്നില്ല. പിന്നെ ഒരു നല്ലൊരു ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു വരുത്താറുണ്ട്. നേതൃത്വം തന്നെ മാറണമായിട്ടുണ്ട്.
1: അങ്ങനെ നേതൃത്വം മാറണമെന്ന ആവശ്യം ഇടതുപക്ഷക്കാര് അതിനോട് ആഭിമുഖ്യമുള്ളവർ തന്നെ പറയുന്നു. സന്തോഷം വിളിച്ചില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. അവസാന കോളറായിരുന്നു. ഇനി വിളിക്കണം എന്ന് ഞാൻ ആരോടത്തും പറയുന്നില്ല. സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായിട്ട് കേൾക്കാം. നാളെ വീക്കെൻഡാണ്. നമുക്ക് രാഷ്ട്രീയത്തിന് മാറിയിട്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. രാഷ്ട്രീയ വാർത്തകളുണ്ട്, സജീവമാകുന്ന ദിവസമായിരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും മറ്റൊരു വിഷയമായിട്ട് ഒരു സോഷ്യൽ സിനിമ ആ ഒരു ആംഗിളിലേക്ക് നമുക്ക് പോയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും വിളിക്കുക. നാളെ വൈകിട്ട് 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. സന്തോഷം, സ്നേഹം.
7: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പ്രധാനമന്ത്രി വിദേശയാത്രയ്ക്ക് ചെലവഴിച്ചത് 558 കോടി, രാജ്യത്തെത്തിച്ചത് 381 ബില്യൺ ഡോളർ നിക്ഷേപം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 558 കോടി രൂപ ചെലവഴിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് വിദേശ സഹമന്ത്രി പബ്രിത മാർഗരീറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത്. 2026 ഇതുവരെ 74.59 കോടി രൂപയാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് ചെലവായത്. മലേഷ്യ, ഇസ്രായേൽ, നോർവെ, ന്യൂസിലാന്റ് എന്നിവയുൾപ്പെടെ 13 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനമാണ് ഈ വർഷം നടന്നത്. 2026 വിദേശയാത്രകളിൽ ഏറ്റവും ചെലവ് നോർവേയിലേക്കുള്ള യാത്രയായിരുന്നു. 2021 മുതൽ 26 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി 79 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിലൂടെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര നിക്ഷേപാവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിച്ചതായി വിദേശകാര്യ സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. 21 ഏപ്രിൽ മുതൽ 25 ഡിസംബർ വരെ ഇന്ത്യയ്ക്ക് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം 381 ബില്യൺ US ഡോളറാണെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിൽ കൈവരിച്ച ധാരണാപത്രങ്ങളും കരാറുകളും ഇതിനനുകൂല സാഹചര്യം സൃഷ്ടിച്ചുവെന്നും സർക്കാർ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകൾ പുറത്ത്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് ലഭിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പെൻഷൻ വിതരണം ബാങ്ക് മുഖേനയാക്കാൻ സർക്കാർ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം ലഭ്യമാക്കും. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രം നേരിട്ട് വിതരണം. പല സൊസൈറ്റികളും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ എം ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാനന്ദൻ അടക്കമുള്ള 4 പേർ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ഗൂഢാലോചനയിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് അന്തിമവിധിയിൽ എങ്ങനെ വിചാരണ കോടതിക്ക് പറയാനാകുമെന്ന് കോടതിയുടെ ചോദ്യം. വിധി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പീൽ സിബിഐക്കും സർക്കാരിനും നോട്ടീസ് അയച്ച കോടതി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് ആദ്യം ലഭ്യമാക്കിയത് മനഃപൂർവ്വമെന്ന് കോടതി. ഉത്തരവ് ചോർത്തിയത് ആരാണെന്നും ആർക്കും സംശയമെന്നും ജസ്റ്റിസ് ബദ്രുദ്ദീൻ പറഞ്ഞു. അഴിമതി കേസിൽ വിചാരണ നേരിടുന്നയാളെ സുപ്രധാന പദവിയിൽ തുടരാൻ അനുവദിച്ചത് ചോദ്യം ചെയ്ത ഹർജി പരിഗണിച്ചപ്പോഴാണ് പരാമർശം. അഴിമതിക്കാരെ ഒഴിവാക്കി നിയമനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയണമെന്നും കോടതി വിമർശനത്തിന് പിന്നാലെ കെ രതീഷ് പദവികൾ രാജിവെച്ചെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. ഗതാഗത മന്ത്രി നടത്തിയ പരാമർശത്തിൽ സിപി ജോണിനെ മന്ത്രി തുളസി പിന്തുണച്ചു. സിപി ജോൺ വനിതകളോട് മാന്യമായി ഇടപെടുന്ന വ്യക്തി. മന്ത്രിയുടെ പരാമർശം വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിയുമായി വിശദമായി ചർച്ച നടത്തി ലഭിക്കേണ്ട ഫണ്ടുകൾ ഉടൻ തന്നെ നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. ഇ ഡി ആക്രമിച്ച കേസ്. സിപിഎം നേതാവ് ഐ പി ബിനുവിന് ജാമ്യം. ആറ്റുകാൽ ഉണ്ണിയുമടക്കം 6 പേർക്ക് ഇന്ന് ഹൈക്കോടതി ജാമ്യം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവരുന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞവർക്ക് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 56%.
1: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 14 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ദ 6th of August 2026. ഓഗസ്റ്റ് മാസം ഓണത്തിന്റെ മാസമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓണക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ഇങ്ങനെ അടുക്കുന്ന സമയത്ത് അത്രയും മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും കാര്യങ്ങളുമാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ എല്ലാ കാര്യങ്ങൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിൽ പീക്കായിട്ട് റെയിനിങ്ങിനെ മഴ കലിതുള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ പല ജില്ലകളിലും നാളെ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള മഴയാണ് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ എക്സസൈവ് ടെമ്പറേച്ചർ ഹൈക്കും. നമുക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പീക്ക് ടെമ്പറേച്ചർ ഹൈക്കാണ് ഈ ഒരു വർഷം. കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 52 ഡിഗ്രി സെൽഷ്യസിനോളം അടുത്ത ആ ഒരു ചൂട് തന്നെ പലയിടത്തും, അല്ലെങ്കിൽ ഒരു മേജർ റെക്കോർഡ് ബ്രേക്കിംഗ് ചൂട് തന്നെ ഇത്തവണ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് നമുക്ക് സാമ്പത്തികമായിട്ട് പോലും നഷ്ടമുണ്ടാക്കി വെക്കുന്ന ഒന്ന്. ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ അതിനോട് ആനുപാതികമായിട്ട് ദേവാ ബില്ലും കൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ദേവ ബില്ല് കൂടുന്നത് പലരും പരിഗണിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ വലിയൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. വേനലിലെ ആ ഒരു വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു മൈന്യൂട്ട് ശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയൊരു ലാഭം അതിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ACയുടെ കാര്യം തന്നെയാണ്. കാരണം AC ഇല്ലാതെ പകലോ രാത്രിയോ ഒന്നുമില്ല. ഒരു 5-10 മിനിറ്റ് പോലും നമുക്ക് റൂമിൽ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ AC ശരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. AC ഒരു ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത സമയത്ത് AC ഓഫ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട എന്നുള്ളതാണ്. AC ഓൺ ആയിരിക്കുന്ന സമയത്ത് വെറുതെ വാതിലും ജനലും ഒന്നും അടച്ചിടരുത്. തണുത്ത വായു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ AC കൂടുതൽ സമയം പ്രവർത്തിക്കും. ആൻഡ് ഇത് ബില്ലിലും വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ, ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ, അതിപ്പോൾ ഓഫീസിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാവട്ടെ, ഇവയൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് എല്ലാ ലൈറ്റും ഓഫ് ആക്കി ഇരട്ടത്തിരുന്നുകൊണ്ടാണ് ഷോ ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ലൈറ്റുകൾ, TV, ചാർജേഴ്സ് തുടങ്ങിയവയൊക്കെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാർജർ ഉൾപ്പെടെയുള്ള സംഗതികൾ കണക്ട് ചെയ്തിട്ടേക്കുന്ന ഒരു പതിവുണ്ടായിരിക്കുമല്ലോ നമുക്ക്. സ്ഥിരം ആക്സസ് ചെയ്യുന്നവരടുത്ത് ചാർജർ എപ്പോഴും ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. ആ പരിപാടി നിർത്തലാക്കുക, അല്ലെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റാൻഡ് ബൈ മോഡിലും ചില ഉപകരണങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ പീക്ക് ടൈമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം വാഷിംഗ് മെഷീൻ ആവട്ടെ, അല്ലെങ്കിൽ ഡ്രയർ ആവട്ടെ, ഓവൻ ആവട്ടെ, ഇവയെല്ലാം തന്നെ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ പീക്ക് ടൈമിൽ ഈ വക കാര്യങ്ങൾ, ഇപ്പോൾ മിക്സി, അല്ലെങ്കിൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ, ഡ്രയർ, അവൻ ഉപയോഗിച്ചുള്ള പാചകങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ കാര്യം ഈ ഒരു സമയങ്ങളിൽ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പീക്ക് ടൈംസിൽ, പ്രത്യേകിച്ചും പ്രൈം ടൈംസിൽ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ വീട്ടിലില്ലാത്ത സമയമാണെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് ദേവയുടെയൊക്കെ എവേ മോഡ് ഉപയോഗം, അത് ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമാവുന്ന കാര്യങ്ങളൊന്നാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മാത്രമല്ല, ജലവും പാഴാക്കരുത്. പൈപ്പുകളിലും ടാപ്പുകളിലും ഒക്കെ ചോർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദേവാ ബില്ലിൽ വലിയൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഈ സമ്മർ കാലത്ത് ദേവ ബില്ല് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശീലങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചോ. എല്ലാം കൂടെ നല്ലതല്ലേ? നല്ലൊരു ശീലമാണ്, നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഇൻപുട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭവും ഈ പരിപാടി ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് സിനിമയ്ക്കാ? ഈ ആഴ്ച നാളെ റിലീസാവുന്ന മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളുടെ സിനിമയിലേക്കുള്ള ആരംഭം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ടിക്കറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാട്ട് കേട്ട് ഓടി തിരിച്ചു വാ.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: റൈറ്റ്, ആസ് പ്രോമിസ്ഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. ഹോം തിയേറ്ററിന്റെ ഭാഗമായി ഈ ആഴ്ച നമ്മൾ കാണുന്ന ചിത്രം അത് വിസ്മയ മോഹൻലാലിന്റെ തുടക്കമാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന, ലാലേട്ടൻ ഉൾപ്പെടെ ഒരു വലിയ ഗംഭീര കാസ്റ്റ് തന്നെയാണ് നിരക്കുന്ന ഒരു ചിത്രം. മനോജ് കെ ജയൻ ഉണ്ട്, സായി കുമാർ ഉണ്ട്, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് മലയാളത്തിലെ മുൻനിര താരങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു ഗംഭീര ത്രില്ലർ ചിത്രമായിരിക്കുമെന്ന് ട്രെയിലർ തന്നെ അത്രമാത്രം പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ. അപ്പോൾ നാളെ വൈകുന്നേരത്ത് നമുക്ക് ഈ വീക്കെൻഡ് ആഘോഷങ്ങൾ തുടക്കം കണ്ടുകൊണ്ട് തന്നെ ആരംഭിക്കാം. സോ കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടെസ്റ്റും ഓൺ ആണ് കേട്ടോ. ഹോം എഫ് എമ്മിന്റെ പേജിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്ററിനടിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ടാഗ് ചെയ്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റ്സ് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തുടക്കത്തിനുള്ള ടിക്കറ്റ്സ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ റൺ ചെയ്തിരുന്ന കോൺടെസ്റ്റ് ബാക്ക് ടു ഹോമിൽ മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരുടെയും ആരംഭം അല്ലെങ്കിൽ അവരുടെ അരങ്ങേറ്റ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, തുടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ചോദിച്ചത്? കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആദ്യത്തെ ചിത്രം നന്ദനത്തെ കുറിച്ചിട്ടുള്ള ക്ലൂസ് ഒക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇതുപോലെ തന്നെ മലയാളത്തിലെ ഒരു യുവതാരം, അദ്ദേഹം കഴിഞ്ഞ 10-25 വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തെ കുറിച്ചിട്ടുള്ള, അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യധാരാ കഥാപാത്രമായി നായകനായി എത്തി, അതിന് മുൻപേ അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളിലുമൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ജോജു ജോർജ് അല്ല കേട്ടോ, ഇപ്പോൾ പെട്ടെന്ന് ജോജുവിനെ ആയിരിക്കും എല്ലാവരും ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആദ്യമായി നായകനായ ചിത്രത്തെക്കുറിച്ചിട്ടുള്ള ക്ലൂസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആരാണ് നടൻ എന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ചിത്രമാണ്. ഒരു വലിയ സാമാന്യം ഭേദപ്പെട്ട സാമാന്യം വലിയൊരു പേര് തന്നെയാണ് ആ സിനിമയ്ക്കുള്ളത്. 2002 വിനയൻ സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെയാണ് ഇന്ന് മലയാളത്തിലെ താരങ്ങളിൽ ഏറ്റവും മികച്ച പെർഫോമേഴ്സ് ആയിട്ടുള്ള ഒരു നടൻ സിനിമയിലേക്ക് മുഖ്യ വേഷങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. അദ്ദേഹം നാഷണൽ അവാർഡിൽ സ്പെഷ്യൽ മെൻഷൻ വരെ നേടിയ ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിന് ഒരൊറ്റ ഡയലോഗ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അദ്ദേഹം ആ സിനിമയിൽ ഊമയായിരുന്നു. ഊമയായി മലയാള സിനിമയിലേക്ക് നായകനെ അരങ്ങേറ്റം കുറിച്ച നടൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഏതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിത്രം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ HT Space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് അയച്ചു നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. HT പടമാണ് അയക്കേണ്ടത്, നടനല്ല അയക്കേണ്ടത്. കുറേ പേര് നടൻ്റെ പേര് ഇന്നലെ ഇന്നും ഒക്കെ അയച്ചിട്ടുണ്ട്. നടൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. HT Space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരേറ്റ നമ്പർ 0585829220 ചോദ്യം ഒന്നുകൂടെ പറയണോ? ഊമയായി 2002 വിനയൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഒരു ഒരു യുവതാരം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ സിനിമ അതേത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ. ആ പേര് ഞാൻ പറഞ്ഞ ക്ലൂസിൽ തന്നെ ഉണ്ട് പടത്തിൻ്റെ പേര്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് നമ്മുടെ റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ മെയിൻലി ജബലാലി സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് ഷേഖ് സായദ് റോഡിൽ വലിയ കഞ്ചഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തായിട്ട് യൂഷ്വലി ഉള്ള ഒരു കഞ്ചഷനേക്കാൾ കൂടുതൽ ഒരു തിരക്ക് നമുക്ക് ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അറേബ്യൻ റാജസിന്റെ ഭാഗത്തായിട്ട് ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഒരു മൈനർ ആക്സിഡൻറ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും റോഡിൽ ഉണ്ടാക്കിയതായിട്ട് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, അൽഖേൽ റോഡിലും ഇന്ന് യൂഷ്വലി ഉള്ളൊരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇന്നർ അൽഖൂസ് ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ പല സ്ട്രീറ്റ്സുകളിലും ഇന്നർ റോഡ്സിലും കുറച്ച് ആക്സിഡൻറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റിൽ രണ്ട് ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽഖൂസ് ഫോർത്ത് ഭാഗത്തായിട്ട് അലസെയിൽ സ്ട്രീറ്റിൽ രണ്ട് ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മറാബി സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർ കണക്ഷനൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. സോ രണ്ട് സ്ട്രീറ്റ്സിലും അതിൻ്റെ കാരണമായിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. അൽഹബ്തൂർ സിറ്റി ഭാഗത്തായിട്ട് മുസ്തഖ്ബൽ സ്ട്രീറ്റിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൺ ദുബായ് അല്ലേൻ റോഡിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിലും കുറച്ചൊരു കഞ്ചഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അത് വിട്ട് കഴിഞ്ഞാൽ ഊതുമേത്താ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. വലിയ അത്യാവശ്യം വെഹിക്കിൾ കൗണ്ട് കൂടുതലാണ്, പക്ഷേ ഒട്ടും മൂവ്മെൻ്റ് ഇല്ലാത്ത സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. റിബ സ്ട്രീറ്റിലും ഭേദപ്പെട്ട നിലയിലാണുള്ളത്. അല്ല, എയർപോർട്ട് സ്ട്രീറ്റിൽ നല്ല കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ എത്തിഹാദ് ടോൾ റോഡിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദുബായ് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് അത് എക്സ്റ്റെൻഡ് സ്റ്റിൽ അല്ലാതെ ആ ഷാർജ കഴിഞ്ഞിട്ടും ആ ഒരു ട്രാഫിക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇനി അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻസോ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഇടത്താണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചേക്കൂ, അറിയിച്ചേക്കൂ. പിറകെ വരുന്നവർക്ക്, ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് അത് വലിയ ഹെൽപ്ഫുൾ
0: ആയിരിക്കും. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. Only on Home 92.2 FM.
5: ഹലോ,
6: എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നാട്ടിലെ യു പി ഐ സേവനങ്ങളിലൊക്കെ വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പോൾ സൗജന്യമായിട്ട് എല്ലാവരും അത് കൊടുക്കുന്നവരാണെങ്കിലും വാങ്ങുന്നവരാണെങ്കിലും സൗജന്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ് യു പി ഐ സേവനങ്ങൾ. പക്ഷേ യു പി ഐ ഇടപാടുകൾ ഇനി സൗജന്യമാവില്ല. ടാക്സേഷൻ നിയമത്തിന്റെ ഭേദഗതി ലോക്സഭ അങ്ങനെ പാസ്സാക്കിയിരിക്കുകയാണ്. 2,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന യു പി ഐ ഇടപാടുകളായിരിക്കും ഇനി സൗജന്യമല്ലാതായി മാറാൻ വേണ്ടി പോകുന്നത്. വ്യാപാരികളിൽ നിന്നായിരിക്കും അധികമായിട്ടുള്ള തുക ഈടാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു നിയമം വരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആരംഭം മാത്രമായിട്ടാണ് പലരും സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. കാരണം നത്തിങ് ഇസ് ഫ്രീ, ഓഫ് കോഴ്സ് വി നോ ദാറ്റ്. നമ്മളിപ്പോൾ ഒരു കാർഡ് പേയ്മെന്റ് നടത്തുകയാണെങ്കിലും നമ്മൾ ഏത് തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും. ആ ഒരു സർവീസ് ചാർജിലേക്കുള്ള സ്റ്റെപ്പിംഗ് ഇൻ ആണ് ഇന്ത്യയിലെ യു പി ഐ പരിപാടികളിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യു പി ഐ ഇടപാടുകൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ പോകെ പോകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പക്ഷേ സൗജന്യ യു പി ഐ സേവനങ്ങളൊക്കെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടും ആൻഡ് ഈ ഒരു സേവന രംഗത്തുള്ള ആ ഒരു കമ്പനികളുടെ വാദം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ളൊരു പരിപാടിയിലേക്ക് പോയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം കഴിഞ്ഞ ജൂലൈയിൽ മാത്രം യു പി ഐ വഴി ഏതാണ്ട് 29.9 ലക്ഷം കോടി രൂപയുടെ 2,360 ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര വലിയൊരു എമൗണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു കറൻസി സമ്പ്രദായം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന്. ഞാൻ ആ ഡിനോമിനേഷൻ ഒന്നുകൂടി പറയാം. അതായത് ഒരു മാസത്തെ മാത്രം കണക്കാണ് പറയുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം ഇന്ത്യയിൽ ഏതാണ്ട് 2,360 കോടി ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 29.9 ഏതാണ്ട് 30 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ ഇന്ത്യക്കാർ നടത്തിയെന്ന് പറയുമ്പോഴേക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം വലിയ ഒരു മേഖലയാണ് അത് എന്നുള്ളത്. ഫോൺ പേ, ഗൂഗിൾ പേ പോലെയുള്ള കമ്പനികളാണ് ഇതിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇനിയിപ്പോൾ 2,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ പേയ്മെൻറ്റുകൾക്ക് ഫീസ് ഈടാക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരംഭഘട്ടത്തിൽ വ്യാപാരികൾക്കുള്ള യു പി ഐ പേയ്മെൻറ്റുകൾക്കായിരിക്കും ഇത് നിലവിൽ വരുന്നത്. ആൻഡ് അതിനുശേഷം ബാക്കി പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഇത് ബേസിക്കലി നമുക്കിപ്പോൾ ഒരു പൈസ ആണെങ്കിൽ ഒരു പൈസ നമ്മൾ ഹാർഡൺ ചെയ്യുന്ന മണിയാണ്. അത് ഇത്തരത്തിൽ ഏത് വഴിക്ക് പോകുന്നു എന്ന് അതിപ്പോൾ അത് കൊടുക്കേണ്ട എന്നോ അത് തെറ്റാണെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ അത് ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഫിനാൻഷ്യൽ അസസ്മെൻ്റ് നമ്മുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ ഇടങ്ങളിലേക്കും നമ്മൾ എത്തിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് ഇങ്ങനൊരു സംഗതി കൂടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് ഓടി തിരിച്ച് വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
2: യു ആർ ലിസണിംഗ് ടു ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടാ,
13: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
10: അമ്മാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എസി പാർട്സിന് അൾട്രാസ് ഓട്ടോ എസി പാർട്സ്. അൾട്രാസ് ദ ബെസ്റ്റ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അമിത്ഷായുടെ സഭയിൽ വരണമെന്ന രാജ്യസഭാ അധ്യക്ഷൻ. അതിതീവ്ര മഴ, മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട്. ക്ഷേമ പെൻഷൻ ഇനി ബാങ്ക് വഴി മാത്രം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകൾ പുറത്ത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് ലഭിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പെൻഷൻ വിതരണം ബാങ്ക് മുഖേനയാക്കാൻ സർക്കാർ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം ലഭ്യമാക്കും. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രം നേരിട്ട് വിതരണം ചെയ്യും. പല സൊസൈറ്റികളിലും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ എം ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാനന്ദൻ അടക്കമുള്ള നാലുപേർ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ഗൂഢാലോചനയിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് അന്തിമവിധിയിൽ എങ്ങനെ വിചാരണ കോടതിക്ക് പറയാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം. വിധി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പീൽ സിബിഐക്കും സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിക്കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് ആദ്യം ലഭ്യമാക്കിയത് മനഃപൂർവ്വമെന്ന് ഹൈക്കോടതി. ഉത്തരവ് ചോർത്തിയതാണെന്ന് ആർക്കാണ് സംശയമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ. അഴിമതിക്കേസിൽ വിചാരണ നേരിടുന്നയാളെ സുപ്രധാന പദവിയിൽ തുടരാൻ അനുവദിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് പരാമർശം. അഴിമതിക്കാരെ ഒഴിവാക്കി നിയമനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയണമെന്നും അല്ലെങ്കിൽ സർക്കാരിന് കളങ്കമാകുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതി വിമർശനത്തിന് പിന്നാലെ കെ എ രതീഷ് പദവികൾ രാജിവച്ചെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. ഗതാഗത മന്ത്രി നടത്തിയ പരാമർശത്തിൽ സി പി ജോണിനെ മന്ത്രി തുളസി പിന്തുണച്ചു. സി പി ജോൺ വനിതകളോട് മാന്യമായി ഇടപെടുന്ന വ്യക്തി. മന്ത്രിയുടെ പരാമർശം വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി വ്യക്തമാക്കി. മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ സിപിഎം. തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പയ്യന്നൂരിൽ പ്രകോപന പ്രസംഗവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല, അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു പരാമർശം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം ആറു പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരായ സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമായി. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം രണ്ട് എൽ ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബി ജെ പിക്കും യു ഡി എഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽ ഡി എഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബി ജെ പിക്കും യു ഡി എഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബി ജെ പിക്ക് ഭരണം ലഭിച്ചത്. ബി ജെ പിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 558 കോടി രൂപ ചെലവഴിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് വിദേശ സഹമന്ത്രി പബ്രീത മാർഗരറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത്. 2021 ഏപ്രിൽ മുതൽ 25 ഡിസംബർ വരെ ഇന്ത്യയ്ക്ക് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം 381 ബില്യൺ US ഡോളറാണെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിൽ കൈവരിച്ച ധാരണാപത്രങ്ങളും കരാറുകളും ഇതിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായും സർക്കാർ അറിയിച്ചു. പാർലമെന്റിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് നിർദ്ദേശിച്ച് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും കെ സി വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് കെ സി വേണുഗോപാൽ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തുനിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് MP. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് തുറക്കാനുള്ള കരാർ ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറായാൽ June 17 ഒപ്പുവച്ച ഇറാൻ US വെടിനിർത്തലും പുനഃസ്ഥാപിക്കപ്പെട്ടേക്കും. പശ്ചിമേഷ്യയിൽ 5 മാസമായി തുടരുന്ന സംഘർഷത്തിന് ഇതോടെ അവസാനമാകും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. ഹോർമുസിനുമേൽ ഇറാന്റെ നിയന്ത്രണം അംഗീകരിക്കില്ലെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിൽ ഇളവ് വരുത്തിയെന്നാണ് സൂചന. ചർച്ച അന്തിമഘട്ടത്തിലാണെങ്കിലും സുപ്രധാന വിഷയങ്ങളിൽ ഇനിയും ധാരണയാകാനുണ്ടെന്നാണ് US പറയുന്നത്. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറെക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങളിൽ ഇനിയും ധാരണയാകാനുണ്ടെന്നാണ് US പറയുന്നത്. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ ഇ വിഷ്ണു

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good evening, Studio Clock. ഇപ്പോൾ സമയം 6:09.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 59%.
1: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ കുട്ടികളുടെ വെക്കേഷൻ സമയം അതോടൊപ്പം ഓണം ഉൾപ്പെടെ വരുന്നു. അങ്ങനെ പല പ്ലാനുകൾ നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ എങ്ങോട്ടെങ്കിലും ഒക്കെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതിൽ എടുത്തു പറയാനുള്ള സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ യുഎയിൽ നിന്നും യാത്ര ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കർശനമായിട്ടൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പല ഫ്ലൈറ്റ് കമ്പനികളും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എമിറേറ്റ്സ് ആവട്ടെ, ഇത്തിഹാദ് ആവട്ടെ, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് ഒക്കെ തന്നെ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ, റിമൈൻഡേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകിയിട്ടുണ്ട്. സോ ഈ ദിവസങ്ങളിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി കൃത്യമായിട്ട് കസ്റ്റമർ കെയറുമായിട്ട് മറ്റോ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം യാത്ര തുടരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബഹ്റൈൻ, കുവൈത്ത്, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുകയും റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ കണക്ഷൻ ഫ്ലൈറ്റുകളായിട്ട് ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ഫ്ലൈറ്റുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിലേ ഓർ സം സോർട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം യാത്ര ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം കേട്ടോ. ആൻഡ് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തുനിന്നും, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് പറഞ്ഞു തീർക്കാം. അതായത് ഓവർ ബുക്കിംഗ് കാരണം ബോർഡിംഗ് തടഞ്ഞു കഴിഞ്ഞാൽ വിമാന കമ്പനികളോട് നഷ്ടപരിഹാരം നമ്മുടെ കസ്റ്റമേഴ്സിനെ ആവശ്യപ്പെടാമെന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രക്കാർക്കുള്ളൊരു അറിയിപ്പാണ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച്, ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾ, ഫെസ്റ്റീവ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് വരികയും അത്തരത്തിലുള്ള സംഗതികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ വിമാനത്തിൽ ടിക്കറ്റ് കൺഫേം ആയിരുന്നിട്ടും ഓവർ ബുക്കിംഗ് കാരണം ബോർഡിംഗ് നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കമ്പൽസറി ആയിട്ട് ലഭിച്ചിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. യാത്രക്കാരന് മറ്റൊരു പകരം വിമാനം നൽകുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യണം എന്നുള്ളതാണ് നിയമം. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ ആ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഏറ്റവും സഹായകരമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോ. യാത്ര ചെയ്യാൻ നിൽക്കുന്നവർ ഒരു ട്രാക്കിട്ടോടി തിരിച്ചു വരാം. ആശാനിലെ ഭയങ്കര ട്രെൻഡിങ്ങായി മാറിയ ഹൃദയഹാരിയായിരുന്ന ഒരു ട്രാക്കാണ് കമ്മിങ് അപ്പ് നെക്സ്റ്റ്, കുഞ്ഞിക്കവിൾ, മേഘമേ.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ ബ്രോട്ട് ടു യു ബൈ അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി യുഎഇ സിൻസ് 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
2: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
5: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
5: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR, ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
5: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
2: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും.
2: Call 050-789-8939.

0: എല്ലാ പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന സംഗതികളിൽ ഒന്നായിരിക്കും നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടതും നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ്. ഇറ്റ്സ് ടൈം ഫോർ ഹെൽത്ത് ടിപ്സ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വിമൻ.
0: ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന് ശരീരം തന്നെ നൽകുന്ന ചില നിശബ്ദമായിട്ടുള്ള സൂചനകളുണ്ട്, ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചില സൂചനകൾ. പലപ്പോഴും പലരും ആ സൂചനകൾ വിട്ടുപോവാറാണ് പതിവ് എന്നുള്ളതാണ്. ലിവറിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് കൂടുന്ന സമയത്താണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ബേസിക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആദ്യ ലക്ഷണങ്ങൾ ഇല്ലാതെയോ വളരെ ചെറിയ ലക്ഷണങ്ങളോടെയോ ഒക്കെ ഇത് കടന്നു വരാം എന്നുള്ളതാണ് കേട്ടോ. പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയുന്നത് കാരണമില്ലാത്ത ക്ഷീണമാണ്. ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ഉണ്ടായിരുന്നിട്ടും ദിവസേന ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഫാറ്റി ലിവറിന്റെ മുന്നറിയിപ്പ് ആയേക്കാം. വയറിന്റെ വലതുഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വേദന, വയറിന്റെ വലതുഭാഗത്ത് ഒരു നേർത്ത വേദന അല്ലെങ്കിൽ ഒരു ഭാരമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ സൂചന ആയേക്കാം. ആൻഡ് നമ്മുടെ ഒബേസ് ആവുക അല്ലെങ്കിൽ നമ്മുടെ ഭാരം ക്രമാതീതമായിട്ട് വർദ്ധിക്കുക, പ്രത്യേകിച്ച് വയറിന്റെ ചുറ്റളവിലുള്ള കൊഴുപ്പ് കൂടുന്നത് ഫാറ്റി ലിവറിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോക്കസ് കുറയുക. നമ്മൾ പലപ്പോഴും സ്ട്രെസ്സാണ്, ഡിപ്രസ്ഡാണ് എന്നൊക്കെ കരുതുമെങ്കിലും പെട്ടെന്ന് മൂഡ് മാറുക, ശ്രദ്ധ കുറവുണ്ടാവുക, ഓർമ്മശക്തി കുറയുക എന്നിവയൊക്കെ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരവും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ചോറിന്റെ അളവും കുറച്ച്, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമുക്ക് തടയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ടിപ്പുകളിലൊന്നാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുക. ആൻഡ് മദ്യപിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ദിവസവും ഒരു 8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഏറ്റവും അവസാനം, ഒരുപക്ഷെ നാട്ടിലുള്ളവരുടെയും ഇവിടെയുള്ളവരുടെയും ആരോഗ്യശീലങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ പ്രവാസികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഇത്തരം പല രോഗങ്ങളും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നാറുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് ഉൾപ്പെടെയുള്ള അത്തരം സ്കാനിങ്ങുകളുടെ, അത്തരം സ്ക്രീനിങ്ങുകളുടെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരീരത്തിന്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ പരിശോധന സംവിധാനമാണ് ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ്. ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ തുടങ്ങിയ ശരീരഭാഗങ്ങളൊക്കെ ഒരൊറ്റ പരിശോധനയിലൂടെ ഇതിലൂടെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ക്യാൻസർ ഹിസ്റ്ററി ഉള്ളവരാവട്ടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പരിഗണിക്കാവുന്ന ഒരു പരിശോധനയാണ്. ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കണ്ടെത്തൽ പലപ്പോഴും ഏറ്റവും മികച്ച ചികിത്സയ്ക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. MVR ഹെൽത്ത് മിനിറ്റിൽ ഈ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിശദാംശങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് MVR ആണ്. MVRനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ദുബായ് ഗർവൂദിൽ നമ്മുടെ എയർപോർട്ടിനോട് തൊട്ട് ചേർന്നുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, നമ്മൾ ഇവിടെയുള്ള എല്ലാ ഓരോരുത്തർക്കും അവരുടെ പോക്കറ്റിന് ഉതകുന്ന വിധം ഏറ്റവും മികച്ച, ഏറ്റവും അത്യാധുനിക പ്രീമിയം സർവീസുകൾ, പ്രീമിയം സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്കാനിങ്ങിലാവട്ടെ സ്ക്രീനിങ്ങിലാവട്ടെ നിലനിൽക്കുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നമ്മളോടൊപ്പം ഇവിടെ വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അവരെത്രമാത്രം പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം ക്രൈറ്റീരിയാസിലൂടെയാണ് ഓരോ രോഗനിർണയങ്ങളും നടത്തുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശങ്കയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 0508609611ലേക്ക് അവിടെ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട്. ബേസിക് പാക്കേജുകളുണ്ട്, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്, അഡ്വാൻസ്ഡ് പാക്കേജ് ഉണ്ട്. ആൻഡ് ഇത്തരം പാക്കേജുകളെല്ലാം തന്നെ 50% മുകളിൽ ഓഫിലാണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അവരെത്രമാത്രം പോക്കറ്റ് ഫ്രണ്ട്ലി, എത്രമാത്രം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എത്രമാത്രം ആളുകൾ ആരും രോഗം കണ്ടെത്താൻ വൈകിയതിൻ്റെ പേരിൽ, ചികിത്സ വൈകിയതിൻ്റെ പേരിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയൊരു ഡിസ്കൗണ്ട്സും കാര്യങ്ങളുമൊക്കെ MVR പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സേവനം ആവശ്യമാണെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ, ആശങ്കകളൊക്കെ തീർക്കാൻ സമാധാനത്തിൽ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 0508609611ലേക്ക്.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: മേക്കിങ്ങിലെ ആ ഒരു വ്യത്യസ്തത കൊണ്ട് നമ്മൾ ഈ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന പോലെ അത്രമാത്രം എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളിൽ ഒന്നാണ് തല്ലുമാല. തല്ലുമാലയുടെ ആ ഒരു സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആ ഒരു മേക്കിംഗ് ശൈലി തന്നെയായിരുന്നു അല്ലേ. അപ്പൊ തല്ലുമാലയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന കുറെ പേര് വീണ്ടും ഒരു സിനിമയുമായിട്ട് വരികയാണ്. അത് മലപ്പുറത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ടൊവിനോ തോമസ്, മുഹ്സിൻ പരാരി, ഒപ്പം നസ്രിയ നസീമും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിക്ക് ശേഷം, വളരെ സെലക്റ്റീവ് ആയിട്ടാണല്ലോ നസ്രിയ സിനിമകൾ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നസ്രിയയും കൂടി എത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. സിനിമ തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷൂട്ടും അതിൻ്റെ പരിപാടികളുമൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പടത്തിൻ്റെ പേര് ഗ്രേഷ്യസ് എൽ ക്ലാസിക്കോ എന്നുള്ളതാണ്. ഒരു എൽ ക്ലാസിക്കോ മത്സരം കാണാൻ വേണ്ടിയിട്ട് ടൊവിനോ ഒക്കെ പോയിരിക്കുന്ന ഫോട്ടോ ഒക്കെ മുന്നേ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ടൊവിനോയുടെ കരിയറിൽ മറ്റൊരു വ്യത്യസ്തത നിറഞ്ഞ വേഷമായിരിക്കും നമ്മൾ കുറേയധികം സെലിബ്രേഷൻ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ പാരമ്പര്യത്തെ, കേരളത്തിൻ്റെ മലബാറിൻ്റെ ഫുട്ബോൾ പാരമ്പര്യത്തെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇവരുടെ കോംബോ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോംബോയ്ക്കിടയിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് മുഹ്സിൻ പരാരിയുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വരികൾ, പലപ്പോഴും പാട്ടുകൾക്ക്, അദ്ദേഹം ഒരുപാട് പാട്ടുകൾക്ക് പേന ചലിപ്പിച്ചിട്ടുണ്ട്. മൂരി എന്ന പേരിലാണ് അദ്ദേഹം പാട്ടുകൾ എഴുതാറുള്ളത്. സിനിമകൾ ഇപ്പോൾ കേൾട്ടൺ പത്താവട്ടെ, അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ ആവട്ടെ, ഇവയൊക്കെ തന്നെ കൃത്യമായിട്ട് അവർ ആ ഒരു സാധാരണ ആ ഒരു റോ ആയിട്ടുള്ള സിനിമകളുണ്ടല്ലോ അതിൻ്റെ ഒരു വക്താവാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആൻഡ് ദെൻ തല്ലുമാല ഹാപ്പൻഡ്, തല്ലുകളുടെ ഒരു നിരഹൻ തന്നെയുള്ള പടം. അപ്പോൾ അതിനുശേഷം അവരുടെ ഒരു പ്യുവർ ആൻഡ് പ്യുവർ ഫുട്ബോൾ സോൾ, ഫുട്ബോൾ ആരാധന, ഫുട്ബോൾ വെറി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്രമാത്രം ഭീകരമായിട്ടുള്ള ആ ഒരു ഫുട്ബോൾ പാഷൻ കംപ്ലീറ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ അവർ ഒരുക്കുന്നത്. അത് കാണാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ. ചിങ്ങിച്ച കിടി ചിങ്ങിച്ച കിടി ചിക്കാൻ ചാൻ ചാൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: അമിത്ഷായുടെ സഭയിൽ വരണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. അതിതീവ്ര മഴ, 3 ജില്ലകളിൽ റെഡ് അലർട്ട്. ക്ഷേമ പെൻഷൻ ഇനി ബാങ്ക് വഴി മാത്രം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകൾ പുറത്ത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് ലഭിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പെൻഷൻ വിതരണം ബാങ്ക് മുഖേനയാക്കാൻ സർക്കാർ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം ലഭ്യമാക്കും. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രം നേരിട്ട് വിതരണം ചെയ്യും. പല സൊസൈറ്റികളിലും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം പി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ എം ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാനന്ദൻ അടക്കമുള്ള 4 പേർ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ഗൂഢാലോചനയിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് അന്തിമവിധിയിൽ എങ്ങനെ വിചാരണ കോടതിക്ക് പറയാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം. വിധി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പീൽ സിബിഐക്കും സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിക്കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് ആദ്യം ലഭ്യമാക്കിയത് മനഃപൂർവ്വമെന്ന് ഹൈക്കോടതി. ഉത്തരവ് ചോർത്തിയതാണെന്ന് ആർക്കാണ് സംശയമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ. അഴിമതിക്കേസിൽ വിചാരണ നേരിടുന്നയാളെ സുപ്രധാന പദവിയിൽ തുടരാൻ അനുവദിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് പരാമർശം. അഴിമതിക്കാരെ ഒഴിവാക്കി നിയമനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയണമെന്നും അല്ലെങ്കിൽ സർക്കാരിന് കളങ്കമാകുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതി വിമർശനത്തിന് പിന്നാലെ കെ എ രതീഷ് പദവികൾ രാജിവെച്ചെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. ഗതാഗതമന്ത്രി നടത്തിയ പരാമർശത്തിൽ സി പി ജോണിനെ മന്ത്രി തുളസി പിന്തുണച്ചു. സി പി ജോൺ വനിതകളോട് മാന്യമായി ഇടപെടുന്ന വ്യക്തി. മന്ത്രിയുടെ പരാമർശം വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി വ്യക്തമാക്കി. 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ സിപിഎം. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പയ്യന്നൂരിൽ പ്രകോപന പ്രസംഗവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു പരാമർശം. ഇ ഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം 6 പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 എൽഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപിക്കും യുഡിഎഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽഡിഎഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിക്കും യുഡിഎഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഭരണം ലഭിച്ചത്. ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 558 കോടി രൂപ ചെലവഴിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് വിദേശ സഹമന്ത്രി പബ്രീത മാർഗരറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. 2021 ഏപ്രിൽ മുതൽ 25 ഡിസംബർ വരെ ഇന്ത്യയ്ക്ക് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം 381 ബില്യൺ US ഡോളറാണെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിൽ കൈവരിച്ച ധാരണാപത്രങ്ങളും കരാറുകളും ഇതിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായും സർക്കാർ അറിയിച്ചു. പാർലമെന്റിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് നിർദ്ദേശിച്ച് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും KC വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് KC വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് KC വേണുഗോപാൽ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് MP. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് തുറക്കാനുള്ള കരാർ ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറായാൽ June 17 ഒപ്പുവച്ച ഇറാൻ US വെടിനിർത്തലും പുനഃസ്ഥാപിക്കപ്പെട്ടേക്കും. പശ്ചിമേഷ്യയിൽ 5 മാസമായി തുടരുന്ന സംഘർഷത്തിന് ഇതോടെ അവസാനമാകും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. ഹോർമുസിനുമേൽ ഇറാന്റെ നിയന്ത്രണം അംഗീകരിക്കില്ലെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിൽ ഇളവ് വരുത്തിയെന്നാണ് സൂചന. ചർച്ച അന്തിമഘട്ടത്തിലാണെങ്കിലും സുപ്രധാന വിഷയങ്ങളിൽ ഇനിയും ധാരണയാകാനുണ്ടെന്നാണ് US പറയുന്നത്. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ E. വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറേക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺസൽ ജനറൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹോം 92
6: വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982.
1: Time check.
6: Brought to you by Ozone Cargo.

0: ദുബായിയുടെ ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 61%.
1: വെദർ അപ്ഡേറ്റ് was brought to you by Altras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.

0: ആർക്കും അറിയില്ല, അറിയണ്ട, ആർക്കും അറിയണ്ട. ഷേ, അങ്ങനല്ലല്ലോ. ഏതായാലും വെരി വെരി ഗുഡ് ഗുഡ് ഈവനിങ്, ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഓടി വന്ന് അണയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ന്യൂസ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കെന്തോ ഭയങ്കര കലാശലായിട്ടുള്ള വിശപ്പ് കാരണം നമ്മുടെ താഴത്തെ കഫറ്റീരിയൽ വിളിച്ച് പറഞ്ഞൊരു ഷവർമ ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ മടമടാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാട്ട് പോയി തീരാറായി എന്ന് മനസ്സിലായതും ഓടിയെത്തിയതും. അതിൻ്റെ ഒരു കിതപ്പാണ് കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കണം, ക്ഷമിച്ചേക്ക്. ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു, എനിക്കറിയാം, എനിക്കറിയാം നിങ്ങളൊക്കെ കിഡിലെ ആൾക്കാരാണ്. നിങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കും. ക്ഷമയൊക്കെയാണല്ലോ നമ്മളെ ഏറ്റവും ശക്തരായിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുന്നത്. എനിവേ, എന്തായാലും ഒരു നാട്, ഒരു നഗരത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഏരിയ, ഒരു പ്രദേശം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്ന കാര്യങ്ങളിലൊന്നാണ് പാതകളും അതുപോലെ പൊതുഗതാഗത സംവിധാനവും. പൊതുഗതാഗതം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കൊടുക്കുന്ന ഒരു പ്രദേശം അത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇടമായിട്ട് ഡെവലപ്ഡ് ആവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഇടങ്ങളായിരിക്കും. അത് നമുക്ക് മുന്നിലേക്ക് അതിൻ്റെ മാതൃക ദുബായ് തന്നെ കാണിച്ച് തന്നിരിക്കുകയാണ്. ആ ഒരു ദുബായുടെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ക്രെഡിറ്റ് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ സി, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ലോകം സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന എല്ലാ തരത്തിലും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ആളുകൾക്ക് കൺവീനിയൻസ് ആയിട്ട് എല്ലാ ഇടങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കൊണ്ടുള്ള ഏറ്റവും വലിയ ആനുകൂല്യം. അപ്പോൾ ആ തരത്തിൽ UAE വേറെ ലെവൽ തന്നെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ദുബായ് ഒരു ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. പ്രതിദിനം ഏതാണ്ട് 19 ലക്ഷം പേർ യാത്ര ചെയ്യുന്നു ദുബായിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്നാണ് കണക്ക്. ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ രംഗത്തൊരു റെക്കോർഡ് കുതിച്ചുചാട്ടം തന്നെയാണ് ഇപ്പോൾ ദുബായ് നടത്തിയിട്ടുള്ളത്. വർഷത്തിൻ്റെ ആദ്യത്തെ ഒരു പകുതി പൂർത്തിയാവുന്ന സമയത്ത്, അതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുന്ന സമയത്താണ് ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും ടാക്സികളും അതുപോലെ തന്നെ ഷെയർഡ് മൊബിലിറ്റി സർവീസുകളും ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 34.81 കോടിയോളം ആളുകളാണ്, ഏതാണ്ട് 35 കോടിയോളം അടുത്ത് ആളുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് RTA പറയുന്നത്. അതായത് കണക്കുകൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി 19 ലക്ഷത്തിലധികം ആളുകൾ നഗരത്തിലെ പൊതുഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, സംശയമൊന്നും വേണ്ട. കാരണം ആ ഒരു ബുർജുവാൻ മെട്രോ സ്റ്റേഷനിലോ യൂണിയനിലോ ഈവൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഷർഫ് ഡിജി മെട്രോ സ്റ്റേഷനിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പീക്ക് ടൈംസിൽ എത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ട് എത്രമാത്രം ആളുകളാണ് ശരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊക്കെ ആശ്രയിക്കുന്നത്. സി, തീർച്ചയായിട്ടും അത് ഇനിയും വരാൻ പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ, ഇപ്പോൾ ഗോൾഡ് ലൈൻ ആവട്ടെ അല്ലെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ സർവീസ് ആവട്ടെ, എല്ലാ ആഴ്ചയും RTA ഭാഗത്ത് നിന്ന് അറിയിപ്പോൾ ഉണ്ടാവാറുണ്ട് പുതിയ ബസ് സർവീസുകളെ കുറിച്ചിട്ട്. ഇതെല്ലാം തന്നെ ദുബായുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കും അല്ലെങ്കിൽ ദുബായുടെ ആ ഒരു ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളിലേക്കും ഏറ്റവും വലിയ ആഡ് ഓൺസ് ആയിട്ട് മാറാറാണുള്ളത്. ശരി, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ച് വരാം. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം പള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പി OTTയിൽ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ മിസ്സായവർ OTTയിൽ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് പടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിവേ, പാട്ട് കേട്ടിട്ട് വരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
6: ശ്രദ്ധിക്കാണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: ഈ ഷാറൂഖ് ഖാൻ ശരിക്കും ഒരു സംഭവമാണല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം 2023 അദ്ദേഹം വലിയൊരു കംബാക്ക് ബോക്സ് ഓഫീസിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ തുടർ പരാജയങ്ങളെ തുടർന്ന് വലിയൊരു ബ്രേക്കും കാര്യങ്ങളും എടുത്തിട്ട് ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2023 തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു രണ്ട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. പത്താനും പിന്നെ നമ്മുടെ അറ്റ്ലീത് ജവാനും. ജവാനിലാണല്ലോ നാഷണൽ അവാർഡൊക്കെ കിട്ടിയത്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. നാഷണൽ അവാർഡിനുള്ളതൊക്കെ ജവാനിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം നമുക്ക് ഷാറൂഖ് ഖാൻ ഇഷ്ടമൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാമും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷേ നാഷണൽ അവാർഡ് കിട്ടാനുള്ള വകുപ്പൊന്നും ജവാനിൽ ഉണ്ടായിരുന്നില്ല അഭിനയത്തിന്റെ കാര്യത്തിൽ, അല്ലേ? എനിവേ, എന്തായാലും ഷാറൂഖ് ഖാൻ 2023 ആ ജവാൻ കഴിഞ്ഞതിന് ശേഷം വേറെ പടമൊന്നും ചെയ്തിട്ടില്ല. 2023 മുതൽ സിനിമയില്ല. ആക്ച്വലി കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് അദ്ദേഹം വേറൊരു സിനിമ വിട്ടിട്ട് സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു പടം കിങ് എന്നോ മറ്റോ ആണ്, ആ പടം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, അതായത് ഇന്ത്യയിൽ ഇന്നും ഏറ്റവും ബ്രാൻഡ് മൂല്യമുള്ള നമ്പർ വൺ സെലിബ്രിറ്റി അത് ഷാറൂഖ് ഖാൻ തന്നെയാണെന്നുള്ളതാണ്. അതായത് 2.5 വർഷമായിട്ട് സിനിമ ചെയ്തില്ലെങ്കിലും 2023 ശേഷം സിനിമ ചെയ്തില്ലെങ്കിലും ഏതാണ്ട് 1700 കോടിയുടെ ബ്രാൻഡ് മൂല്യവുമായിട്ട് 2025 ക്രോൾ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഷാറൂഖ് ഖാൻ തന്നെയാണ്. അല്ല, ഇത് 2023 ജവാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഡങ്കി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വിട്ടുപോയി. രാജ്കുമാർ ഹിറാനി പി കെ ഒക്കെ സംവിധാനം ചെയ്ത, മുന്നാഭായ് MBBS ഒക്കെ സംവിധാനം ചെയ്ത രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡങ്കിയും ഒരു വലിയ വിജയമോ കാര്യമോ ഒന്നുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ജവാൻ പോലെ വലിയൊരു ഹിറ്റൊന്നും ആയിരുന്നില്ല. എന്നാലും ഷാറൂഖ് ഖാൻ ഷാറൂഖ് ഖാൻ തന്നെയല്ലേ. ഇനി എന്തായാലും ഇപ്പോൾ നിലവിൽ തിയേറ്ററുകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ സ്പൈഡർമാൻ ഫീവർ ബാധിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം സ്പൈഡർമാൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ബ്രാൻഡ് ന്യൂയുടെ ഗംഭീര റെസ്പോൺസുമായിട്ട് ഭയങ്കര വലിയ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒഡീസി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയ സമയത്താണെങ്കിലും അവിടെ കുട്ടികൾ നിർബന്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലീസിന് വേറൊരു നിവൃത്തിയില്ലല്ലോ. ശരിക്കും ഏറ്റവും അധികം, അതായത് ഈ മൾട്ടി കൾച്ചറൽ ആളുകളെല്ലാം വന്നിട്ട് തിക്കി തിരക്കാണ്. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ ഈ വിജയ് സിനിമയുടെ അല്ലെങ്കിൽ ലാലേട്ടൻ സിനിമയുടെ ഒക്കെ റിലീസ് ദിവസമാണ് ഇങ്ങനെ തിരക്ക് കണ്ടിട്ടുള്ളത്. അത്രമാത്രം തിരക്കാണ് ഒരു വീക്കെൻഡിൽ സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ട് യുഎയിൽ എമ്പാടുമുള്ള തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് ടോം ഹോളണ്ട് നിലവിൽ അവഞ്ചേഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്പൈഡർമാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടൻ, ഏറ്റവും കൂടുതൽ സ്പൈഡർമാൻ സിനിമകളിൽ അഭിനയിച്ചതും ടോം ഹോളണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒഡീസിയിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്പൈഡർമാൻ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഓർമ്മയാണ്, നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ടോബി മെഗറി അവതരിപ്പിച്ച സ്പൈഡർമാൻ. അതിന് മുൻപൊരു സ്പൈഡർമാൻ സിനിമ വന്നിട്ടുണ്ട്, അത് നമ്മളാരും അധികം കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും കണ്ട് ശീലിച്ചത് സെലന്തി മാപ്പിളൈ, നമ്മുടെ സ്വന്തം ടോബി മെഗറി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈഡർമാൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആയിരിക്കും. അതിനുശേഷം ആൻഡ്രൂ ഗർഫീൽഡ് എന്ന അസാധ്യ നടനാണ് കേട്ടോ അയാളും. അയാൾ ചെയ്തിട്ടുള്ള സ്പൈഡർമാൻ അമേസിംഗ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ രണ്ട് സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടോം ഹോളണ്ടിലേക്ക് വരുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ വന്നു, അതിനുശേഷം ഇൻഡിപെൻഡൻസ് സിനിമകളിലൂടെ ഏതാണ്ട് ഇപ്പോൾ 4-ാമത്തെ പടവും മറ്റുമാണ് സ്പൈഡർമാൻ്റെ ഭാഗമായിട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാനായിട്ട് വരുന്നത്. നല്ല ചാമുള്ളൊരു പയ്യനാണ്. സ്പൈഡർമാൻ ഉള്ള പോലെ തന്നെ ഫാൻ ബേസ് ടോം ഹോളണ്ടിനും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അധികകാലം അദ്ദേഹം സ്പൈഡർമാനായിട്ട് തുടരുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സ്പൈഡർമാൻ സീരീസിൽ നിന്നും താൻ പതിയെ പിന്മാറുകയും ആൻഡ് അതിനുശേഷം ഇപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയർ ഒക്കെ ചെയ്തിരുന്ന പോലെ അയൺമാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉപദേശകൻ്റെ റോളിൽ ചെറിയ ഗസ്റ്റ് അപ്പിയറൻസുകളൊക്കെ നടത്തിയല്ലോ, അതുപോലെ വരുന്ന ഒരു സ്പൈഡർമാൻ ഉപദേശകനായിട്ടായിരിക്കും ഒപ്പം ഉണ്ടാവുക എന്നൊക്കെയാണ് താരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പകരം വരുന്ന ആളെക്കുറിച്ചിട്ടും അദ്ദേഹം ഒരു സൂചന നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയ നെറ്റ്ഫ്ലിക്സിൻ്റെ എല്ലാ പേരൻസും മാതാപിതാക്കളും ടീച്ചേഴ്സും മുതിർന്നവരെല്ലാം കണ്ടിരിക്കണമെന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിരുന്നു അഡോളസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. അതിലെ ആ ഒരു നായകനായിട്ട് വന്ന പയ്യൻ 16 വയസ്സുള്ള ഓവൻ കൂപ്പറിനെയാണ് ടോം ഹോളണ്ട് തന്നെ പറയുന്നത് ഒരുപക്ഷെ അടുത്ത സ്പൈഡർമാൻ അവൻ ഏറ്റവും സാധ്യതയുള്ളത് ഇയാളാണ് എന്ന്. എനിവേ, എന്തായാലും കാത്തിരിക്കാം. കാര്യം താരങ്ങൾ എത്ര മാറി മറിഞ്ഞാലും ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് എന്തോ പ്രത്യേക ഇഷ്ടമാണ് നമുക്കെല്ലാവർക്കും. അത് മറ്റേതൊരു സൂപ്പർ ഹീറോയുടെ ഫാൻ ബേസിനേക്കാളും വലുതാണ് സ്പൈഡർമാനുള്ള ഫാൻ ബേസും. അങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ളതും. അതുതന്നെയാണ് അതിൻ്റെ പ്രധാന കാരണവും. എനിവേ, എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് തമിഴ് ട്രാക്ക് കേൾക്കാം. റൊമാൻറ്റിക് ആയൊരു പരിപാടി. ഇപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയിൽ ആരെങ്കിലും ഒക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ, വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആളെ ഓർത്തിരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാൾ അടുത്തില്ല, നാട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദൂരത്താണെങ്കിൽ, ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, എന്തായാലും നഷ്ടബോധമുള്ളവർക്ക് നഷ്ടം മറ്റേ വിരഹം, അല്ലാത്തവർക്ക് സ്വന്തം ഹൃദയത്തോടുള്ള ആ ഒരു പ്രേമം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഈ പാട്ടിന് ഇത്ര ഇൻട്രൊഡക്ഷൻ തരുന്നത്. എന്നെ സ്വല്ല പോകിറായി ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് ആണ്, കേട്ടിട്ട് പെട്ടെന്ന്
1: തിരിച്ചു വരാം. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: ഈ സോഷ്യൽ മീഡിയയെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കേരളത്തിലെ വകുപ്പുകളിൽ ഒന്നാണ് ആഭ്യന്തരം, കേരളത്തിലെ പോലീസ് വകുപ്പ് എസ്പെഷ്യലി. അത് ഇന്നോ ഇന്നലെയോ മെനഞ്ഞാന്നോ അല്ലെങ്കിൽ ഈ സർക്കാർ വന്നപ്പോഴോ അത് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തൊന്നുമല്ല, എത്രയോ നാളുകളായിട്ട് കേരള പോലീസിന്റെ ഒരു പബ്ലിക് ഇമേജ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ്. അത്രമാത്രം ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം രസകരമായിട്ട് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾക്ക് ആ ഒരു ജനങ്ങൾക്ക് പോലീസിലുണ്ടായിരുന്നൊരു ഭയത്തെ കുറെ കുറയ്ക്കാനും ഇത്തരം സോഷ്യൽ മീഡിയ റെലവൻസ് പോലീസിനെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ പോലീസിൽ, കേരള പോലീസിൽ അടിമുടി മാറ്റങ്ങൾ, പുതിയ സംവിധാനങ്ങളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കേരളത്തിലൊരു പുതിയ അവതരണം എന്ന നിലയിൽ തന്നെ ഒരു സംഗതി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ വരുന്ന ഈ സ്വാതന്ത്ര്യ ദിനം മുതൽ, ഓഗസ്റ്റ് 15 മുതൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് കേരളത്തിൽ പുതിയ മാറ്റങ്ങളോടെ മൈ പോലീസ് സ്റ്റേഷൻ വരികയാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ടേം തന്നെ മൈ പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസിൻ്റെ മറ്റൊരു വകഭേദം എന്ന നിലയിൽ തന്നെയാണ് അവർ ഏറ്റവും ആക്റ്റീവായിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു ഒരു ആശ്രയ കേന്ദ്രമായിട്ട് പോലീസ് സ്റ്റേഷൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ, ഭയമല്ല ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ സൗഹൃദം പിടിച്ചു പറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ആ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 15 തീയതി മുതൽ സ്റ്റേഷൻ ചുമതലയിലേക്ക് SIമാരുണ്ടായിരിക്കും എല്ലാ സ്റ്റേഷനിലും. വന്ന് ഇതുവരെയും SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പലപ്പോഴും ഹെഡ് കോൺസ്റ്റബിൾസും ഒക്കെ ആയിരിക്കും അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷേ ഇനി കമ്പൽസറിയായിട്ട് എല്ലാ സ്റ്റേഷൻ്റെയും ചുമതലയിലേക്ക് SIമാർ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കും. 419 സ്റ്റേഷനുകളിൽ SIമാരാണ് SHO, ആൻഡ് 64 സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടേഴ്സ് തുടരും. 63 സ്റ്റേഷനുകളിൽ വനിതാ SIമാർ വരുന്നുണ്ട്. 200 പോലീസ് സർക്കിളുകളിൽ CIയുടെ ചുമതല ആരംഭിക്കും. ആൻഡ് പുതിയ പോലീസ് സ്റ്റേഷനുകളിൽ ഇനി ഒരു കാരണവശാലും മൂന്നാം മുറകൾ ഉണ്ടാവില്ല. ജനമൈത്രി സുരക്ഷാ പദ്ധതി കാര്യക്ഷമമാക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP മൈ പോലീസ് സ്റ്റേഷൻ കോർഡിനേറ്റർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഉണ്ടായിരിക്കും. പ്രതിമാസ പ്രോഗ്രസ് റിപ്പോർട്ട് DGP ഓരോ മാസവും സർക്കാരിന് കൊടുക്കണം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരൻ ഇന്ന് പുള്ളിയുടെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ സോഷ്യൽ മീഡിയ പേജിലേക്ക് വരികയാണെങ്കിൽ അവിടെ എല്ലാത്തിനെ കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് അടിമുടി പോലീസിന്, കേരള പോലീസിന് ഒരു പുതിയ മുഖം നൽകാനുള്ള ശ്രമത്തിലൂടെ തന്നെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പം മാറട്ടെ പോലീസ് സംവിധാനം, ലോകത്തുള്ള എല്ലാ പോലീസ് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ ദുബായ് വലിയൊരു മാതൃക തന്നെയാണല്ലേ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ദുബായ് പോലീസുമായിട്ടൊരു വിഷയത്തിൽ ബന്ധപ്പെടേണ്ടി വരികയാണെങ്കിൽ ദുബായ് പോലീസ് നമ്മളെ കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മളോട് എത്ര സൗഹാർദ്ദപരമായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് നിൽക്കുകയും നമ്മുടെ പ്രശ്നം തീരുന്നത് വരെ അതും അതിവേഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ പോലീസ് അങ്ങനെ അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പോലീസ് സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും അധികരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു റെസ്പെക്റ്റ് ആവട്ടെ, തീർച്ചയായിട്ടും ജനങ്ങൾക്കും അത് വലിയൊരു സുരക്ഷിതത്വ ബോധം തന്നെയാണ്. നമ്മളിപ്പോൾ ദുബായിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്നതിൽ ദുബായ് പോലീസിനുള്ള പങ്ക് വളരെ വലുതാണ്. അതേ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലേക്കും അത്തരത്തിൽ വന്നിട്ട് ചേരും എന്നുള്ളതാണല്ലേ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അമിത് ഷായുടെ സഭയിൽ വരണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. അതിതീവ്ര മഴ, 3 ജില്ലകളിൽ റെഡ് അലർട്ട്. ക്ഷേമ പെൻഷൻ ഇനി ബാങ്ക് വഴി മാത്രം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകൾ പുറത്ത്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് ലഭിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പെൻഷൻ വിതരണം ബാങ്ക് മുഖേനയാക്കാൻ സർക്കാർ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം ലഭ്യമാക്കും. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രം നേരിട്ട് വിതരണം ചെയ്യും. പല സൊസൈറ്റികളിലും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവില്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം വി ഗോവിന്ദന് മാത്രമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിബിഐ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൈമാറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ എം ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാനന്ദൻ അടക്കമുള്ള 4 പേർ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ഗൂഢാലോചനയിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് അന്തിമ വിധിയിൽ എങ്ങനെ വിചാരണ കോടതിക്ക് പറയാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം. വിധി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പീൽ സിബിഐക്കും സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിക്കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് ആദ്യം ലഭ്യമാക്കിയത് മനഃപൂർവ്വമെന്ന് ഹൈക്കോടതി. ഉത്തരവ് ചോർത്തിയതാണെന്ന് ആർക്കാണ് സംശയമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ. അഴിമതിക്കേസിൽ വിചാരണ നേരിടുന്നയാളെ സുപ്രധാന പദവിയിൽ തുടരാൻ അനുവദിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് പരാമർശം. അഴിമതിക്കാരെ ഒഴിവാക്കി നിയമനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയണമെന്നും അല്ലെങ്കിൽ സർക്കാരിന് കളങ്കമാകുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതി വിമർശനത്തിന് പിന്നാലെ കെ എ രതീഷ് പദവികൾ രാജിവച്ചെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. ഗതാഗത മന്ത്രി നടത്തിയ പരാമർശത്തിൽ സി പി ജോണിനെ മന്ത്രി തുളസി പിന്തുണച്ചു. സി പി ജോൺ വനിതകളോട് മാന്യമായി ഇടപെടുന്ന വ്യക്തി. മന്ത്രിയുടെ പരാമർശം വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി വ്യക്തമാക്കി. 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞ് സിപിഎം. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ്, നിർമ്മാണ ഫണ്ട് എന്നിവയുടെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് മുൻ എംഎൽഎ ടി ഐ മധുസൂദനൻ. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പിൻവലിക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് പ്രചരിപ്പിക്കാൻ എതിരാളികൾക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് രാഗേഷിന്റെ വാദം. പയ്യന്നൂരിൽ പ്രകോപന പ്രസംഗവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് രാഗേഷ്. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു പരാമർശം. ഇഡി ആക്രമിച്ചെന്ന കേസിൽ സിപിഎം നേതാക്കൾക്ക് ജാമ്യം. ഐ പി ബിനുവിനും ആറ്റുകാൽ ഉണ്ണിയുമടക്കം 6 പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ റെയ്ഡിനിടെയാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസ്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 LDF അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ടമായത്. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപിക്കും യുഡിഎഫിനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. എൽഡിഎഫിന് 2 അംഗങ്ങളും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിക്കും യുഡിഎഫിനും 6 വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിജെപിക്ക് ഭരണം ലഭിച്ചത്. ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 558 കോടി രൂപ ചെലവഴിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് വിദേശ സഹമന്ത്രി പബ്രീത മാർഗരറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. 2021 ഏപ്രിൽ മുതൽ 25 ഡിസംബർ വരെ ഇന്ത്യയ്ക്ക് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം 381 ബില്യൺ US ഡോളറാണെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിൽ കൈവരിച്ച ധാരണാപത്രങ്ങളും കരാറുകളും ഇതിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായും സർക്കാർ അറിയിച്ചു. പാർലമെന്റിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് നിർദ്ദേശിച്ച് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. ദുരുദ്ദേശത്തോടെ കൊണ്ടുവന്ന ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിയമ നടപടിയായിട്ട് മാത്രമേ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കാണാൻ കഴിയൂ എന്നും KC വേണുഗോപാൽ. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള പരിശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം സഹകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ. നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയ ബില്ലിൽ കോൺഗ്രസ് നിലപാട് കേന്ദ്ര സർക്കാർ തേടി. എന്നാൽ ബിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് മറുപടി നൽകിയെന്ന് KC വേണുഗോപാൽ. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമമാണിത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയെന്നത് പൊള്ളത്തരമാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വയം തീരുമാനം എടുക്കാം. DMK മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് KC വേണുഗോപാൽ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. കേസിൽ തരുണിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടും. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൌർഭാഗ്യകരമെന്നും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഡീൻ കുര്യാക്കോസ് MP. തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ. തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു ഡാമെന്ന തീരുമാനം നടപ്പാക്കുന്നതിനുവേണ്ടി കേരളത്തിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ഡീൻ. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് തുറക്കാനുള്ള കരാർ ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറായാൽ June 17 ഒപ്പുവച്ച ഇറാൻ US വെടിനിർത്തലും പുനഃസ്ഥാപിക്കപ്പെട്ടേക്കും. പശ്ചിമേഷ്യയിൽ 5 മാസമായി തുടരുന്ന സംഘർഷത്തിന് ഇതോടെ അവസാനമാകും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. ഹോർമുസിനുമേൽ ഇറാന്റെ നിയന്ത്രണം അംഗീകരിക്കില്ലെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിൽ ഇളവ് വരുത്തിയെന്നാണ് സൂചന. ചർച്ച അന്തിമഘട്ടത്തിലാണെങ്കിലും സുപ്രധാന വിഷയങ്ങളിൽ ഇനിയും ധാരണയാകാനുണ്ടെന്നാണ് US പറയുന്നത്. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ August 15 മുൻപ് തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ E. വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കുറേക്കൂടി വേഗത്തിലും കുറ്റമറ്റതുമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം ദുബായിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺസൽ ജനറൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. Kugram.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: You are listening to Back to Home with Asif.
3: തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എത്ര സൂക്ഷിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാലും ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ കൃത്യമായിട്ട് ഒരു തുക മാറ്റിവെക്കേണ്ട സംഗതികളിൽ ഒന്ന് തന്നെയാണ് ട്രാഫിക് ഫൈനുകൾ. കാരണം ചില സമയത്തെ ഒരു ചെറിയ അശ്രദ്ധ പോലും നമുക്ക് വലിയ ഫൈനുകളിലേക്കും ട്രാഫിക് വയലേഷൻസിലും ഒക്കെ കൊണ്ടെത്തിച്ചേക്കാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പരമാവധി ശ്രദ്ധ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ എപ്പോഴും റോഡിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സമയത്ത് ട്രാഫിക് ഫൈനൊക്കെ ഉള്ളവരാണെങ്കിൽ, കുറേ ഫൈനൊക്കെ ഉള്ളവരാണെങ്കിൽ, അവർക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ന്യൂസാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ട്രാഫിക് ഫൈൻസ് ഒക്കെ ഇനി ടാബ് വഴി നമുക്ക് തവണകളായിട്ട് ഇൻസ്റ്റാൾമെൻ്റ്സ് ആയിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ബി എൻ പി എൽ സൗകര്യമാണിപ്പോൾ ദുബായ് ആർ ടി ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൈൻസൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഇപ്പോൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി മുതൽ

ട്രാഫിക്കിൻ്റെ ഫൈൻസും മറ്റ് ആർ ടി എസ് സേവനത്തിനായിട്ടുള്ള ഫീസുകളും ഒക്കെ ഒന്നിച്ച് നൽകുന്നതിന് പകരമായിട്ട് നമുക്ക് ടാബി ആപ്പ് വഴി തവണകളായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ദുബായ് ആർ ടി എയുടെ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ടാബിയുടെ ബൈ നൗ പേ ലേറ്റർ സേവനം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതോറിറ്റീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈൻസ് മാത്രമല്ല അതുപോലെയുള്ള ആർ ടി എമ്മായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലുമൊക്കെ സേവനങ്ങൾക്ക് നമ്മൾ ഒരു എമൗണ്ട് ഒരു പേയ്മെൻറ്റ് ഒറ്റത്തവണയായിട്ട് അടയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൗകര്യം അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്, കൺവീനിയൻസിനനുസരിച്ച് കേട്ടോ. എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കും ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ആസിഫാണ് കൂടെയുള്ളത്. ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഇളയരാജ എന്ന പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് 100,000 മെലഡീസ് ആയിരിക്കും. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് മെലഡീസ് ആയിരിക്കും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഒരു റാൻഡം സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണുന്ന സമയത്താണ് ആ ഒരു കാര്യം നമുക്കറിയാം. എന്നിരുന്നാലും ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് ഇളയരാജ തമിഴിൽ ചെയ്തിരുന്ന പോലെ തന്നെ മലയാളത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഹിറ്റാണ് എന്നുള്ളൊരു സംഗതി. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മറ്റോ നമ്മുടെ ആദിവുഷ സന്ധ്യപൂത്തത് ഇവിടെ കേട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമയുടെ പ്രൊഫൈൽ മേക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജയ്ഹോ ആയിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള അത്രയും ഒരു ബ്രഹ്മാണ്ട കോമ്പോസിഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് പഴശ്ശിരാജയിലെ ആ ഒരു ട്രാക്ക് മാത്രമല്ല എല്ലാ ട്രാക്കുകളും. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്രയോ മെലഡീസാണ് ഇളയരാജ മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കുറച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇങ്ങനെ 1 by 1 10-16 പാട്ടുകൾ കേൾക്കുന്ന സമയത്താണ് ഞാനത് തിരിച്ചറിയുന്നത്. കാരണം സത്യനന്ദിക്കാട് ഇളയരാജ കോംബോ, ആ ഒരു കോംബോയിൽ ഇപ്പോൾ മനസ്സിനക്കര ആവട്ടെ അല്ലെങ്കിൽ വിനോദയാത്രയാവട്ടെ, വിനോദയാത്രയിലെ ആ ഒരു കയ്യത്ത കണ്ണത്ത് കൊമ്പത്തണം അല്ല കയ്യത്ത കൊമ്പത്ത് കണ്ണെത്തണം എന്നൊക്കെ പറയുന്ന പാട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് മാറിയിട്ടുള്ള ട്രാക്കുകളാണ്. അപ്പം ഈ സത്യനന്ദിക്കാടുമായിട്ട് എപ്പോഴൊക്കെ ഇളയരാജ ചേർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെലഡീസ്, ഈവൻ അച്ചുവിൻ്റെ അമ്മ ആ സിനിമയിലൊക്കെ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മയില്ലേ. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് പാട്ടുകൾ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സി ഇപ്പം തമിഴിലാണെങ്കിലും ഒരു ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു മ്യൂസിക് സെൻസ് മാറി മറിയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇളയരാജ ആക്റ്റീവ്ലി പല തലമുറകളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്ന ആ സംഗതികളിലൊന്ന്. എ ആർ റഹ്മാൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക് സംഭവിച്ച സമയത്താണെങ്കിലും ഇളയരാജയെ തന്നെ അവിടെ നിലനിന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാർത്തിക് സുബരാജ് തമിഴ് സിനിമയിലെ ഒരു ന്യൂ ജനറേഷൻ സിനിമ ട്രാക്കിന് ആരംഭം കുറിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 10th സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ വലിയ താരങ്ങളൊന്നുമല്ല, കീർത്തി സുരേഷാണ് നായികയായിട്ട് എത്തുന്നത്. ഡൊറോത്തി എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്. പല വ്യത്യസ്ത കഥകൾ സിനിമകളിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പിജ്ജ ആവട്ടെ അല്ലെങ്കിൽ ഒരു തലൈവർ ട്രിബ്യൂട്ടായിട്ട് ചെയ്ത പേട്ട, നമ്മുടെ ഒരു ഇഷ്ടതാരത്തിന് എങ്ങനെ ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് വ്യക്തമാക്കി കാണിച്ചു തന്നൊരു ചിത്രമായിരുന്നു പേട്ടയൊക്കെ. അപ്പോൾ അതിലെല്ലാം തന്നെ ഒരു കാർത്തിക് സുബരാജിൻ്റെ സ്റ്റൈലുണ്ട്. ജിഗിർത്തണ്ട, ജിഗിർത്തണ്ട ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവി. ജിഗിർത്തണ്ട 2X സെക്കൻഡ് പാട്ട് മാത്രമല്ല ഫസ്റ്റ് പാട്ട് ഗംഭീര സിനിമ തന്നെയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പിന്നെയും കുറേ പടങ്ങളുണ്ടല്ലോ. മഹാൻ നമ്മുടെ ചിയാൻ വിക്രം അഭിനയിച്ച, അപ്പോൾ അതിനൊക്കെ ശേഷം അദ്ദേഹം താരങ്ങളെയൊക്കെ വിട്ടിട്ട് ഒരു നായിക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഹൊറർ പരിപാടിയൊക്കെയാണ് പിടിക്കുന്നത്. ഇതുവരെയും ഇളയരാജ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് പരിപാടിയാണ് ഇളയരാജ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു രാജ മാജിക്കിന്, വീണ്ടും ഒരു കാർത്തിക് സുബരാജ് മാജിക്കിന് ഡൊറോത്തി എന്ന ചിത്രവും കാരണമാവട്ടെ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: You're tuned into Home 92.2 FM. Home is a feeling.

ഞാൻ കുറച്ച് കാറ്റഗറീസ് പറയട്ടെ. ഈ ഒരു കാറ്റഗറീസിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മൈനോറിറ്റി ആവും എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് മാറും എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ടാസ്കുകൾ അല്ലെങ്കിൽ ചില കാറ്റഗറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറയുന്ന ഏഴോളം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളാണ് എന്നാണ് ഒരു ഹെൽത്ത് ജേണലിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ അവർ സൂചിപ്പിക്കുന്നത്. ആ ഏഴെണ്ണത്തിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, തുടർച്ചയായിട്ട് 30 ദിവസം കൃത്യമായിട്ട് ഒരേ സമയത്ത് 8 മണിക്കൂർ വെച്ച് ഉറങ്ങാൻ സാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല ആരോഗ്യശീലമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി 9 ഉം 10 ഉം ഒക്കെ ആയി കഴിഞ്ഞാൽ അത് ഉറക്കത്തിൻ്റെ അസുഖം, അത് ഈ കണക്കിൽ കൂട്ടില്ല. എന്തായാലും രണ്ടാമത്തെ കാര്യം, ഒരു വർഷത്തിനുള്ളിൽ 30 പുസ്തകങ്ങളെങ്കിലും വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ചുരുക്കം മികച്ച വ്യക്തികളിൽ ഒരാളായിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിനുള്ളിൽ 30 പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരു മിനിറ്റിൽ 100 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളായിരിക്കും. ഒറ്റക്കാലിൽ നിന്ന് 60 സെക്കൻഡ് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരായിരിക്കും. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കില്ലാതെ 75 പുഷപ്പുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ റയറസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളായിരിക്കും. ലോകത്തുള്ള 195 രാജ്യങ്ങളുടെ പേര് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് കാറ്റഗറിയിലുള്ള 8 കോടി ജനങ്ങളിൽ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളായിരിക്കും. കാൽക്കുലേറ്റർ ഇല്ലാതെ 2-3 സംഖ്യകൾ കുറയ്ക്കാനോ കൂട്ടാനോ അല്ല, മനസ്സിൽ ഗുണിക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ റയറസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിൽ തന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ നിങ്ങൾ റയറസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണോ എന്നുള്ളത്. ഇതിൽ പരിശീലനത്തിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. സോ ബി ദാറ്റ് റയറസ്റ്റ് തിങ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ വായിക്കാൻ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വേണേൽ പരിഗണിക്കാം. ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ തന്നെ അവർ ഉറക്കത്തിൻ്റെ സംഗതി എന്ന് പരിഗണിക്കാം, ഫിറ്റ്നസിൻ്റെ കാര്യം പരിഗണിക്കാം. അങ്ങനെ ഏറ്റവും റയറസ്റ്റ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എല്ലാവർക്കും എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഷോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്, വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസ് വിത്ത് യുവർ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ

0: മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: For details, call 050-426-0948.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Oh.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Hi,

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Mauna Sarovaramake Unarnu.
6: 055-666-5859. Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.